ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201 മിഥുനം 6, 2026 ജൂൺ 20 തീയതി ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 51 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: നിന്ദന്തു നീതി നിപുണായതി വാസ്തവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വായഥേഷ്ടം അധൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത് പഥ പ്രവിചലന്തി പദം നധീര. ഒരാൾ മറ്റൊരാളെ നിന്ദിച്ചോട്ടെ അഥവാ സ്തുതിച്ചോട്ടെ, ലക്ഷ്മീദേവി ഒരാളിൽ കുടികൊള്ളുകയോ കൊള്ളാതിരിക്കുകയോ ചെയ്യട്ടെ, ഇന്ന് മരണം സംഭവിച്ചാലും യുഗങ്ങൾക്കപ്പുറം മരണം സംഭവിച്ചാലും ധീരന്മാർ അഥവാ ജ്ഞാനികൾ ന്യായത്തിന്റെ പക്ഷത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയില്ല. നമ്മുടെ കഴിവുകൾ എല്ലാവരും അംഗീകരിക്കണമെന്നും സ്വഭാവവും പെരുമാറ്റവും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. പ്രശംസ നമ്മെ സന്തോഷിപ്പിക്കുന്നു, പരിഹാസം നമ്മെ വേദനിപ്പിക്കുന്നു. ചിലർ നമ്മുടെ പാതയിൽ പുഷ്പങ്ങൾ വിതറുമ്പോൾ മറ്റു ചിലർ മുള്ളുകൾ വർഷിക്കുന്നു. ദുഃഖം നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും അനുവദിക്കരുത്. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കരുത്. അതിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കണം. മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ഇടപെടണം. അതിനുവേണ്ട ഒരു സമവായം നാം ശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ മനഃശാന്തി ഇന്ന് പല പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ബാഹ്യമായ ഏതു സാഹചര്യത്തിലും ഇളക്കം തട്ടാത്ത വിധം മനഃശാന്തി നിലനിർത്താൻ ശ്രമിക്കണം. ഈ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന സ്നേഹമാകുന്ന വലിയ ഒരു ലാഭം നാം പലപ്പോഴും ഓർക്കാറില്ല. ജീവിതത്തിന്റെ മൂലധനമാണ് സ്നേഹം. ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. കൊടും തണുപ്പിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി പൂവ് വിൽക്കുന്നുണ്ടായിരുന്നു. ആളുകൾ വിലപേശിക്കൊണ്ടേയിരിക്കുന്നു. തണുപ്പ് കാരണം കുട്ടിയുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുവന്ന ഒരു വഴിപോക്കന് വളരെ വിഷമം തോന്നി. അയാൾ അടുത്തുള്ള ചെരുപ്പുകടയിൽ നിന്നും ഒരു ജോഡി ബൂട്ട് വാങ്ങി ആ ബാലന് കൊടുത്തു. ഇത് ഇട്ടോളൂ, ഇനി കാലു തണുക്കില്ലെന്ന് പറഞ്ഞു. കുട്ടിയുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. അവൻ ആ ബൂട്ട് ധരിച്ച ശേഷം വഴിപോക്കന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് ദൈവമാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവമൊന്നുമല്ല, എന്നാൽ അങ്ങ് ദൈവത്തിന്റെ ഉറ്റ സുഹൃത്തായിരിക്കും അല്ലേ? ഇതു കേട്ട യാത്രക്കാരൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ടുപോയി. ദൈവത്തിന്റെ സുഹൃത്താകുന്നതിന് അത്ര വലിയ പണിയൊന്നുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് ലോകത്തിന് കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും സന്തോഷവും കൊതിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നാം വളർത്തിയെടുക്കണം. ദുഃഖിതർക്ക് ആശ്വാസമേകാൻ നമുക്ക് സമ്പത്തോ പദവിയോ വേണ്ട. സ്നേഹത്തോടെ ഒരു വാക്ക്, കാരുണ്യത്തോടെ ഒരു നോട്ടം, ഒരു ചെറിയ സഹായം, ഇത്രയും മതിയാകും അവരുടെ ജീവിതം പ്രകാശപൂർണമാക്കാൻ. എന്തു നേടാൻ കഴിഞ്ഞു എന്നതിലല്ല, എന്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ജീവിതമൂല്യം നിശ്ചയിക്കുന്നത്. ഒരു ജീവന് ഒരു നിമിഷത്തേക്കെങ്കിലും സന്തോഷം പകരാൻ നമുക്ക് കഴിഞ്ഞാൽ അത്ര കണ്ട് നമ്മുടെ ജീവിതം ധന്യമായി. മനസ്സിന് സന്തോഷം തരാത്ത ഒരു കാര്യത്തെയും ചിന്തിക്കാതിരിക്കുക. സന്തോഷം തരുന്ന കാര്യത്തെ തേടി നമ്മളാണ് പോകേണ്ടത്. നാം ഓർക്കുക ഈ സുഭാഷിതം മഹത്വാക്യം. ശാന്തി തുല്യം തപോ നാസ്തി ന സന്തോഷാത് പരം സുഖം ന തൃഷ്ണായാത് പരോ വ്യാധി ന ച ധർമ്മോ ദയാപര. ശാന്തിയേക്കാൾ വലിയ ഒരു തപസ്സും സന്തോഷത്തേക്കാൾ വലിയ ഒരു സുഖവും ദുരാഗ്രഹത്തേക്കാൾ വലിയ ഒരു വ്യാധിയും ദയയേക്കാൾ വലിയ

0: ഒരു ധർമ്മവും ഇവിടെയില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.

0: ഇന്ന് രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ രാവിലെ 6:30 ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിൽ എത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേരാണ് പുനഃപരീക്ഷ എഴുതുന്നത്. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗിയുടെ സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് നോക്കൌട്ടിൽ കടന്നു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ വിജയലക്ഷ്മി എഴുതിയ ദേവാസുരം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം അനുപമ മോഹൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ. 9 മിനിറ്റിൽ 99 മലയാള സിനിമാ ഗാനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച 4.5 വയസ്സുകാരൻ ശ്രീയാൻ ശ്രീലേഷ് അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം. നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരവും ചരിത്രവും. 2026 ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി അന്താരാഷ്ട്ര റഫറിയും ദേശീയ താരവും സ്പോർട്സ് സംഘാടകനും നിരീക്ഷകനുമായ TV അരുണാചലം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, AV സന്തോഷ് കീച്ചേരി അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 വഞ്ചിപ്പാട്ട്, PV രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 കണ്ണേറുപാട്ട്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi will be on a visit to Odisha and West Bengal from today. In Odisha, he will join President Draupadi Murmu at Pahadpur village in Mayurbhanj district on the occasion of the President's 68th birthday. The President and Prime Minister will visit Pahadpur village in Mayurbhanj district and offer prayers at sacred groves Santhali Jahera and Ho Jahera Skill Center and Pahadpur School. Later, they will participate in a program at Rai Rangpur in Mayurbhanj district, marking the completion of 2 years of the Mohan Charan Majhi-led state government. During the program, they will inaugurate and lay foundation stone of various development projects worth over 47,000 crore rupees. During his two-day visit to West Bengal, Prime Minister Modi will participate in Pashchim Banga Divas, West Bengal Day, celebrations at Tarakeshwar in Hooghly district today. He is also scheduled to launch, dedicate to the nation and lay the foundation stone of multiple development projects in West Bengal. Mr. Modi will release the 23rd installment of the Pradhan Mantri Kisan Samman Nidhi, PM Kisan. Tomorrow, Prime Minister Modi will participate in the 12th International Yoga Day celebration in Kolkata at around 6:30 a.m. Senior Indian bureaucrat Vivek Agarwal has been selected as the next Vice President of the Financial Action Task Force, FATF, for the 2026-27 term. He will succeed Giles Thompson of the United Kingdom. Mr. Agarwal, currently serving as Secretary in the Ministry of Culture, earlier headed the Indian delegation to the FATF and played a key role in India's engagement with the global anti-money laundering and counter-terror financing watchdog. That decision was taken during the FATF plenary held from 17th to 19th of June. The Ministry of External Affairs has termed Mr. Agarwal's selection a major win for India. In a social media post, the ministry said the appointment reinforces India's commitment to combating terrorism, financing and illicit financial networks. It added that Mr. Agarwal's experience as former head of India's FATF delegation and former director of FIUIND will help advance the FATF's mandate of safeguarding financial integrity. External Affairs Minister Dr. H. Jayashankar has stressed that India must optimize relationships across geographies while pursuing its national interests, strategic autonomy, and multipolarity in a turbulent world. Speaking at the India-US Forum 2026 in New Delhi last evening, Dr. Jayashankar spoke about the deepening India-US partnership across domains, even as both nations navigate its issues and complexities. He added that as India rises, its interests will expand and diversify. The National Testing Agency has said that it is fully prepared for a smooth, fair and transparent conduct of the National Eligibility Cum Entrance Test, NEET, UG 2026 re-examination, which is scheduled for tomorrow. In a statement, NTS said that the exam will be conducted across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The agency noted that more than 2 lakh personnel, including observers, coordinators, police forces and administrators have been deployed. The NTA noted that multi-layered security framework has been put in place to ensure a fair and transparent examination. The Supreme Court has expressed serious concern over what it described as a deep-rooted nexus between banks, asset reconstruction companies and borrowers, questioning the

വിജയലക്ഷ്മി എഴുതിയ ദേവാസുരം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് അനുപമ മോഹൻ. കാവ്യാഞ്ജലി

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഇതിൽ ഷിഗെല്ലോസിസ് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ് ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം വീരമണി പാടിയ ഗാനം ഹരിഹരനും എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം അയ്യപ്പരൂപം ആനന്ദരൂപം എന്നാരംഭിക്കുന്നു.

0: ആയിരത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. ജിക്ക പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് ഭാഗത്തേക്കുള്ള മെയിൻ ലൈനിൽ ലീക്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പുഴാതെ, പള്ളിക്കുന്ന്, ചിറക്കൽ സോണലുകളിൽ ഭാഗികമായും വളപട്ടണം പഞ്ചായത്തിൽ പൂർണ്ണമായും ഇന്നു മുതൽ 23 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. കാസർഗോഡ് ജില്ലാ പരിധിയിലെ എല്ലാ റോഡുകളിലും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെയും ടിപ്പർ ലോറികളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചു. യോഗാസന കണ്ണൂരിന്റെ നേതൃത്വത്തിൽ 7-ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 ഇന്ന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ കണ്ണൂർ പടന്നപ്പാലം പോച്ചപ്പൻ മെഡിക്കൽ സെന്ററിൽ സൌജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447283039. അന്താരാഷ്ട്ര യോഗാ ദിനമായ നാളെ ബേക്കൽ കോട്ടയിൽ ഉച്ചയ്ക്ക് 12 മണി വരെ പ്രവേശനം സൌജന്യമാണ്. രാവിലെ 6 മണിക്ക് കോട്ടയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സബ് ജൂനിയർ ഗേൾസ് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്ന ട്രയൽസ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447954905. കണ്ണൂർ സർവകലാശാലയിലെ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ ഇന്നും നാളെയും നടക്കും. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് എംപ്ലോയീസ് ഫോറം ജനറൽ ബോഡിയും അനുമോദന യോഗവും ഇന്ന് രാവിലെ 10:30 സ്കൂളിൽ നടക്കും. പ്ലസ് ടു പരീക്ഷയിലെ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളെയും പ്ലസ് ടു CBSE പരീക്ഷയിൽ 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ കോർപ്പറേഷൻ ആദരിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിൽ താമസിച്ച് മറ്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും ആണ് ആദരിക്കുന്നത്. അപേക്ഷ 23-ന് മുമ്പ് കോർപ്പറേഷൻ കൌൺസിൽ സെക്ഷനിൽ ലഭ്യമാക്കണം. പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ യോഗ ദിനാചരണം നാളെ രാവിലെ 8 മണി മുതൽ ലൈബ്രറി ഹാളിൽ നടക്കും. ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചവരുടെ സംഗമവും ബ്രണ്ണൻ മലയാളം സമിതിയുടെ വാർഷിക പൊതുയോഗവും ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജിലെ ന്യൂ ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സൌജന്യ യോഗ ക്ലാസ് പുതിയ തെരു മുച്ചിലോട്ടുകാവ് ഹാളിൽ 22-ന് തുടങ്ങും. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ചരിത്ര വിഭാഗത്തിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ കോഴ്സിന് 22 വരെ അപേക്ഷിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ 45% മാർക്കോടെ പ്ലസ് ടു പാസായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല പഠനവകുപ്പുകളിലെ MBA പ്രവേശനത്തിന് ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് വൈകുന്നേരം 5 മണി വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ www.admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 പണ്ഡിറ്റ് ഹൃദേശ് മിശ്ര, പണ്ഡിറ്റ് രജനീഷ് മിശ്ര എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൽപ്പറ്റ KMM ഗവൺമെന്റ് ITIയിൽ SC ST വിഭാഗങ്ങൾക്കുള്ള

0: മെക്കാനിക് ഡീസൽ സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഐടി അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0493620559. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ സർക്കാർ അംഗീകാരമുള്ള സ്വദേശത്തും വിദേശത്തും തൊഴിൽ സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ ഈ വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 23 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9388338357. കാസർഗോഡ് ജില്ലാ ക്യുസ് അസോസിയേഷനും വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്യുസ് മത്സരം ഈ മാസം 28 രാവിലെ 9:30 ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരളീയ നവോത്ഥാന നായകരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന വിഷയത്തിൽ എൽ പി യു പി എച്ച് എസ് പൊതുവിഭാഗങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25 വൈകുന്നേരം 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085615. തലശ്ശേരി വടക്കുംപാട് കൂളിബസാർ പുത്തലുംകുന്നത്ത് ശാക്തേയ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം ഇന്ന് നടക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ഞങ്ങളുടെ ക്യാമ്പസിൽ. ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ്

0: 9847484950 8894950 8893949598.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: IAT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IAT ITI, മേലെച്ചൊവ്വ കണ്ണൂർ.
5: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യെച്ചൂർ. ഫോൺ 7907308934.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ് കണ്ണൂർ. ഫോൺ 8075772831.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
12: ഇനി ഒരു പ്രത്യേക അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹി ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗെല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗെല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ

0: നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ടു പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1,000 ൽ നിന്ന് 400 ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടക മാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഒഡീസ പശ്ചിമ ബംഗയോ പ്രവാസേ ഭവിഷ്യതി. ഒഡീസായാഹ മയൂർഭഞ്ജ മണ്ഡലേ രാഷ്ട്രപതി ദ്രൌപദി മുർമു വര്യായാഹ അഷ്ടഷ്ടിതമേ ജന്മദിവസോത്സവേ പ്രധാനമന്ത്രി തയാ സഹ പഹാഡ്പുര ഗ്രാമേ സമ്മിലിതോ ഭവിഷ്യതി. തദനന്തരം തൌ നേതാരോ ഒഡീസ രാജ്യേ മോഹന ചരണ മാഝി പ്രശാസനസ്യ വർഷദ്വയസ്യ കാര്യകാല പൂർത്യവസരെ ഏകാം വിശാല ജനസഭാം സംബോധയിഷ്യതഃ. യത്ര ഹി സപ്തചത്വാരിംശത് സഹസ്രകോടിതോപ്യധിക രൂപ്യകാണാം വികാസാത്മക പരിയോജനാനാം ശുഭാരംഭോ ഭവിഷ്യതി. പശ്ചിമബംഗേ പ്രധാനമന്ത്രി പശ്ചിമബംഗ ദിവസാവസരെ ഭാഗം ഗ്രഹിഷ്യതി. യത്ര ഹി അനേകാസാം പ്രണാലീനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. അസ്മിന്നേവ അവസരെ പ്രധാനമന്ത്രി പിഎം കൃഷി സമ്മാന നിധിം പ്രസാരയിഷ്യതി, യേന ദേശസ്യ 9.44 കോടി കൃഷകേഭ്യഃ 80+8,18,000 കോടി രൂപ്യകാണി സാക്ഷാത് തീഷാം വിത്തകോശേഷു സ്ഥാനാന്തരിതാനി ഭവിഷ്യന്തി. എൻടിഎ ഇതി രാഷ്ട്രീയ പരീക്ഷാ സംഘടനേന പ്രഖ്യാപിതം യത് ശ്വഃ ആയോജ്യമാനായാഹ നീറ്റ് യുജി 20-26 പുനഃ പരീക്ഷായാഹ നിഷ്പക്ഷം പാരദർശം ച സഞ്ചാലനായ വയം പൂർണ്ണരൂപേണ സജ്ജാഹ. പരീക്ഷേയം ഭാരതസ്യ 150+500 നഗരേഷു വിദേശസ്യ ച 14 നഗരേഷു ആയോജ്യന്തെ. ഇത്യന്തരാലെ എൻടിഎ സംസ്ഥാ പരീക്ഷാർത്ഥീനാം സഹായാർത്ഥം ഏകാം ആധികാരിക വാട്സ്ആപ്പ് വാഹിനീമപി നിരമാത്. സംഘടനേന സ്പഷ്ടീകൃതം യത് സർവേ ആധികാരികാഹ സന്ദേശാഹ കേവലം തസ്യ പ്രമാണീകൃത സംഖ്യാതഹ ഏവ പ്രേഷയിഷ്യന്തെ. സാ സംഖ്യ വർത്തതെ 9178279802877 ഇതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര പ്രത്യപാദീത് യത് അശാന്ത ജഗതി ഭാരതേന സ്വകീയ രാഷ്ട്രഹിതസ്യ രണനീതിക സ്വായത്തതായാഹ അഥ ബഹുധ്രുവീയതായാഹ രക്ഷണം കുർവതാ സഹൈവ വിഭിന്ന ഭൌഗോളിക ക്ഷേത്രൈഹ സഹ സ്വസംബന്ധാഹ ഇതോപി സുദൃഢാഹ കരണീയാഹ. നവദില്യാം ഭാരത അമേരിക്ക മഞ്ചസ്യ ഗോഷ്ഠ്യാഹ സത്രം സംബോധയൻ ഡോക്ടർ ജയശങ്കര അവോചത് യത് അനേക ജടിലതാസു സത്സു അപി ഭാരതാമേരിക്ക ദേശയോര സഹഭാഗിത്വം വിഭിന്നേഷു ക്ഷേത്രേഷു അവിരതം വർധമാനം അസ്തി. തേന സ വിശേഷം പ്രകടീകൃതം യത് യഥാ യഥാ ഭാരതസ്യ വൈശ്വിക ഉത്കർഷോ ഭവിഷ്യതി തഥാ തഥാ തസ്യ രാഷ്ട്രീയ ഹിതാനി അപി വിശാലാനി വിവിധാനി ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം ആയോജിതസ്യ ഏകസ്യ കാര്യക്രമസ്യാന്തർഗതം പ്രധാനമന്ത്രി വികസിത ഭാരത റോസ്ഗാർ യോജനായാം 400+2,000 കോടി രൂപ്യകാണാം പ്രോത്സാഹന രാശിം വിതരിതവാൻ. ഏകസ്മിൻ മഹത്വപൂർണെ നിർണയെ സർവോച്ച ന്യായാലയഃ ഉദഘോഷയത് യത് നിർധാരിതേ പദപഥി ചലനസ്യ അധികാരഃ നാഗരികസ്യ മൌലികാധികാരോ വർത്തതെ. ന്യായമൂർത്തി പി എസ് നരസിംഹ അഥ ന്യായമൂർത്തി എ എസ് ചന്ദ്രൂർക്കർ ഇത്യനയോ പ്രതിപാദിതം യത് നിർധാരിത പദപതി ചലനസ്യ നാഗരികസ്യ മൌലികോ അധികാര പ്രാഥമിക അസ്തി, സഹൈവ യന്ത്രീകൃത വാഹനാനാം ഗമനാഗമനസ്യ അപേക്ഷയ അസ്യ പ്രാഥമികത ഭവിഷ്യതി. ഫിഫ വിശ്വകപ്പ് പ്രതിയോഗിതായാം മെക്സിക്കോ ദലേന ദക്ഷിണ കൊറിയ ദലം 1-0 അങ്കാന്താരാലയന പരാജിതം. ക്രിക്കറ്റ് ക്രീഡായാം ഭാരത അഫ്ഗാനിസ്ഥാന യോർമധ്യേ തൃതീയ അന്തിമ ച ഏകദിവസീയ സ്പർധാ അദ്യ അപരാഹ്നേ ചെന്നൈ നഗരസ്യ എം എ ചിദംബരം ക്രീഡാംഗണേ ഭവിഷ്യതി. അവധേയം യത് ഏഷഃ ദ്വന്ദ്വഃ അപരാഹ്നേ സാർധൈകവാദനതഃ സമാരപ്സ്യതെ. ഇതി വാർത്താഃ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 29 മലബാർ എക്സ്പ്രസ് 48 മിനിറ്റും 1 63

0: തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 38 മിനിറ്റും 1:66:49 പരശുരാം എക്സ്പ്രസ് 10 മിനിറ്റും വൈകി ഓടുകയാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
4: കണ്ണൂർ ആകാശവാണിയുടെ സ്റ്റുഡിയോയില് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്?
7: അതെ, ആരാണ്?
4: ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച ഒരു 4.5 വയസ്സുകാരനാണ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. ഒരു കുഞ്ഞു വാവയാണ്.
7: ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിക്കുക ചിലറ കാര്യ, അതും വെറും 4.5 വയസ്സില്. എന്താ സംഗതി എന്നല്ലേ, ദാ കേട്ടോളൂ.
8: ഹം നഹീ അൻജാനേ മാനേ യാ നാ മാനേ ഹം തേരേ മസ്താനേ.

0: ചൂടിയാ
1: നമ്മുടെ പല്ലവി അനുപല്ലവി പരിപാടി ഓർത്തു പോവുകയാണ്. പലരും പലവട്ടം ദാ ഉത്തരം ദാ നാവിന്റെ തുമ്പത്ത് എന്നും പറഞ്ഞ് മുള്ളിന്മേൽ നിൽക്കുമ്പോഴാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പഠിച്ചു വരുന്ന ഈ മിടുക്കൻ ഇങ്ങനെ ടപ് ടപ് എന്ന് പാട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ 9 മിനിറ്റിനുള്ളിൽ 99 പാട്ടുകൾ തിരിച്ചറിഞ്ഞ വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ പറയുന്നത് നമുക്ക് കേൾക്കാം.
2: ശ്രീയാൻ ശ്രീലേഷ് അതല്ലേ മോന്റെ പേര്? ശ്രീയാനിനെ വീട്ടിലെന്താ വിളിക്കാ? ശ്രീയാൻ തന്നെയാ വിളിക്കാ, വേറെ പേരൊന്നുമില്ല അല്ലേ. ഇതിപ്പോ എവിടെ വന്നിട്ടുള്ളത്?
3: ആകാശവാണി കണ്ണൂർ.
2: അമ്പോ, ആകാശവാണി കണ്ണൂർ അല്ലേ. റേഡിയോ ഉണ്ടോ വീട്ടില്?
3: റേഡിയോ ഉണ്ട്.
2: ഇനിയിപ്പോ ശ്രീയാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം റേഡിയോ വെക്കുമ്പോ ഉണ്ടാവും ശ്രീയാന്റെ ശബ്ദം, സന്തോഷാവൂലേ? അപ്പൊ
3: സന്തോഷാവും.
2: അപ്പൊ നമുക്ക് ഉറക്ക നല്ല എനർജിയിൽ പറയാല്ലേ. സെറ്റ്
3: സെറ്റ്.
2: ആ അടിപൊളി.
1: വടകര വില്യാപ്പള്ളി സ്വദേശി കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂളിലെ UKG വിദ്യാർത്ഥി ശ്രീയാൻ ശ്രീലേഷ്, അച്ഛൻ ശ്രീലേഷിന്റെയും അമ്മ നീതി കൃഷ്ണന്റെയും കൂടെയാണ് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ എത്തിയത്.
2: ശ്രീയാന്റെ അച്ഛനുണ്ട് കൂടെ സ്റ്റുഡിയോയില്. ശ്രീയാൻ കുഞ്ഞുകുട്ടിയുടെ എല്ലാ വിക്രസും ഉണ്ട്, എല്ലാ വികൃതിയും ഉണ്ട്, കുരുത്തക്കേടുണ്ട്. ഒച്ചണ്ടാക്കരുത് അച്ഛൻ വർത്താനം പറയുമ്പോ. ഓക്കേ ഓക്കേ. ശ്രീയാന്റെ അച്ഛനോട് നമ്മളെപ്പോഴും ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, നടക്കാൻ തുടങ്ങുമ്പോ തന്നെ കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പ് വെക്കുമ്പോ നമ്മൾ പറയും ഈ കുട്ടിക്ക് നൃത്തത്തിന് വാസന ഉണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ 4.5 വയസ്സായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഈ പാട്ട് ഓർമ്മിക്കാനും അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും ഈ മോന് കഴിവുണ്ടെന്ന് നമ്മളിങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു പ്രായം ഉണ്ടാവുമല്ലോ.
4: സംസാരിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ പിന്നെ നമ്മൾ പാട്ടിങ്ങനെ കേൾപ്പിച്ചെടുക്കുമ്പോൾ അവനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി ഭയങ്കരമായിരുന്നു. പഠിച്ചെടുക്കുന്ന കഴിവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് പിന്നെ ഒരു 5-6 പ്രാവശ്യം കേട്ടുമ്പോൾ തന്നെ ഞാൻ തിരിച്ച് പാടുന്നൊരു ഇത് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് വൈഫ് പ്രഗ്നന്റ് ആയപ്പോൾ തന്നെ ഞാൻ ഇവനെ ആ സമയത്ത് തന്നെ നമ്മൾ പാട്ടൊക്കെ കേൾപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു.
2: നിങ്ങൾ പാട്ട്
4: സംഗീതമായിട്ട് നമുക്ക് ഫാമിലിയിൽ സംഗീതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം മുന്നേക്കെ സ്കൂൾ പഠിക്കുന്ന സ്ഥലത്ത് എഴുതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എനക്കും ഈ ഒരു പാട്ടുകൾ ലൈൻസിനോടൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. എഴുതാനുള്ള കഴിവൊക്കെ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളില്ല. അപ്പോ അങ്ങനെ ഇവൻ സംസാരിക്കുന്ന കാലത്ത് തന്നെ ഇവനിങ്ങനെ പാട്ടുകൾ കേട്ട് ചരസാറിന്റെ ശ്രീരാഗം എന്നുള്ള പാട്ടൊക്കെ അവൻ 2.5 വയസ്സ് തന്നെ അതിന്റെ സ്വരങ്ങളടക്കം പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം എന്തോ ഒരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അതിന്റെ ഒരു കുറച്ചുകൂടി കൂടുതൽ പാട്ടുകൾ തന്നെ കേൾപ്പിക്കാനും അത് ഓർത്ത് പാടുന്നൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലായത് ടാലന്റ് ഉണ്ട് മനസ്സിലായത്.
1: 4.5 വയസ്സുള്ള ഒരു കുറുമ്പുകാരൻ പയ്യൻ എത്ര നേരം അടങ്ങിയിരിക്കും, അതും ആകാശവാണി സ്റ്റുഡിയോയിൽ.
2: എത്രാം ക്ലാസ്സിലാണ് ഇപ്പം?
3: UKG.
2: സ്കൂളിന്റെ ഒരു പേരുണ്ടാവുമല്ലോ, എന്താ പേര് സ്കൂളിന്റെ?
3: കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂള്.
2: നമ്പർ 1 UP സ്കൂള് നമ്പർ 1 സ്റ്റുഡന്റ് അല്ലേ ഇരിക്കുന്നത്. ഞാനില്ലേ ഈ നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്ക് മോർണിങ്ങിനെ പാട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ, നമുക്കത് കേൾപ്പിക്കാം അവരെ. കേൾപ്പിക്കല്ലേ? ഓക്കെ, റെഡി? ഓക്കെ.
5: ഒരു കുഞ്ഞു പാട്ടായി വിതുങ്ങി
3: കണ്ണിപ്പൂവിന്റെ

0: തുള്ളികൾ
1: അടിപൊളി.
2: നീലിമത്തെല്ലും പോരാതെ വാനം നിന്നീനയിൽ കുടിയിൽ
0: അതിശയങ്ങളും.
1: ഇത് ടഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണേ.

0: സത്യത്തിൽ ഇത്ര സമയം പോലും എടുക്കേണ്ടി വന്നിരുന്നില്ല ശ്രിയാന് പാട്ടുകൾ തിരിച്ചറിയാൻ. ഒരു വരിയെങ്കിലും പാടി നിർത്തിയിട്ട് മതി ഉത്തരം പറയാനെന്ന് നമ്മളാ പറഞ്ഞത്. ചില പാട്ടുകളൊക്കെ തുടങ്ങി 3-4 സെക്കൻഡിനുള്ളിൽ ആളുടെ കണ്ണ് ഉത്തരമറിയുന്ന സന്തോഷത്തിൽ തിളങ്ങും.
1: അടുത്തത് കേൾപ്പിക്കാൻ പോണത് കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.

0: സമ്മാനം അങ്ങ് പോണ്ടേ ഞാൻ. സമ്മാനം വേണല്ലോ ഇപ്പൊ.
1: സമ്മാനം വേണോ?
2: ക്ലാപ്പ് കിട്ടുമ്പോ ശ്രീയാൻ നുണക്കുഴിയും വിരിയിച്ച് ഒരു ചിരിയുണ്ട്.

0: പപ്പയോ.
1: ഷോ, എനിക്ക് വയ്യ. അതേതാ സിനിമ അറിയോ?
0: മണിച്ചിത്രത്താട്.
1: ഇതൊക്കെ എവിടുന്നാണ് ഈ പാട്ടിങ്ങനെ പഠിക്കുന്നത്? ഇനിയിപ്പൊ ഞാൻ എന്റെ സ്റ്റോക്ക് കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എവിടെ നിൽക്കണ്ടേ? നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ.
2: നന്ദനവനിയിലെ ഗായകൻ ചൈത്രവീണയെ കാട്ടിലെറിഞ്ഞു
0: പുസ്തകത്താളിൽ.
1: എനിക്ക് സീറോ മാർക്ക്, ശ്രീയാൻ ഫുൾ മാർക്ക്.
3: വലിയ റെക്കോർഡുകളിലേക്കുള്ള ഈ കുഞ്ഞു മിടുക്കന്റെ യാത്രയെ പറ്റി അറിയണ്ടേ? ഇനി
1: ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, തിരിച്ചറിഞ്ഞു, ഇവന് പാട്ടിനോടൊരു വാസനയുണ്ട് എന്ന് മനസ്സിലായി. പാട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവന് ആൾക്കാരുടെ ശ്രദ്ധിക്കപ്പെടാനുണ്ടായ ആദ്യത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ.
4: എനിക്ക് തോന്നുന്നു സിസ്റ്ററിന് മേലാൻ തോന്നുന്നു. ആ സമയത്ത് ഇവന് 2.5 വയസ്സാണ്. അന്നാണ് ഞങ്ങള് ജസ്റ്റ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കുവിനായി കൊടുത്തു, ശ്രീയാഗമ പാട്ടിന്റെ കരാക്കി വെച്ചു കൊടുത്തു. പുള്ളിക്കാരൻ അത് മുഴുവനായിട്ടും സ്വരങ്ങളടക്കം അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും, അന്നത്തെ അറിയാലോ 2.5 വയസ്സിന്റെ സംസാര സ്ഫുടത അറിയാലോ, ആളത് മുഴുവനായിട്ട് പാടി. അതെ, അപ്പൊ തന്നെ നമുക്ക് ആൾക്കാർക്കൊക്കെ നല്ലൊരു ഇത്, ആളെ പാട്ട് പഠിപ്പിക്കണം, അവന് നല്ല ടാലന്റ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നാട്ടിൽ നമ്മുടെ അവധിക്കാലം ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ, അതേപോലെ നമ്മുടെ കണ്ണൂര് ഒരു അസോസിയേഷൻ

0: എം ആർ എൻ്റെ അസോസിയേഷൻ കണ്ണൂർ വേറെ നാട്ടുകാരുടെ അതിലൊക്കെ സ്റ്റേജിൽ പാടി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടൊക്കെ. അപ്പോൾ തന്നെ ആ ടാലൻറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞ് പിന്നെ നമ്മളതിന് കൂടുതൽ ഈ ആൾക്കാർ ഈ ഇവരിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴും അതേപോലെ നമ്മൾ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഏതെങ്കിലും ടി വി ഒക്കെ വെക്കുമ്പം ഏതെങ്കിലും പാട്ട് പകുതിക്ക് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പെട്ടെന്ന് പാട്ട് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങി ഇങ്ങനെ സംഭവം ഇങ്ങനെ ഏത് പാട്ട് ഇവരെ പെട്ടെന്ന് എവിടെ നിന്ന് കേട്ടാലും തിരിച്ചറിയുന്ന സംഭവം തുടങ്ങി. അപ്പം ഞാനത് ഒരു ദിവസം ഞാനത് ശ്രമിച്ച് ഈ പാട്ട് കുറേ ഇടയെന്നൊക്കെ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത് ആൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ടാലൻറ്റ് പുള്ളിക്കാരനുണ്ട് മനസ്സിലായി. അപ്പം ഞാനത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ശ്രമിച്ച് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്.
1: ഇനിയില്ലേ മോനെ വെറുതെ ഇഷ്ടമുള്ള ഒരു പാട്ടങ്ങ് വെറുതെ പാടോ.
2: കാതിൽ തീമളയായി പതുക്കാച്ചേക്കളല്ലേ, കാതിൽ തീമളയായി.

0: ഒരുക്കുന്നുകൂറും നിതാ മരക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റുരി മുത്തു ഞാനിളുക്കും കതിൽ തേൻമഴയാ
1: എന്ത് രസായിട്ടാ പാടനെ പാട്ട് പഠിക്കുന്നുണ്ടാ? എവിടെയാ പഠിക്കുന്നത്?
0: ചൈത്രം കലാകേന്ദ്ര.
1: ടീച്ചറെ പേരെന്താ?
0: ശ്രീലത ടീച്ചർ.
1: ഈ ശ്രീലത ടീച്ചർ ഇപ്പൊ എന്താ പഠിപ്പിക്കുന്നെ? വളർന്ന് വലുതായിട്ട് ആരാവാന മോഹം?
0: എം ജി അങ്കിളിനെ പോലെയാകണം.
1: എം ജി അങ്കിളിനെ പോലെ ആവണം. ഈ എം ജി അങ്കിൾ എന്ന് പറഞ്ഞാല് എം ജി ശ്രീകുമാറാ? ഇപ്പൊ തന്നെ ആയിട്ടുടങ്ങി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? ശ്രീലത ടീച്ചർ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന്? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
0: പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
1: ഉണ്ടല്ലേ. അപ്പൊ മിടുക്കനാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വൈകാതെ എം ജി ശ്രീകുമാർ അങ്കിളായി മാറും. ഞാനിനി അച്ഛനോട് ചിലത് ചോദിക്കട്ടെ. ഒച്ചണ്ടാക്കാതിരിക്കോ? ഒച്ചണ്ടാക്കാതെ നല്ല മിടുക്കനായിട്ടിരിക്കുന്നത്. കൈ കെട്ടിയിരുന്നേ കാണട്ടെ, കൈ കെട്ടിയിരിക്കാൻ അറിയാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കൈയഴിച്ചാൽ മതിട്ടാ. ഓക്കെ, ഒരു കാര്യം കൂടി. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇതിലേക്കുള്ള ഒരു യാത്ര എന്തായാലും കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ.
2: നമ്മളിങ്ങനെ ടാലന്റ് കണ്ട് അപ്പൊ നമ്മളെ ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടും. ഞങ്ങള് ഇൻസ്റ്റയിൽ ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടുമ്പം പെട്ടെന്ന് അത് പഴയ പാട്ടും പുതിയ പാട്ടൊക്കെ മിക്സ് ചെയ്ത് വീഡിയോസ് കിട്ടുന്നത്. അപ്പൊ അത് കണ്ട് കുറെ വൈറലായി, ഒന്ന് രണ്ട് വീഡിയോസ് വൈറലായി. അപ്പൊ അതിൽ തന്നെ കമന്റ് ബോക്സിൽ കുറെ പറഞ്ഞു ഇതൊരു പ്രത്യേകതരം ടാലന്റ് ആണ്, ഇങ്ങനെ സിദ്ധി ആക്കൂല്ല. ഇപ്പൊ ഞാൻ ചില ആൾക്കാർ കമന്റ്സ് ഒക്കെ ഭയങ്കര, ഞാൻ തന്നെ ഒരു പാട്ട് കണ്ടുപിടിക്കണേ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കണ്ടുപിടിക്കണം കേട്ട്. അപ്പൊ കമന്റ്സ് അപ്പൊ അതിൽ തന്നെ കുറെ പേര് പറയും നിങ്ങൾ റെക്കോർഡ്സ് ശ്രമിക്കണം. അപ്പൊ ഇവൻ അതുപോലെ തന്നെ എന്റെ കൂടെ നമ്മുടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് പറഞ്ഞു റെക്കോർഡ് ശ്രമിക്കണം, ഇതൊരു പ്രത്യേകം ടാലന്റ് ആണ്. അങ്ങനെ ഞങ്ങള് ഇതിന്റെ റെക്കോർഡ്സിന്റെ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു മാസം അത് വൈഫാണ് എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത്. എന്റെ ക്രെഡിറ്റ് മുഴുവൻ പുള്ളിക്കാരിക്കാണ്.
1: അല്ല, ഞാൻ അമ്മയെ പറ്റി പറഞ്ഞതേ ഇല്ല. അമ്മ സ്റ്റുഡിയോന്റെ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. അമ്മയുടെയാണോ അച്ഛന്റെയാണോ പാട്ടിന്റെ ഈ ഒരു വാസന?
2: പാട്ട് പുള്ളിക്കാരൻ ഒറ്റക്ക് എന്നെ പണ്ടേ ചെറുപ്പത്തിലേക്ക് കേട്ട് ശീലിച്ചുള്ള ഇതാണ്. അങ്ങനെ ഞങ്ങൾ റെക്കോർഡിനെ ശ്രമിച്ച് റെക്കോർഡിന്റെ അതിന്റെ അതോറിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്ത് പിന്നെ മെയിൽസ് ഒക്കെ അയച്ച്. അപ്പൊ അവർ പറഞ്ഞ് ലൈവായിട്ട് കാണണം എന്ന് പറഞ്ഞു. ഫുൾ 100 പാട്ടും ലൈവായിട്ട് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ലൈവായിട്ട് റെക്കോർഡ് ആയിട്ട് അതായത് ഇതിനെ എവിടെ നിന്നും നോക്കി വായിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ലൈവായിട്ട് സറൗണ്ടിങ്സ് എടുത്തിട്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ ലൈവ് പാട്ട് 99 പാട്ടുകൾ ലൈവായിട്ട് റെക്കോർഡ് അയച്ചു കൊടുത്തു. അതിൽ ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 99 സോങ്സ്. അപ്പം 99 സോങ്സ് 9 മിനിറ്റിനുള്ളിൽ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു റെക്കോർഡാണ് കണ്ടെത്തിയത്. 4.5 വയസ്സുള്ള കുട്ടി നിലക്ക്
1: അതന്നെ. അപ്പോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്
2: അതിന്റെ തുടർച്ചയായിട്ട്, അതെ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ ആൾക്കാർക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടും. അപ്പൊ അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ശേഷം അതിന്റെ മെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽസും അതിന്റെ നമ്മളെ പ്രൂഫും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്ത്. അപ്പൊ അവരും ഇതുപോലെ തന്നെ ചെയ്ത്.
1: അതിന് വേറെ ടെസ്റ്റുകൾ ഉണ്ടോ?
2: വേറെ ടെസ്റ്റ് ഇല്ല, സെയിം അതേ നമ്മള് സെയിം വീഡിയോ തന്നെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവരും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടി. പിന്നെ ഇവനൊരു ഇൻസ്റ്റ പേജ് ഉണ്ട്, ശ്രീയാൻ എൻ ശ്രീലേഷ് ആണ് പേജിന്റെ. അതിപ്പം ഇതിന്റെ കുറെ പാട്ടുകൾ ഏകദേശം 10-300 പാട്ടുകളിൽ റെക്കോർഡായിട്ട് ഉണ്ട്. അപ്പം കാണുന്നവർക്ക് ആ പേജ് ജസ്റ്റ് നോക്കി കാണാൻ പറ്റും.
1: ശ്രീയാൻ ക്ഷമയില്ലാണ്ടായി തുടങ്ങി.
3: മൈക്കിൽ കൈവയ്ക്കാൻ തുടങ്ങും മുൻപ് വീണ്ടും ഇടപെട്ടു.
1: ശ്രീയാൻ ഒന്ന് തോൽപ്പിക്കണം. അന്നിപ്പോ എന്താ വേണ്ടത്?

0: പാട്ട് കൊടുത്താൽ ശ്രീയാൻ തോൽക്കും. ഇതാ തോൽക്കാൻ പോണേ.
1: മുത്തുക്കലമാനേ പിണങ്ങാതേ മുത്തും മിഴിയോടെ ഞാനിരിക്കാ.
0: സിനിമയുടെ പേരെന്തായിരുന്നു?
2: തുളരും.
0: ഓ, എനിക്ക് വയ്യ, എനിക്ക് സീറോ മാർക്ക്. ഒരു മാർക്കെങ്കിലും എനിക്ക് കിട്ടണ്ടേ?

0: അസതമായ
1: പുതിയ പാട്ടും അറിയാം, പഴയ പാട്ടും അറിയാം. ഇനി ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ഞങ്ങൾ മോനേക്കാളും കുഞ്ഞു വാവിയിരുന്ന കാലത്തൊരു പാട്ടാ, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒന്ന് നോക്കട്ടെ.
2: നിത്യ വിസ്മയവുമായി ഞാൻ ഇറങ്ങി, സഖി ഞാൻ ഇറങ്ങി,
0: കയമ്പുക്കണ്ണി വിടയും.
1: ഇതൊക്കെ എവിടുന്നാണ് ഈ പാട്ടിങ്ങനെ പഠിക്കുന്നത്? ഇനി ഒരു ഒന്ന് രണ്ടെണ്ണം കൂടി ചോദിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെ സ്റ്റോക്ക് തീരും. ഒരു ഡെവോഷണൽ ആണ്.
3: ഒരു നാളികേരമുടയുന്ന പോലെ ഉടയുന്നതെന്റെ
0: ഹൃദയം.
1: ഈ പുതിയ പാട്ടിൽ ഒരെണ്ണം കൂടി ഞാൻ നോക്കട്ടെ. വഴറ്റൂല പാട്ടല്ലേ.
4: ഏതായാലും തെരഞ്ഞെടുത്ത 22 പാട്ടുകളിൽ 20 ഈ മിടുക്കൻ കൃത്യമായി കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തോടെ ശ്രീയാനെ പരീക്ഷിക്കാൻ നമ്മൾ ആളല്ലെന്ന് തെളിഞ്ഞു.
1: എനിക്ക് വയ്യ.
4: കുഞ്ഞിനെ അവന്റെ സ്വപ്നത്തിനനുസരിച്ച് പറക്കാൻ വിടാനാണ് അച്ഛനും താൽപര്യം. അമിത പ്രതീക്ഷകളോ തങ്ങളുടെ സ്വപ്നത്തിന്റെ ഭാരമോ അവന്റെ ചിറകുകളിൽ കെട്ടിവെക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല.
1: ഇപ്പൊ പലപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും നീ ഇങ്ങനെയാവണം എന്ന് മകനോട് ആദ്യം പറയും അല്ലെ. ഇത് നമ്മുടെ വഴിക്ക് അവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലം മാറി, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പേരൻസ് മാറാൻ തുടങ്ങി അല്ലെ. തീർച്ചയായിട്ടും എം ജി ശ്രീകുമാർ അങ്കിൾ ആവണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിന് കൂടെ ഉണ്ടാവുമല്ലോ അച്ഛനും അമ്മയല്ലേ.
5: ഉറപ്പായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് ജെൻസി കിഡ്സ് ആണ്. അവരുടെ നമുക്ക് നമ്മൾ പറഞ്ഞ വഴിക്കുന്നവർ നീങ്ങില്ല, അവരുടെ വഴിക്ക് അവർ പോകുന്നത്. നമ്മൾ പറഞ്ഞ നല്ല മനുഷ്യനാണെന്നാണല്ലോ ഇപ്പൊ പറയാം. ഇന്നത്തെ കാലത്ത് ലഹരിയും കാര്യങ്ങളും അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു ലോകത്ത് നല്ലൊരു കുട്ടിയെ ജീവിക്കണം ഞാൻ പറയാം. അപ്പൊ
1: പാട്ടിന്റെ ലഹരി വന്നപ്പോ വേറൊന്നിനും അതിന് സ്വാധീനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി.
4: കരോക്കെ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടിലെ 2-3 വരി കൂടി പാടിയിട്ടാണ് ശ്രീയാൻ തിരികെ പോയത്.

0: സൂപ്പർ ആയിണ്ടേ,
1: താങ്ക് യു,
0: വെൽക്കം. അപ്പൊ ശ്രീ ഞാനൊരു ഷേക്ക് എൻ്റെ കൂടി തന്നെ, അടിപൊളി. അപ്പൊ നീ വലിയ എം ജി ശ്രീകുമാർ ആയിട്ട്, എം ജി ശ്രീകുമാർ അങ്കിളിന്റെ പോലെ ആയിട്ട് വീണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വരണം. അപ്പൊ പറയും, കുറേ മുമ്പ് ഞാനൊരു കുഞ്ഞി വാവയായിരുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു പാടിയിരുന്നു എന്നൊക്കെ ഓർമ്മിക്കണം. ഓക്കെ, ബൈ,
1: സീ യു.

അച്ഛനും അമ്മയ്ക്കുമൊപ്പം ടാറ്റ പറഞ്ഞ് പടിയിറങ്ങിയ കുഞ്ഞു ശ്രീയാന് താൻ വന്നത് എവിടെയാണെന്ന് പറയാൻ അറിയാമെങ്കിലും എന്താണ് ആകാശവാണി എന്ന് മനസ്സിലാക്കാനായിട്ടില്ല. ഒരു കുഞ്ഞു ഗായകൻ കൂടിയായ ശ്രീയാന് പാട്ടുവഴിയിലെ സ്വപ്നങ്ങൾ സഫലമാകാൻ ജാലകത്തിന്റെ ആശംസകൾ. വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ. 4.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീയാൻ ശ്രീലേഷ് പങ്കെടുത്ത ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപാ കൃഷ്ണൻ, ശബ്ദസാന്നിധ്യം വിനീതാ സുമം.

0: ഫലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ.

0: CBC, Kerala Bank എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് നേടി. കദിരു സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കദിരു സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കദിരു സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കദിരു.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 22 രാവിലെ 11 കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. എടക്കാട് ICDS പ്രോജക്ട് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് എടക്കാട് ബ്ലോക്ക് പഴയ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ നടക്കും. നേരത്തെ അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അറിയിപ്പ് കത്തും അനുബന്ധ രേഖകളുടെ അസലും കോപ്പിയും സഹിതം ഹാജരാകണം. കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ് കന്നഡ ട്രാൻസ്ലേറ്ററെ നിയമിക്കുന്നു. യോഗ്യത ഡിഗ്രി കന്നഡ മലയാളം വിവർത്തനത്തിൽ പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജേർണലിസം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. പട്ടികജാതി ദുർബല വിഭാഗത്തിൽപ്പെട്ട ബി ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-296-011. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-2553-66. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെ 3rd ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467-221-5522. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത +2, DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0467-221-5522. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. നമസ്കാരം.

0: നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യുഎൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം.

0: that the process of obtaining this document remains a matter of right, not as a struggle.
1: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
5: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891101

1967 റിലീസായ അവൾ എന്ന മലയാള ചിത്രത്തിനുവേണ്ടി പി സുശീലയും എസ് ജാനകിയും ചേർന്ന് പാടിയ ഫീമെയിൽ ഡ്യുവറ്റ് ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗായികമാർ ഇതുപോലുള്ള ഗാനങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ടെങ്കിലും ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ ഇരുവരും ചേർന്ന് പാടിയ ഒരേ ഒരു പാട്ടാണിത്. ഗാനരചന വയലാർ രാമവർമ്മ.

0: നിങ്ങൾക്കറിയാമോ, ഘോഷയാത്ര എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ചൻ നമ്പ്യാർ രചിച്ച ഓട്ടൻതുള്ളൽ കൃതികളിൽ ഒന്നാണ് ഘോഷയാത്ര. മഹാഭാരതത്തിലെ വനപർവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്.
1: മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
1: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം

0: വരുമാനം.
1: മോഡൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238. സ്പോർട്സ് ടൈം.

0: അനേകം രാജ്യങ്ങൾ, കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നങ്ങൾ. ഫിഫ ലോകകപ്പിന്റെ ആവേശം വീണ്ടും എങ്ങും അലയടിക്കുകയാണ്. ഫിഫ ലോകകപ്പ് മത്സരവും ചരിത്രവും 2026 ലോകകപ്പിന്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ.
1: സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരമായ സൂറിച്ചിൽ സ്ഥിതി ചെയ്യുന്ന 1904 സ്ഥാപിതമായ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ.
0: അന്താരാഷ്ട്ര റഫറിയും ദേശീയ താരവും സ്പോർട്സ് സംഘാടകനും നിരീക്ഷകനുമായ ടിവി അരുണാചലം.
1: ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്ന ഫിഫയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റ് 23rd ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ 22 ലോകകപ്പിനേക്കാളും എല്ലാം കൊണ്ടും ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. അമേരിക്കയിൽ 11 സ്റ്റേഡിയത്തിലും കാനഡയിൽ 2 സ്റ്റേഡിയത്തിലും മെക്സിക്കോയിൽ 3 സ്റ്റേഡിയത്തിലുമായാണ് കളി അരങ്ങേറുന്നത്. ഈ മാസം 11 മുതൽ ജൂലൈ 19 വരെ 16 വേദികളിലായി 12 ഗ്രൂപ്പുകളായി 48 രാജ്യത്തെ ഫുട്ബോൾ പ്രതിഭകൾ വീറും വാശിയോടും കൂടി മാറ്റൊരുക്കുകയാണ്. 1904 ഫിഫ രൂപീകൃതമായെങ്കിലും 1921 മുതൽ 1953 വരെ നീണ്ട 33 വർഷക്കാലം ഫിഫയുടെ പ്രസിഡന്റായി ഫുട്ബോൾ എന്ന കളിയെ ലോകമെമ്പാടും ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഫ്രാൻസുകാരനായ ജൂൾസ് റിമെറ്ററിന്റെ നേതൃത്വത്തിൽ 1928 ഫിഫ 4 വർഷം കൂടുമ്പോൾ സ്വന്തമായി ലോകകപ്പ് നടത്തുവാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി 1930 ഫിഫയുടെ നേതൃത്വത്തിൽ ആദ്യ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് റുഖിയെ ആദ്യത്തെ മരുളി. അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായി നമുക്ക് കാണാം. 1924 1928 ഒളിമ്പിക്സിൽ സ്വർണം നേടിയ രാജ്യമായ ഉറുഗ്വേയിൽ വെച്ചായിരുന്നു 1930 ജൂലൈ 13 തീയതി മുതൽ ജൂലൈ 30 വരെ 3 സ്റ്റേഡിയങ്ങളായി ഉറുഗ്വേ, അർജന്റീനിയ, ബ്രസീൽ, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ തുടങ്ങി 13 രാജ്യങ്ങൾ യാതൊരു ക്വാളിഫൈയിംഗ് റൌണ്ട് മത്സരവുമില്ലാതെ നേരിട്ട് മത്സരത്തിനെത്തുകയാണ് ഉണ്ടായത്. പ്രസ്തുത ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും യാത്രാ ചെലവ് അന്ന് കൊടുത്തിരുന്നത് ഉറുഗ്വേ തന്നെയായിരുന്നു. കാരണം ഉറുഗ്വേ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100th വാർഷികം ആഘോഷിക്കുന്ന വർഷം കൂടിയായിരുന്നു 1930. മോണ്ടിവിഡിയോയിലെ ഈസ്റ്റാഡിയോ പൊളിറ്റിക്കൽ സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മെക്സിക്കോയെ 4-1 പരാജയപ്പെടുത്തി. 19th മിനിറ്റിൽ ഫ്രാൻസിന്റെ ലൂസിൻ ലാർനെറ്റ് ആദ്യ ഗോൾ നേടുന്ന ചരിത്രപുരുഷനായി മാറി. 1930 ജൂലൈ 30 നടന്ന ഉറുഗ്വേ അർജന്റീനിയ ഫൈനൽ മത്സരത്തിൽ 4-2 എന്ന ഗോളിന് ഉറുഗ്വേ ചാമ്പ്യന്മാരായി. ജൂർജ് സ്റ്റിമെറ്റോ ട്രോഫി സ്വന്തമാക്കി ചരിത്രത്തിൽ ആദ്യ ലോകകപ്പ് നേടുന്ന ടീമായി ഉറുഗ്വേയെ ഫുട്ബോൾ ചരിത്ര രേഖകളിൽ അടയാളപ്പെടുത്തി. ആദ്യ ലോകകപ്പ് ആരംഭിച്ചതു മുതൽ 1970 വരെ ജൂൾസ് റിമെറ്റോ ട്രോഫി ആയിരുന്നു നൽകിയിരുന്നത്. ഇതിന് വിക്ടറി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. സ്വർണം പൂശിയ വെള്ളിയിലും ലാവിസ് ലാസുലി കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ട്രോഫിയിൽ ഗ്രീക്ക് ദേവനായ നിക്കിയുടെ രൂപവും ഉണ്ടായിരുന്നു. 1970 ബ്രസീൽ 3rd തവണയും ലോകകപ്പ് നേടിയപ്പോൾ ജൂൾസ് റിമെറ്റോ ട്രോഫി ബ്രസീലിന് സ്വന്തമായി എന്നത് ചരിത്ര നിയോഗം. 1983 ബ്രസീലിൽ നിന്നും ആ ട്രോഫി മോഷണം പോയി. അത് പിന്നീട് എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇറ്റാലിയൻ ഗ്രീക്ക് ശില്പിയായ സാൽവിയോ ഗസാനിക രൂപവൽപ്പന ചെയ്ത 36.8 സെന്റിമീറ്റർ ഉയരവും 6.17 കിലോഗ്രാം തൂക്കവുമുള്ള 18-ക്യാരറ്റ് സ്വർണത്തിൽ രൂപകൽപ്പന ചെയ്ത ഫിഫ വേൾഡ് കപ്പ് 1974 മുതലാണ് അവതരിക്കപ്പെട്ടു തുടങ്ങിയത്. അടിഭാഗത്ത് പച്ച നിറത്തിലുള്ള മാലാവൈറ്റ് കല്ലും രണ്ട് മനുഷ്യർ ഭൂഗോളത്തെ ഉയർത്തിപ്പിടിച്ചതുപോലെ തോന്നിക്കുന്ന ഫിഫ ട്രോഫി ലോകകപ്പ് ഫുട്ബോളിന്റെ ഐക്യത്തെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ട്രോഫി വിജയിക്കുന്ന രാജ്യത്തിന് സ്ഥിരമായി കൊണ്ടുപോകാൻ സാധിക്കില്ല. ആഘോഷങ്ങൾ കഴിഞ്ഞാൽ അത് ഫിഫയ്ക്ക് തന്നെ തിരിച്ചു നൽകണം. പകരം അതേ രൂപത്തിലുള്ള സ്വർണം പൂശിയ പകർപ്പ് കപ്പാണ് ലഭിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കായിക ട്രോഫികളിലൊന്നാണ് ഫിഫ ലോകകപ്പ് ട്രോഫി. 2022 ലോകകപ്പിൽ അർജന്റീനയായിരുന്നു ട്രോഫി നേടിയത്. 2026 ഏത് ടീം കപ്പ് ഉയർത്തും എന്ന് നോക്കി നിൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും കായിക പ്രേമികളും. 5 തവണ

ലോകകപ്പ് കിരീടം ചൂടി ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു. ജർമ്മനിയും ഇറ്റലിയും 4 തവണയും ഫിഫ കപ്പ് സ്വന്തമാക്കിയപ്പോൾ അർജന്റീനിയ 3 തവണയും ഫിഫ കപ്പിൽ മുത്തമിട്ടു. ഫ്രാൻസും ഉറുഗ്വേയും 2 തവണ ഫിഫ കപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇംഗ്ലണ്ടും സ്പെയിനും ഓരോ തവണ ഫിഫ കപ്പ് ഉയർത്തിപ്പിടിച്ചു. 1942 1946 നടക്കേണ്ടുന്ന ലോകകപ്പ് 2nd ലോകമഹായുദ്ധ കാലഘട്ടമായതിനാൽ ആ ലോകകപ്പ് മത്സരം നടന്നില്ല. നാളിതുവരെയായി നമ്മുടെ രാജ്യമായ ഇന്ത്യ ഫിഫ ലോകകപ്പ് ഫൈനൽ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. 1950 ബ്രസീലിൽ വെച്ച് നടന്ന ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയിരുന്നു. ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ചില രാജ്യങ്ങൾ പിന്മാറിയതുകൊണ്ടാണ് ഇന്ത്യക്ക് അവസരം ലഭിച്ചത്. ബ്രസീലിലേക്കുള്ള യാത്രാ ചെലവ് വളരെ കൂടുതലായതിനാലും തയ്യാറെടുപ്പിലും പരിശീലനത്തിനും ആവശ്യമായ സൌകര്യങ്ങൾ പരിമിതമായതിനാലും സാമ്പത്തികവും ഭരണപരവുമായ കാരണങ്ങളാലും ഇന്ത്യക്ക് 1950 ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ റൌണ്ടിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. അഥവാ അന്ന് ഇന്ത്യ കളിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇറ്റലിയും സ്വീഡനും പെരഗ്വേ എന്നീ ടീമുകളാണ് ഉണ്ടായിരുന്നത്. ലണ്ടനിൽ വെച്ച് 1948 നടന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിലുള്ള പലരും കാലിൽ ഷൂസ് ഇല്ലാതെ കളിച്ചിരുന്നു. അത് ചർച്ചാ വിഷയം ആവുകയും ചെയ്തിരുന്നു. അതിനാലാണ് 1950 ലോകകപ്പിൽ ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കാത്തത് എന്ന് പലരും പറയപ്പെടുന്നുണ്ട് എങ്കിലും അത് അല്ല യാഥാർത്ഥ്യം. 2022 ഖത്തറിൽ ലോകകപ്പ് 8 സ്റ്റേഡിയങ്ങളായി 32 രാജ്യങ്ങൾ പങ്കെടുത്ത് 66 മത്സരങ്ങളാണ് നടന്നത് എങ്കിൽ ഈ ലോകകപ്പിൽ 16 സ്റ്റേഡിയങ്ങളിലായി 4 വീതമുള്ള 12 ഗ്രൂപ്പുകളായി 48 ടീമുകൾ ഫിഫ വേൾഡ് കപ്പ് കരസ്ഥമാക്കാൻ മാറ്റൊരുക്കുകയാണ്. 2022 ഖത്തർ ലോകകപ്പിൽ ആകെ 64 മത്സരവും ആണ് എങ്കിൽ ഈ വേൾഡ് കപ്പിൽ 104 മത്സരങ്ങളാണ് ഉണ്ടാവുക. 1248 ഫുട്ബോൾ പ്രതിഭകൾ മാറ്റൊരുക്കുന്ന 48 ടീമുള്ള പുതിയ ലോകകപ്പ് ഫോർമാറ്റാണ് ഇതിന് കാരണം. ഏഷ്യയിലെ ശക്തമായി വളരുന്ന ഫുട്ബോൾ രാജ്യങ്ങളായ ഉസ്ബാക്കിസ്ഥാനും ജോർദാനും ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ തീരത്തെ ദ്വീപ് രാജ്യമായ കൊബോവാർഡെയും കരീബിയൻ മേഖലയിലെ ചെറിയ ദ്വീപ് രാജ്യവും 156,000 മാത്രം ജനസംഖ്യയുള്ള കുർസാവോ എന്ന കൊച്ചു രാജ്യത്തിനും ലോകകപ്പ് ഫൈനൽ റൌണ്ടിൽ ഈ 4 രാജ്യത്തിനും കളിക്കാൻ സാധിച്ചത് തികഞ്ഞ പ്രത്യേകത തന്നെയാണ്. ഇതിൽ 45 രാജ്യങ്ങൾ ക്വാളിഫയിംഗ് റൌണ്ട് കളിച്ച് വിജയിച്ചാണ് വന്നതെങ്കിൽ ഫിഫ കപ്പ് ആതിഥ്യം വഹിക്കുന്ന അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ഹോസ്റ്റ് നേഷൻ എന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായി യോഗ്യത ലഭിക്കുകയാണ് ഉണ്ടായത്. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പിലും 4 വീതം ടീമുകൾ. പുതിയ റൌണ്ട് ഓഫ് 32, ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യം 1-ഉം 2-ഉം സ്ഥാനക്കാരായ 24 ടീമുകളും ഗ്രൂപ്പിലെ മികച്ച 8 3-ാം സ്ഥാനക്കാരും അടങ്ങുന്നതാണ് റൌണ്ട് ഓഫ് 32. അത് കഴിഞ്ഞ് റൌണ്ട് ഓഫ് 16, അത് നോക്കൌട്ട് അടിസ്ഥാനത്തിലായിരിക്കും ആ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൽ നിന്നും റൌണ്ട് ഓഫ് 8 ആവുന്നു. അതിൽ നിന്നും സെമിഫൈനൽ മത്സരങ്ങൾ നടത്തുന്നു, ഫൈനൽ മത്സരങ്ങളിലേക്ക് നടക്കുന്നു. അങ്ങനെ ഫിഫ ഫൈനലിൽ എത്തുന്ന ടീം നേരത്തെ 7 തവണയാണ് കളിച്ചിരുന്നെങ്കിൽ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് റൌണ്ടിൽ 3 കളികളും റൌണ്ട് ഓഫ് 32 ഒരു കളിയും റൌണ്ട് ഓഫ് 16 ഒരു കളിയും റൌണ്ട് ഓഫ് 8 ഒരു കളിയും റൌണ്ട് ഓഫ് 4 ഒരു കളിയും ഫൈനൽ മത്സരത്തിൽ ഒരു കളിയുമായി അങ്ങനെ 8 കളിയാണ് ഫൈനലിലെത്തിയ ടീം കളിക്കേണ്ടി വരിക. കഴിഞ്ഞ 22 ലോകകപ്പിനിടെ 8 പ്രാവശ്യം ലോകകപ്പ് കളിക്കുകയും 6 തവണ ഫൈനൽ കളിക്കുകയും 1934, 1938, 1982, 2006 എന്നീ വർഷങ്ങളിൽ നടന്ന 4 ലോകകപ്പ് കിരീടം ചൂടിയ ഇറ്റലിയും 1958 ബ്രസീലിനോട് തോറ്റ് 2nd സ്ഥാനം നേടിയ സ്വീഡനും 1962 3nd സ്ഥാനം നേടിയ ചിലിയും ഈ ലോകകപ്പിൽ കളിക്കുന്നില്ല എന്നത് അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്നതാണ്. ട്രിയാൻഡ്ര പന്തിന് അതിന്റെ നിറത്തിലും ഡിസൈനിലും വളരെ പ്രത്യേകത കൂടിയുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ആതിഥ്യം വഹിക്കുന്നത്. ഈ 3 രാജ്യങ്ങളുടെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നതിന്റെ രീതിയിലാണ് ഈ പന്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ട്രിയാൻഡ്രോ എന്ന പേര് തന്നെ സ്പാനിഷ് ഭാഷയിൽ 3 തരംഗങ്ങൾ എന്ന ആശയത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ചുവപ്പ്, പച്ച, നീല നിറങ്ങൾ ആതിഥേയരായ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1956 മുതൽ കാനഡയുടെ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ച കനേഡയുടെ സംസ്കാരം, ഐക്യം, പ്രകൃതി ഭംഗി എന്നിവ സൂചിപ്പിക്കുന്ന ദേശീയ പതാകയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മാപ്പിൾ ഇലയും മെക്സിക്കോയുടെ ദേശീയ ചിഹ്നത്തിലുള്ള കഴുകനും അമേരിക്കയുടെ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രവും ഈ ട്രയോണ്ട പന്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നത് പ്രത്യേകതയാണ്. 410 മുതൽ 450 ഗ്രാം ഭാരമുള്ളതും 68 മുതൽ 70 സെന്റിമീറ്റർ വരെ വ്യാസമുള്ളതുമായ തെർമലി ബോണ്ടഡ് നിർമ്മാണ രീതി ഉപയോഗിച്ച് പോളിയൂറിത്തിൻ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ട്രിയാൻഡ്രോ പന്തും 2026 ലോകകപ്പിൽ ചരിത്രം സൃഷ്ടിച്ചു.

0: 2022 ലോകകപ്പിനെ അപേക്ഷിച്ച് ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന കളിക്കാർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക ഫിഫ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനം തെത്തുന്ന ടീമിന് $50 മില്യൺ, രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് $33 മില്യൺ, മൂന്നാം സ്ഥാനത്തിന് $29 മില്യൺ, നാലാം സ്ഥാനത്തിന് $27 മില്യൺ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ യോഗ്യത നേടിയ ടീമിനും $1.5 മില്യൺ തയ്യാറെടുപ്പ് ചെലവിനായും ലഭിക്കും. അതിനാൽ 2026 ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഓരോ രാജ്യത്തിനും കുറഞ്ഞത് $10.5 മില്യൺ ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. ഇത് ഫിഫ നൽകുന്ന ഔദ്യോഗിക തുകക്ക് പുറമെ ഓരോ രാജ്യത്തിന്റെ ഫുട്ബോൾ അസോസിയേഷനും മറ്റ് ഏജൻസിയുമൊക്കെ കളിക്കാർക്ക് ബോണസും അലവൻസും പ്രഖ്യാപിക്കാറുണ്ട്. 2026 ഫിഫ ലോകകപ്പ് മത്സരത്തിന്റെ ആദ്യ റൌണ്ടിൽ തന്നെ ചില മത്സരങ്ങൾ വലിയ അട്ടിമറികളും ശക്തമായ പ്രകടനങ്ങളും സമ്മാനിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണ കൊറിയയെ 2-0 എന്ന ക്രമത്തിൽ സ്വന്തം ആരാധകർ നിറഞ്ഞ സ്റ്റേഡിയത്തിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4-1 എന്ന ക്രമത്തിൽ പോർച്ചുഗലിനെ ആദ്യ റൌണ്ടിൽ തോൽപ്പിച്ചത് ടൂർണമെന്റിലെ ഏറ്റവും ആക്രമണപരമായ തുടക്കങ്ങളിൽ ഒന്നായി നമുക്ക് കാണാം. ഫ്രാൻസ് 3-1 ഗോൾ ക്രമത്തിൽ സെനഗലിനെ മറികടന്നു എന്നും നമുക്ക് കരുതാം. അർജന്റീന 3-1 ഗോളിന് അൾജീരിയ തോൽപ്പിച്ച് തങ്ങളുടെ കിരീട ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നു. ഇംഗ്ലണ്ട് 4-2 കൊറേറ്റിയെ കീഴടക്കിയതും പ്രധാനപ്പെട്ട ടീമുകളുടെ ആദ്യ റൌണ്ടിൽ മികച്ച പ്രകടനമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. നെതർലാൻഡും ജപ്പാനും തമ്മിലുള്ള മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു എങ്കിലും ഇരു ടീമുകളുടെ പ്രകടനം എല്ലാ മാസ്ക് മരികതയും നിറഞ്ഞതായിരുന്നു. ജർമ്മനി, അമേരിക്ക, ഇംഗ്ലണ്ട്, അർജന്റീന, ഫ്രാൻസ് എന്നിവർ ശക്തമായ മുന്നൊരുക്കമാണ് കാഴ്ചവെച്ചത് എങ്കിൽ ബ്രസീൽ, സ്പെയിൻ തുടങ്ങിയ ഫേവറേറ്റ് ടീമുകൾക്ക് പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടുള്ള തുടക്കമാണ് ഉണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. അർജന്റീന വേഴ്സസ് അൾജീരിയയുടെ മത്സരത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സി നേടിയ ഈ ലോകകപ്പിലെ ആദ്യത്തെ ഹാട്രിക് ഗോൾ ഫുട്ബോൾ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മനിയുടെ മിർസ്ലാവ് കാൾസോയോടൊപ്പം തന്നെ 16 ഗോൾ നേടി ഈ ലോകകപ്പിൽ മെസ്സി എത്തി. അതുപോലെ തന്നെ ഈ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും ഗോൾ നേടിയ താരം കൂടിയായി മെസ്സി മാറിയിരിക്കുകയാണ്. 15 ഗോൾ നേടി റൊണാൾഡോയും തൊട്ടു പിറകെയുണ്ട് എന്നത് വരും ദിവസങ്ങളിൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും എംബാപ്പിയുടെയും ഗോളുകൾക്ക് വേഗത കൂടുവാൻ സഹായകമാകും.
1: വിജയ പരാജയങ്ങൾ മാറിമറിയും, പുതിയ നായകന്മാർ ജനിക്കും, പുതു ചരിത്രങ്ങൾ സൃഷ്ടിക്കും. ലോകത്തെ ഒരേയൊരു വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന ഫുട്ബോളിന്റെ മാന്ത്രികത തുടർന്നുകൊണ്ടേയിരിക്കും. ഫിഫ ലോകകപ്പ് മത്സരവും ചരിത്രവും 2026 ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ സംസാരിച്ചത് അന്താരാഷ്ട്ര റഫറിയും ദേശീയ താരവും സ്പോർട്സ് സംഘാടകനും നിരീക്ഷകനുമായ ടി വി അരുണാചലം. ഇന്നത്തെ സ്പോർട്സ് ടൈം

0: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ഐ ടി ഐ
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: പി എസ് സി അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് എ സി എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
3: ഇതോടെ എഫ് എം ഡയറി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
5: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
3: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 46 മിനിറ്റും 2:28:51 സാന്ദ്രഗച്ചി

0: മാംഗ്ലൂർ വിവേക് എക്സ്പ്രസ് 2:06 1:63:47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 36 1:61:60 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 14 വൈകി ഓടുകയാണ്.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
11: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
11: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
14: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
13: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
14: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
13: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
14: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
0: ഇന്ന് രാത്രി 11 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാകുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം രാത്രി 11 ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം, ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. എൽഹിർലി.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ.

0: സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം പെൺമയുടെ തിളക്കം.
1: ലളിതഗാനങ്ങൾ തുടരുന്നു. അടുത്തത് ബാലിനി രഘുവർമ്മ പാടിയത് അമ്മേ ജഗദംബികെ അഭയം കരുണാമയെ എന്നാരംഭിക്കുന്നു. രചന വേങ്ങാട് മുകുന്ദൻ, സംഗീതം വിജയൻ കോട്ടകിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ലളിതഗാനങ്ങളിൽ ഇനി പി കെ മനോഹരൻ പാടിയത്. ആകാശ നീലിമയ്ക്കപ്പുറമെങ്ങാനും അജ്ഞാത ലോകമുണ്ടോ എന്ന് തുടങ്ങുന്നു. രചനാ സംഗീതം പി ഡി തോമസ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ലളിതഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത് വഴിതെറ്റി വന്ന വസന്തമേ എന്നാരംഭിക്കുന്നു. രചന ലക്ഷ്മി ദേവി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇനി ലതാരാജു പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. അനുരാഗ ലേഖനം മനതാരിൽ എഴുതിയ പ്രിയതമനെവിടെ തോഴി എന്നാരംഭിക്കുന്നു.

0: ഇന്ന് വൈകിട്ട് 5:15 കണ്ണേറുപാട്ട്, തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. രാത്രി 7:35 യുവവാണിയിൽ സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളും പ്രവണതകളും നിവേദിക്കെ സംസാരിക്കുന്നു. രാത്രി 7:35 യുവവാണിയിൽ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത് MLA. വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശന് നാദാപുരത്തിന്റെ നന്ദി അറിയിക്കുന്നതായും MLA അറിയിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് ജയം. ഹെയ്തിയെ എതിരില്ലാത്ത 3 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ. ഇനി 9:58
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് AV സന്തോഷ് കീച്ചേരി.
2: സന്തോഷ് AV കീച്ചേരി റിട്ടയർഡ് കനറാ ബാങ്ക് DGM ആണ്, ഗായകനാണ്, അതുപോലെ പല ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള, വളരെയധികം താല്പര്യമുള്ള, അതിനായിട്ട് ഇപ്പം സമയം ഉപയോഗിക്കുന്ന ഒരാളാണ്. മൗത്ത് ഓർഗൻ, മെലോഡിക്ക, കീബോർഡ്, ഫ്ലൂട്ട് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വായിക്കും. ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയം പ്രിയതരത്തിലേക്ക് സ്വാഗതം. ഈ സംഗീതവുമായിട്ടുള്ള ബന്ധം എപ്പം മുതലാണ് തുടങ്ങിയത്?
3: ചെറുപ്പം മുതലേ ഉണ്ട്. ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മൃദംഗം വായിക്കണം എന്നായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ ഇവിടെ 76 നെഹ്റു യുവകേന്ദ്രയിൽ അവര് സംഗീത ഉപകരണങ്ങൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ മൃദംഗം പഠിക്കാൻ ഞാനും എന്റെ ഒരു സുഹൃത്തും പോയി. അത് മൃദംഗം പഠിപ്പിക്കുന്നുണ്ടായിട്ടില്ല, തബലയുണ്ടായിരുന്നു. ശരി, തബല പഠിക്കാന്ന് വിചാരിച്ചു. അവിടെ ഭയങ്കര തിരക്ക്, അപ്പൊ ഞങ്ങൾക്ക് തൊടാൻ പറ്റും തോന്നിയില്ല. അപ്പൊ മടങ്ങി വരുമ്പം അവിടെ ഗിറ്റാറ് പഠിപ്പിക്കുന്ന ആളെ ഒറ്റക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. വിഷമം തോന്നി. ശരി എന്നാ പിന്നെ ഗിറ്റാറെങ്കും പഠിക്കാന്ന് വെച്ച് ഞാനും അയാളും പോയി ചേർന്നു. മാസം 5 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങള് ശനി ഞായറും പോയിട്ട് ഗിറ്റാർ, അങ്ങനെ
2: ഗിറ്റാർ പഠനത്തിലായിരുന്നു തുടക്കം.
3: അതെ, 2 മാസം.
2: സമയത്ത് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു?
3: അയ്യോ, പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല,
2: പാട്ടുമായി ബന്ധമില്ല,
3: ഒരു ബന്ധമില്ല. ഗിറ്റാറ് 2 മാസം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 10th class പഠിക്കുമ്പോൾ സ്റ്റേജ് കയറി ഗിറ്റാറിൽ ആദ്യത്തെ സെന്റ് മൈക്കിൾ സ്കൂളില് മെഷായർ തോനഹി എന്നുള്ള പാട്ട് ആദ്യം വായിച്ചു.
2: വായിച്ചു സ്കൂളിലാണോ?
3: സ്കൂളില്.
2: അന്ന് സമ്മാനം കിട്ടിയോ?
3: അന്ന് സമ്മാനം കിട്ടിയില്ല എന്ന് തോന്നുന്നു. പിന്നീട് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. കോളേജിൽ പോയപ്പോ ഞാൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു. JCS ഇന്റർ കോളേജ് പല പല ഇതിലും ഗിറ്റാറിൽ മികവ് കാണിച്ചിരുന്നു.
2: ഓക്കെ, അപ്പൊ അവിടെയാണ് തുടക്കം. ഒരു ഇഷ്ടഗാനം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഏതാണ് പാട്ട് പറയുന്നത്?
3: ഒരു നേരമെങ്കിലും. ആ പാട്ട് എനിക്ക് കുറച്ച് ഇതുണ്ട്, കാരണം ഞാൻ പിന്നീട് പറയാം. ഒരു

0: നമ്മുടെ ഒക്കെ മനസ്സ് ഭക്തി കൊണ്ട് നിറഞ്ഞു പോകുന്ന കുറേയേറെ ഭക്തി ഗാനങ്ങളുണ്ടല്ലേ, അതിലൊന്നാണ് തുളസി തീർത്ഥം ആൽബത്തിലെ ഗാനമാണ് ഒരു നേരമെങ്കിലും അല്ലേ. അതിൽ കുറേ പാട്ടുകളുണ്ട് ഇതേപോലത്തെ, ഒരു നേരമെങ്കിലും പോലെ തന്നെയുള്ള അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്ന, അതുപോലെ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു, മൂകാംബികേ ദേവി, തിരുവാറന്മുള കൃഷ്ണ, ഇതെല്ലാം നമ്മൾ ഒരു കാലത്ത് അല്ലെ അമ്പലത്തിൽ പാട്ട് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളെപ്പോഴും കേട്ട് കുറച്ചു നേരം നമ്മൾ നടന്നു പോകുമ്പോൾ കുറച്ച് നിന്നു പോകും അല്ലെ, അങ്ങനത്തെ പാട്ടുകളാണ്.
1: ആ സമയത്ത് ടി വി ഒന്നും ഉണ്ടായിട്ടില്ല അധികം, ഈ ഞങ്ങളൊക്കെ വാക്ക്മാനിലും ഇതൊക്കെ വെച്ചിട്ടും അല്ല റേഡിയോയിൽ വരുന്നതും പാട്ടിനോടായിരുന്നു. ഇപ്പാണ് സ്ക്രീനൊക്കെ വന്നതിന് ശേഷം എന്തൊക്കെയോ ശ്രദ്ധ അങ്ങോട്ടൊക്കെയോ പോകുന്നു. അപ്പം അങ്ങനെ ആ പണ്ടത്തെ ആ ഒരു ലെവലിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതിന് സമയമില്ല. ഒരുപാട് വേറെ ഇതുണ്ട്, എല്ലാരും മൊബൈലിലൊക്കെ നോക്കി
0: ശ്രദ്ധിക്കാനായിട്ട് വിടൂല. അപ്പോഴത്തേക്കെങ്കിലും നമ്മള് ശ്രദ്ധ ഇങ്ങോട്ട് മാറിപ്പോകും. ഇപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു പ്രശ്നം.
1: ഈ ഒരു ഗാനത്തിനെ പറ്റി ഒരു ഇത് പറയാം. ഞാൻ ഇത് ഒരുപാട് ക്ഷേത്രങ്ങളിലും തുകകളിലും വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചുവല്ലൂർ ക്ഷേത്രത്തിൽ അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു മൗത്തോകണിൽ. അപ്പൊ അത് കഴിഞ്ഞപ്പോ അതിന്റെ സെക്രട്ടറി പറഞ്ഞു ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ പോയരം പറഞ്ഞു ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സാറിന്റെ വൈഫ് എന്നോട് പറഞ്ഞു നിങ്ങളെ എല്ലാ പാട്ടും ഞാൻ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്, അതിൽ ഒരു നേരമെങ്കിലും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു നേരിട്ട് വന്ന് നിങ്ങളെ ഒന്ന്
0: അഭിനന്ദിക്കുന്നു,
1: വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതൊക്കെ മതി.
0: ചുവല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതിയതാണല്ലേ ഈ ഗാനം മൗത്തോർഗനിൽ, എന്നാൽ അതിപ്പോ ഒന്ന് വായിച്ചൂടെ.

0: ഇതേ ഗാനം തന്നെ വേറെ ഇൻസ്ട്രുമെന്റിലും വായിക്കാൻ ശ്രമിക്കുമോ? അത് ഓരോ പാട്ടിനും ഓരോ തരം ഇൻസ്ട്രുമെന്റ് അങ്ങനെ ചെയ്യാറുണ്ട്?
1: ഒന്നിലേ വായിക്കുള്ളൂ, പക്ഷേ വേണ്ടി ഒരുവിധം എല്ലാ പാട്ടും ഗിറ്റാറിൽ വായിക്കും. ഗിറ്റാറാണ് ഒറിജിനൽ ഇത്, അതുകൊണ്ട് ഗിറ്റാറിൽ എല്ലാ ഒരുവിധം എല്ലാ പാട്ടും വായിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമോ അഹങ്കാരോ എന്തോ.
0: ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം മൗത്ത് ഓർഗൻ ആയതുകൊണ്ട് ഇതും എടുത്തിട്ടാണ് വന്നത്.
1: എല്ലാ സ്ഥലത്തേക്കും ഇത് കീശയിലിട്ടാ മതി.
0: അങ്ങനെ ഓക്കെ, അപ്പൊ ഈ ഗാനം കേൾക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ.

0: അടുത്ത ഇഷ്ടഗാനം
1: അല്ലിയാമ്പൽ, അത് പണ്ട് മുതലേ കേൾക്കുന്നതാണ്. പിന്നെ എല്ലാ ഗാനമേളക്കും എല്ലാ കോമ്പറ്റീഷൻ എല്ലാരും ഈ പാട്ട് പാടുന്നത് കേൾക്കാം, അതുകൊണ്ട് ഈ പാട്ടിനോട് ഒരു ഇഷ്ടം.

0: ഇങ്ങനത്തെ പാട്ടുകൾ എനിക്കൊന്ന് ഈ മൗത്ത് ഓർഗനിൽ വേറെ തന്നെ ഒരു രസമാണ് അല്ലെ. ഓരോ ഇൻസ്ട്രുമെന്റിനും സ്യൂട്ട് ആവുന്ന പാട്ടുകൾ ഉണ്ടല്ലോ, എനിക്കൊന്ന് ഇത് നല്ല രസമുണ്ട്.
1: ചില പാട്ടുകൾ നന്നാവും, വയലിനും ഫ്ലൂട്ടിലും ഒരുവിധം എല്ലാ ഗാനങ്ങളും
0: ബ്രേക്ക് വരുമല്ലോ. അപ്പൊ വയലിനും ഫ്ലൂട്ടും ആവുമ്പോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ
1: മുറിയൂല, ഗമകങ്ങളൊക്കെ ഇളന്നു വിട്ടാലും
0: ശരിയാവില്ല. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകൾ ഈ മൗത്ത് ഓർഗനിൽ നന്നാവുന്നുണ്ട്. പാട്ടിഷ്ടങ്ങൾ എപ്പോഴും ജനറേഷൻ വൈസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇതുപോലത്തെ പാട്ടുകൾ അല്ലിയാമ്പൽ കടവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സ്റ്റേജിൽ വന്ന് പാടുന്ന ഒരു ഗാനമാണ്. പണ്ടത്തെ ആൾക്കാരുടെ അതേ ഇഷ്ടത്തോടെ തന്നെ എല്ലാരും ഏറ്റെടുത്ത ഒരു ഗാനമാണ്.
1: ഇപ്പോഴും കോമ്പറ്റീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പ്രിഫർ ചെയ്യുന്നത് പഴയ പാട്ടാണ്. ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നോക്കുവാണെങ്കിലും ആസ്വാദന ഇതിലും പുതിയ ഒരുപാട് പാട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും അതിനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ പറഞ്ഞു 39 വർഷം ബാങ്കിലുള്ളപ്പം ബാങ്ക് തന്നെ ആ ഒരു ഇതിൽ വന്ന പാട്ടുകളൊന്നും ശ്രദ്ധിക്കാനും പറ്റിയില്ല, ഒന്നും അറിയില്ല. അതിനുശേഷം ഇപ്പം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ആൾക്കാരെ കൂടെ കൂടി കുറച്ച് കുറച്ചായിട്ട് കേട്ട് പഴയതും പുതിയതൊക്കെ കേൾക്കുന്നത്.
0: അല്ലിയാമ്പൽ കടവിൽ ഗാനം, മ്യൂസിക് ഡയറക്ടർ പേര് ജോബ്, കേൾക്കാം.

0: ബാങ്കില് ജോയിൻ ചെയ്തത് ഏത് വർഷമാണ്?
1: ബാങ്കില് 83 ജോയിൻ ചെയ്തു.
0: എത്ര വയസ്സുണ്ടായിരുന്നു അപ്പൊ?
1: 21 വയസ്സ്. ഞാൻ MSc പഠിക്കുമായിരുന്നു ബ്രണ്ണൻ കോളേജില്.
0: അപ്പം ബാങ്ക് ടെസ്റ്റ് എഴുതി.
1: ബാങ്ക് ടെസ്റ്റ് എഴുതി, അതിന് മുമ്പേ എഴുതിയിരുന്നു. അതിന് മുമ്പ് ഇന്റർവ്യൂ വരെ പോയി തോന്നുന്നു. പക്ഷെ ഇത് കിട്ടി, അന്നേരമാണ് കിട്ടിയത്. ഇമ്മീഡിയറ്റ്ലി MSc വിട്ടിട്ട് ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തു.
0: എവിടെയായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്?
1: ഫസ്റ്റ് പോസ്റ്റിംഗ് പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ കോഴിക്കോട് ജില്ലയിൽ. അവിടെ ക്ലർക്കായിട്ടുണ്ടായിരുന്നു. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഓഫീസറായിട്ട് ഡയറക്റ്റ് കിട്ടി. തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ പല പല സ്ഥലങ്ങളുമായിട്ട്.
0: എത്ര ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടാവും?
1: ഞാൻ 39 വർഷം ചെയ്തു. 18 സെന്ററിലുണ്ടായിരുന്നു. ട്രാൻസ്ഫറായി ഞാനും ഭാര്യയും കുട്ടികളും കെട്ടുമുട്ടും എടുത്തിട്ട് 18 സ്ഥലങ്ങളിൽ പോയി. അതുകൊണ്ട് കണ്ണൂര് 39 വർഷത്തില് 1 വർഷം ജോലി ആയിരുന്നു. 95-96 ഒരു വർഷം ജോലി. അതുകൊണ്ട് തന്നെ നാട്ടിലാർക്കും അറിയില്ല 2021 ഇവിടെ വന്നതിന് ശേഷം.
0: സന്തോഷ് കീച്ചേരി ആരാന്ന് ചോദിച്ചാൽ കീച്ചേരിക്കാർക്ക് അറിയാത്ത അവസ്ഥയായി.
1: കീച്ചേരി ഇപ്പൊ വന്നതേ ഉള്ളൂ.
0: സ്വന്തം സ്ഥലം എവിടെയാണ്?
1: സ്വന്തം സ്ഥലം കീച്ചേരിയാണ്, തറവാട് കീച്ചേരി.
0: തറവാട്?
1: പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തളാപ്പില്. ഇപ്പം എക്സോറ എന്ന് പറഞ്ഞിട്ടൊരു കല്യാണ മണ്ഡപം, അത് ഞങ്ങളെ വീടായിരുന്നു. ഗായത്രി എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി സ്കൂള് എന്റെ അമ്മ നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങള് പഠിച്ചതും സ്കൂളിൽ പോയതും. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം 92 ഞങ്ങൾ കീച്ചേരി വീടെടുത്തു. പിന്നെ തിരങ്കീച്ചേരി. അമ്മ മരിച്ചു, ഇതൊക്കെ വിറ്റു. ഇവിടെ ഇപ്പം തളാപ്പിൽ യാതൊരു വന്നില്ല.
0: അച്ഛൻ എന്തായിരുന്നു ജോലി?
1: അച്ഛൻ നേവിയില് കമാൻഡറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജനിച്ചത് ബോംബെയിലാ. അച്ഛൻ അന്ന് അവിടെയായിരുന്നു. പിന്നെ ചെറിയ പ്രായത്തിൽ അച്ഛൻ മരിച്ചു, എനിക്ക് 9 വയസ്സായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ നാട്ടിൽ വന്നു. അമ്മ ഇവിടെ ഒരു ടീച്ചറായിട്ട് പണിയെടുത്തു. പിന്നെ ഗായത്രി നഴ്സറി സ്കൂള് തുടങ്ങി. അവിടുന്ന് ഞങ്ങൾ, ഞാനും എന്റെ അനിയത്തിയും പഠിച്ചു.
0: ഞങ്ങൾ രണ്ടു മക്കളാണ്.
1: രണ്ടു മക്കള്.
0: അനിയത്തി ഇപ്പൊ എവിടെയാണ്?
1: അനിയത്തി ഡൽഹിയിൽ. അവള് അവിടെ തന്നെയാണ്.
0: അപ്പൊ അടുത്ത ഗാനത്തിനുള്ള സമയമായി. ഏതാണ് പാട്ട്?
1: അമ്പലപ്പറമ്പിലേ ചെമ്പരത്തി പൂവേ.
0: നല്ലൊരു ഗാനം. വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ തിരി നല്ല ഗാനങ്ങളിലൊരു ഗാനം.

0: ബാങ്കില് 21-ാമത്തെ വയസ്സില് സർവീസിൽ കയറി കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 3 കൊല്ലം കൂടുമ്പോ ഓരോ ട്രാൻസ്ഫർ നേരിടേണ്ടി വന്നു. പല പല സ്ഥലങ്ങളിലെ താമസം, പല പല ബാങ്കുകളിലെ, ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മാത്രമല്ല, ഇവിടെ കുറെ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള പരിചയങ്ങള്, എപ്പോഴും തിരക്ക്, കസ്റ്റമേഴ്സ്. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിലുള്ള ഒരു അന്നത്തെ ഒരു സംഗീത ആസ്വാദനം, അതുപോലെ ഈ ഗിറ്റാർ അന്നും വായിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ ഇതൊക്കെ എവിടെയാ കൊണ്ടുവച്ചിരുന്നത്?
1: ഗിറ്റാർ ഞാൻ 80-ലൊക്കെ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു. അന്നേരമൊക്കെ കുറച്ച് വായിക്കും. കല്യാണം കഴിഞ്ഞതിനോടെ ഗിറ്റാർ ഒരു മൂലക്ക് പോയി. പിന്നെ 2 കുട്ടികളായി, ഗിറ്റാറിന്റെ പൊടി പോലും ഇല്ല. ഞങ്ങൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
0: ഗിറ്റാറിൽ പൊടിയുണ്ടായിരുന്നു,
1: ഗിറ്റാറിൽ പൊടിയുണ്ട്. അത് പോയി. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചെന്നൈയിലുള്ളപ്പം കുട്ടികളൊക്കെ വലുതായി, എനിക്ക് എറിയേഴ്സ് കിട്ടി, കുറച്ച് പൈസ എറിയേഴ്സ് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹം ഒരു ഗിറ്റാർ വാങ്ങിക്കണം. അങ്ങനെ 98-ൽ ഞങ്ങൾ എറിയേഴ്സ് കിട്ടിയപാട് ഞാനും വൈഫും മക്കളും എല്ലാം പോയിട്ട് ഒരു ഗിറ്റാറും ഇലക്ട്രിക് ഗിറ്റാറും, എനിക്ക് ഇഷ്ടമുള്ള നീല കളർ ഗിറ്റാറും അതിന്റെ ബോക്സും ഇതുമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ചെറുങ്ങനെ വായിക്കാൻ തുടങ്ങി. ആ ഇലക്ട്രിക് ഗിറ്റാർ ഇന്നും ഉണ്ട് വീട്ടില്. ഇപ്പോഴും
0: ബാങ്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയം കിട്ടോ?
1: ഇല്ല,
0: പൊതുവെ വായിക്കുന്നത്
1: സൺഡേ ഒക്കെ കിട്ടും. കുട്ടികൾ വായിക്കാൻ വിട്ടാല്
0: തനിയെ വായിക്കും. പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ?
1: പിന്നെ പഠിച്ചിട്ടില്ല, ആ ഒരു 2 മാസം പഠിച്ചു.
0: ബേസ് കിട്ടി, പിന്നെ അങ്ങോട്ട് കോഡ്സ് എല്ലാം നോക്കിട്ട് അങ്ങ് വായിക്കാൻ തുടങ്ങി.
1: കോഡ്സ് വലിയ ഇല്ല, എന്നാലും ലീഡ് വായിക്കാനാണ് ഇഷ്ടം. എല്ലാ പാട്ടുകളും കൃതികളും ലീഡ് വായിക്കാൻ വലിയ താല്പര്യം.
0: യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ എന്ന് പറഞ്ഞു, ഏത് കോളേജിലാണ് പഠിച്ചേ?
1: ഞാൻ എസ് എൻ കോളേജിൽ 77-82 പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചു.
0: അവിടെയായിരുന്നു MSc? എവിടെ?
1: MSc ബ്രണ്ണനിൽ പോയി.
0: അത് കംപ്ലീറ്റ് ആക്കിയില്ല
1: അല്ലേ? അവിടെ പോയി 2-3 മാസം കഴിയുമ്പോൾ ബാങ്കിൽ കിട്ടി. ഉടനടി ബാങ്കിൽ വന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കയറി, കാരണം അമ്മ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ അധികം പഠിച്ചിട്ട് എന്താ കാര്യം, ജോലി തന്നെയല്ലേ
0: വേണം.
1: നഷ്ടമില്ല പക്ഷെ നല്ലൊരു
0: അല്ല. ഇത്രയും സർവീസ് ആയതുകൊണ്ട് ഇത്രയും വലിയൊരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റി അല്ലേ? സർവീസ് നമ്മൾ ലേറ്റ് ആവുന്നതിന് നമുക്ക് എന്താണ് ജോലിയിലെ ഉയർച്ചകൾ കുറയല്ലോ. അതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അല്ലേ? നേരത്തെ ജോലിയിൽ കയറാൻ പറ്റി,
1: ആരോഗ്യത്തിന് കേടില്ലാതെ എന്റെ കൂടെ.
0: ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ട് വിഷമമുണ്ടായിരുന്നോ? നമ്മുടെ കൂടെയുള്ളവര് ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ കോളേജിൽ ചെത്തി നടക്കുന്നു, പാട്ട് കേൾക്കുന്നു, അവിടെ ഇവിടെ പോകുന്നു, കറങ്ങി നടക്കുന്നു. അപ്പൊ അത് മിസ് ചെയ്തിട്ടുണ്ടോ?
1: ചില അസൂയുണ്ടാവും, പക്ഷെ ഞാൻ എല്ലാം നല്ലതിനാന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറെയാൾക്ക് പലത് കിട്ടും, പലത് പോകും. ഞാനിപ്പോ 18 സ്ഥലത്ത് ട്രാൻസ്ഫറായി. ഞാനും വൈഫും ലോകം മുഴുവൻ ചുറ്റിട്ട് വന്നു. ഇപ്പം എന്റെ കൂടെയുള്ള ആരൊക്കെയോ പ്രൊമോഷൻ വാങ്ങിച്ചില്ല. അവര് 30-40 കൊല്ലം വീട്ടിന്റെ അടുത്ത് തന്നെ നിന്നു. എന്റെ മക്കള് ഒരാൾ എറണാകുളത്തുണ്ട്, ഒരാൾ ബാംഗ്ലൂരാണ്, അവര് എഞ്ചിനീയേഴ്സാണ്. ഇവരെ മക്കള് അങ്ങ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അവിടെയൊക്കെയാണ്. അപ്പൊ എവിടെയോ ചെറിയൊരു നഷ്ടമായോ? ഞാൻ എന്റെ കരിയറിന് വേണ്ടി ഓടിയിട്ട് എന്റെ
0: ഫാമിലിന്റെ
1: കളഞ്ഞോ? ഒരു കുറ്റബോധം വേണമൊന്നുമില്ല.
0: പക്ഷെ നമുക്ക് ഒരു മനുഷ്യനാകുമ്പോൾ നമുക്ക് എല്ലാം വേണമെന്ന് വെച്ചാൽ അത് നടക്കൂല അല്ലേ? നമ്മൾ ഒന്നിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റേതിലേക്ക് ശ്രദ്ധ നമുക്ക് വിഷമാവും. പിന്നെ ഒരുപാട് സ്ഥലത്തെ താമസം കുറെ, അതൊക്കെ നമുക്ക് നമ്മളെ ഒരുപാട് വളർത്തും. കുട്ടികൾക്കും ഒരുപക്ഷെ അതിനെ കൊണ്ട് കുറെ ഗുണങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്.
1: ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ കുറച്ച് കഷ്ടപ്പെട്ട അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷനിലും മാനേജ് ചെയ്യാൻ അറിയാം. പക്ഷെ കുട്ടികൾ മാനേജ് ചെയ്യല്ല. കുട്ടികൾ ഇപ്പൊ ഏത് സിറ്റുവേഷനും എൻജോയ് ചെയ്യുന്നു. എന്റെ ചെറിയ മകൻ 1-ാം ക്ലാസ് എത്തുന്നതിലടക്ക് അവൻ 3 സ്റ്റേറ്റിൽ സ്കൂളിൽ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഫ്രണ്ട്സ് ഉണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവര് അടിച്ചു പൊളിക്കാണ്. അപ്പൊ അതൊരു
0: അഡ്വാൻറ്റേജ് ആണ്.
1: ഏതൊരു സൊസൈറ്റിയിലും ആൾക്കാരെ
0: ഭാഷ പ്രയാസം ഉണ്ടാവില്ല, ഭക്ഷണങ്ങള് ഏതും കഴിക്കും, അങ്ങനെയൊക്കെ കുറെ നല്ല ഗുണങ്ങൾ അവർക്ക് കിട്ടും. അപ്പൊ അടുത്ത ഗാനം,
1: അടുത്തത്

0: എന്താണ് ഈ പാട്ടിനോടുള്ള ഒരു പ്രത്യേക മമത? നല്ലൊരു ദേവി ഭക്തിഗാനം.
1: ഭക്തിഗാനങ്ങളോട് ചെറിയൊരു ഇത്, എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം അമ്പലങ്ങളിൽ പോയിട്ട് മൗത്ത് ഓർഗണിൽ പ്രോഗ്രാം അവതരിപ്പിക്കണം, ഇവിടെ ആരും ചെയ്യാത്തതാണ്. അപ്പം ഞാൻ തപ്പിയെടുത്ത് ഒരു തബല വായിക്കുന്ന ആള്, ഒരു കീബോർഡ്, ഞാൻ കണ്ണൂരിലുള്ള ഒരുവിധ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തിഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചെത്തി മന്ദാരം, അരിവരാസനം, വിഘ്നേശ്വര, ഒരു നേരമെങ്കിലും, അഷ്ടമി രോഹിണി, ശങ്കരാഭരണം. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ഒരു ആറേഴ് പാട്ട് മാത്രമല്ല, അപ്പം പുതിയ പുതിയ ഭക്തിഗാനങ്ങൾ. അങ്ങനെയാണ് മൂകാംബികയെ ഈ ബ്രഹ്മകമലം കേൾക്കുമ്പോൾ അതൊരു രസമുണ്ട്. പക്ഷെ ഇതുവരെ അത് ശരിക്കും വായിക്കാൻ പറ്റിയിട്ടില്ല. പാട്ടിഷ്ടം.

0: അപ്പൊ ഇത് ഇനി അടുത്തൊരു വേദിയിൽ വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം.
1: ഒരു ഇൻസ്ട്രുമെന്റിലും വായിക്കാൻ പറ്റാത്ത ഗാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് പാടിക്കോളും.
0: അങ്ങനെയുള്ളൂ,
1: പാട്ട് ലാസ്റ്റ് ആണ്.
0: ഇതിലെല്ലാം നോക്കും അല്ലേ? മൗത്ത് ഓർഗനെ നോക്കും, ഗിറ്റാർ നോക്കും.
1: ഗിറ്റാറിൽ കിട്ടുമല്ലോ, പക്ഷെ ഗിറ്റാർ എടുത്തുകൊണ്ട് പോകാനുള്ള വിഷമം കൊണ്ടും, പിന്നെ നാട്ടിൽ ഒരുപാട് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, വേറെ ഇത് വായിക്കുന്ന ആൾക്കാര് കുറവാണ്. അതുകൊണ്ട് ഇതിനൊരു പുതുമ ഇത് കീശയിലിട്ട് പോയി കിട്ടുന്ന ചാൻസ് കിട്ടിയെടുക്കൊക്കെ.
0: അങ്ങനെ അങ്ങനെ. ഓക്കേ.

0: എ വി സന്തോഷ് കീച്ചേരിയുടെ ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്ത ഗാനം
2: അടുത്തത് ഒരു ലളിതഗാനാണ്.

മധുര ഗീതങ്ങൾ ആൽബത്തിലെ വോളിയം 1 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ കാസറ്റിന്റെ അകത്ത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സോങ്സിൽ പല പല മ്യൂസിക്

0: സാർ ഇത് പാടിയിട്ടുണ്ടോ?
1: ഈ പാട്ടും പാടിയിട്ടുണ്ട്, ഇതിന്റെ ഒരു പാരഡിയും പാടിയിട്ടുണ്ട്.
0: അതെന്താണ്?
1: അത് ഇവിടെ പറയാൻ കൊള്ളില്ല. ഞങ്ങളെ ഒരു ബാങ്കേഴ്സിന്റെ ഗെറ്റ് ടുഗദറിൽ ഞാൻ പാടിയിരുന്നു.
0: ഓർമ്മയിലുണ്ട്?
1: അതെന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു, വിഷുവിനെ ഞങ്ങള് സദ്യയൊക്കെ ഒരുക്കും, ഒരുപാട് വിഭവങ്ങളൊക്കെ ആക്കും. അപ്പം കുട്ടികളൊന്നും പണ്ടത്തെ മാതിരി തിന്നില്ല. അവർ പോയി കഴിഞ്ഞാൽ പാവം ഈ അച്ഛനും അമ്മയും ദിവസങ്ങളോളം അതേ കറിയും ഇതും കൂട്ടിയിട്ട് നിൽക്കണം. അപ്പം അതിന്റെ ഇതിന് ഞാൻ പാടി. പണ്ട്

0: എൻ ഹൃദയം നൊന്തുപോകുന്നു. ഇത് ഞാൻ ഫുൾ പാട്ട് പാടിയിട്ടുണ്ട്, പാടുന്നു
1: മുഴുവനാക്കിയിട്ടുണ്ട്, മുഴുവൻ രചിച്ചു.
0: അത് സ്ത്രീകളോടൊക്കെ മാപ്പ് പറഞ്ഞിട്ടാണ്
1: അങ്ങനെ. ഓക്കേ.

0: അടുത്തൊരു ഗാനം
1: നീമായും നിലാവോ എന്നുള്ള മദനോത്സവത്തിലെ, അതെന്തോ സലിൽ ചൗധരിയുടേതാണ്, എന്തോ ആ പാട്ടിനോടും ആ കമലഹാസന്റെ പണ്ട് കണ്ടായത് കമലഹാസനും ആ സീനിനോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് തോന്നുന്നു ആ പാട്ട്. നീ

0: ഇതിൽ വായിക്കാൻ നോക്കിയതാണ്, അത് ശരിയായില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
1: ഇത് എനിക്കൊന്ന് മൗത്തോർഗനിൽ വായിച്ചാൽ കുറെ നന്നാവും.
0: അതെ,
1: മദനോത്സവം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുന്ന ഒരു സിനിമയാകുന്നത് എന്താ വെച്ചാൽ അതിലെ പാട്ടുകൾ കൊണ്ടാണ് അല്ലേ. മാടപ്രാവേവ അത്ര
0: പാട്ടുകൾ
1: സാഗരമേ ശാന്തമാകാൻ എന്തോ.

അടുത്തത് സ്വാതി തിരുനാൾ സിനിമയിൽ നിന്നും ദേവന് കെ പതിയും, അതെന്തോ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. അത് ക്ലാസിക്കൽ പാട്ടാണെങ്കിലും സിനിമ കാണുമ്പോഴാണ് ആദ്യമായിട്ട് കേട്ടത്. എസ് പി ബാലസുബ്രഹ്മണ്യം സാറ് പാടി, എന്തോ ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ട് ഉൾപ്പെടുത്തി.

0: ദർബാരി കാനഡ അല്ലേ,
1: ദർബാരി കാനഡ ദുനിയാ കേ രഖ്വാലേ, അതിന്റെ ആ ഒരു അതിന്റെ സ്വരങ്ങൾ ഒരു പ്രത്യേക രസം, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത്.
0: ഈ ഒരു ഗാനം പലരും പാടിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് ആ പാട്ടിലേക്ക് എത്തും എന്നുള്ളത് ഒരു സത്യമാണ് സാർ പറഞ്ഞത്.
1: ഇപ്പം ശങ്കരാഭരണത്തിൽ ഒരുപാട് ഗാനങ്ങളുണ്ട്, ആ പിക്ചർ വന്നുകൊണ്ട് ഞങ്ങളൊക്കെ സാമജവരകം അതൊന്നും ഞങ്ങളും കേട്ടിട്ടില്ല. അപ്പൊ അത് പിക്ചർ വന്നത് അതേമാതിരി തന്നെ, ഇതിലും പല ക്ലാസിക്കൽ പാട്ടുകളും നമ്മുടെ സിനിമയിൽ വന്നതിന് ശേഷം സാധാരണക്കാർക്ക് അതിനോടൊരു നഗുമോ ഒക്കെ
0: ഉണ്ട്. അതെ
1: അതെ, സ്വാമിനാഥ് അങ്ങനെയൊക്കെ ക്ലാസിക്കൽ പാട്ടുകളുണ്ടോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വന്നു, അത് നല്ല ആ ഒരു നല്ല കാര്യമാണ് സിനിമയിലെ കൂടി മ്യൂസിക്കിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്.

0: ഒരു ഗാനത്തിന് കൂടിയുള്ള സമയമുണ്ട്.
1: എനിക്കെന്തോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഈ കണ്ണീർ പൂവിന്റെ. അത് ഞാൻ പല സ്ഥലത്തും പാടിയിട്ടുണ്ട്. ഞാൻ രണ്ടുപേര് പാടി, ബാക്കി മൗത്തങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടുപേര് വായിക്കാം.

കണ്ണീർ പൂവിന്റെ കിരീടം സിനിമയിലെ എം ജി ശ്രീകുമാറിന്റെ ഒരുപാട് എന്താ വെച്ചാൽ ആ പാട്ട് കേൾക്കുമ്പോൾ വല്ലാതെ ആ സിനിമയെ ഓർക്കും. മനുഷ്യന്റെ പല അവസ്ഥകളെയൊക്കെ ഓർത്തുപോകും, സങ്കടാവസ്ഥകളെ ഓർത്തുപോകും. ആ സേതു എന്നുള്ള ഒരു ക്യാരക്ടറിനെ നമ്മളെല്ലാരും വല്ലാതെ സ്നേഹിച്ച ഒരു കഥാപാത്രമാണ് അല്ലേ. പാർവതിയെ ഓർമ്മ വരും. ആ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: അപ്പോ ഈ ഇന്റർവ്യൂല് പല സ്ഥലത്തും വൈഫ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു. ഭാര്യയുടെ പേരെന്താണ്?
1: ഭാര്യയുടെ പേര് ഉഷ.
0: ഉഷ, അവരുടെ വീട് എവിടെയാ?
1: കിച്ചേരി.
0: കിച്ചേരി തന്നെയാണ്.
1: കിച്ചേരിയാണ്. അവരുടെ അച്ഛൻ തന്ന സ്ഥലത്താണ് ഞങ്ങൾ വീടെടുത്ത് സ്ഥിര താമസാക്കി.
0: ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ?
1: ഞങ്ങൾക്ക് രണ്ടു മക്കളുള്ള ആൺകുട്ടികള്. മൂത്തവൻ എറണാകുളത്താണ് TCS ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ ആള് ഫ്ലിപ്കാർട്ടിൽ ജോലി ചെയ്യുന്നു ബാംഗ്ലൂര്. രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ രണ്ടാളും മാത്രം. മൂത്ത മകന്റെ ഭാര്യ ഡോക്ടറാണ്, അവള് ആയുർവേദിക് മെഡിക്കൽ ഓഫീസർ ചെങ്കളായില്, അവള് ഞങ്ങളെ കൂടെയുണ്ട്.
0: അങ്ങനെയൊക്കെയാണ്. നേരത്തെ പറഞ്ഞു പിന്നെ ഫ്രണ്ട്സിന്റെ കുട്ടികളെല്ലാം ഓസ്ട്രേലിയയിലാണ്, UKയിലാണെന്നൊക്കെ. കുട്ടികൾ നല്ല പൊസിഷനിലാണ് ഇപ്പൊ.
1: പക്ഷെ
0: വേറെ രാജ്യത്ത് പോയി ഒരുപാട് പൈസയൊന്നും ഉണ്ടാക്കണം, നമ്മളെ കണ്ണുമട്ടത്ത് മക്കളുണ്ടല്ലോ എന്നുള്ള നല്ലൊരു സന്തോഷമാണ് അല്ലേ? ചെറിയ ഡിസ്റ്റൻസിലല്ലേ അവരുള്ളത്.
1: എല്ലാ പ്രശ്നം വരുന്നതും കമ്പയർ ചെയ്യുമ്പോഴാണ്. മിതമായ ആരോഗ്യം ഉണ്ട്, കുട്ടികൾ നല്ല പഠിക്കാൻ, അതുമതി. പക്ഷെ അടുത്ത വീട്ടിലെ ആളെ നോക്കിയിട്ടാണ് എല്ലാ പ്രശ്നവും വരുന്നത്.
0: നമ്മൾ അളവുപോലെ എന്താണെന്നുള്ളതും കൂടി നോക്കണം. അത് സാമ്പത്തികമാണോ സന്തോഷമാണോ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സന്തോഷം കുറെ പൊങ്ങി നിൽക്കുന്നാണ് തോന്നുന്നത്.
1: ഓക്കെ,
0: അപ്പോ ഒരുപാട് കാലം അല്ലെ, ചെറിയ വയസ്സിൽ 21-ാമത്തെ വയസ്സിൽ ബാങ്കിങ് എന്ന ഒരു മേഖലയിൽ എത്തിപ്പെടുന്നു, വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ജോലി ചെയ്യുന്ന താങ്കള് മനസ്സിലുള്ള സംഗീതമൊക്കെ കുറെ മാറ്റിവെച്ച് അതിൽ തന്നെ മുഴുവൻ സമയം ഒഴുകി. പക്ഷെ റിട്ടയർ ചെയ്ത് അന്ന് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, വീണ്ടും എനിക്ക് കയ്യിലുണ്ടായിരുന്ന കുറെ അല്ലെ ആ ഒരു സംഗീതവും ഇൻസ്ട്രുമെന്റ് വായിക്കാനുള്ള ആ ഒരു ത്വരയും ഒക്കെ പുറത്തെടുത്ത് ഇത്രയേറെ ഇൻസ്ട്രുമെന്റ്സ്, മൗത്ത് ഓർഗൻ, മെലോഡിക്ക, കീബോർഡ്, ഫ്ലൂട്ട്, യൂക്കുലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതൊന്നും അധികം അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇതിലൊക്കെ പരീക്ഷണം നടത്തി അതിങ്ങനെ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് താങ്കൾ എന്നുള്ളത് വളരെയധികം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ പോകട്ടെ.
1: ഇതിനൊക്കെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ വീട്ടിലെ ആൾക്കാരെയൊക്കെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഏത് നേരവും ശബ്ദമാണ് വീട്ടിലെ, വീട്ടിലുണ്ടെങ്കിൽ ശബ്ദമാണ്.
0: അത് ഇഷ്ടപ്പെടുന്ന ആള് കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് അതൊരു പ്രയാസമാകുന്നില്ല, അല്ലെങ്കിൽ അത് വലിയ വിഷയമാകും അല്ലേ?
1: ഇല്ല, വൈഫ് ആദ്യം വലിയ പാട്ടിന് വലിയ താല്പര്യമില്ല, ഇപ്പം താല്പര്യമുണ്ട്. എന്റെ പാട്ടിലെ എല്ലാം തെറ്റെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ ഗ്രൂപ്പിൽ പാടുന്നുണ്ട്, ഞങ്ങളെ ബാങ്കേഴ്സിന്റെ പല പല ഗ്രൂപ്പിലും അവളും
0: പാടുന്നുണ്ട്,
1: ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ട്. അതും മതി, എഗെയിൻസ്റ്റ് ഒന്നല്ല,
0: അതും ഒരു ഭാഗ്യം. ഓക്കെ, എല്ലാ ആശംസകൾ നേരുന്നു.
1: താങ്ക് യു, ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി. ഈ ഒരു കാരണത്താൽ ആകാശവാണിന്റെ പ്രിമിസിന്റെ അകത്ത്

0: കയറാൻ പറ്റി. വളരെ വളരെ സന്തോഷം. താങ്ക് യു.
1: എ വി സന്തോഷ് കീച്ചേരി അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം രതീഷ് പി കെ, സജിത് കുമാർ തലശ്ശേരി.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: ഹലോ പ്രിയ ഗീതം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
11: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
12: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
11: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
10: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
11: ചേടാ,
10: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
4: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
5: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
6: ബില്ലാണ് പ്രശ്നം.
3: നിന്റെ കാർഡുതാ.
7: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 12,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമോ സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ് മഹോത്സവത്തിൽ ഇന്ന് മകം കലംവരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വി എസിന്റെ മറ്റു വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയില് പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വിഴിനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ, അല്ലെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: വിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
2: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ്. അപ്പൊ അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവന്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
2: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും. അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പം ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ എഴുത്ത് വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ് പറയുന്നത്.
2: ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ്. വായിക്കാൻ ഇങ്ങനെ എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ടേ?
2: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
2: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനു മടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
2: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങളൊരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ള ഒരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണമെന്നുണ്ട്.
3: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
2: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്നും മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞുതരാം.

0: അനും ചെയ്തു തരാനൊക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പൊ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
0: അധ്യാപനം. നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു
0: ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഏത് പോർഷൻ ആണെന്ന് നോക്കും. ആ വിഷയത്തെ കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാഷോട് ചോദിക്കും. അതുപോലെ എന്റെ കൂടെ ഗവേഷണം നടത്തുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്റേതായ രീതിയിൽ ഒന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
0: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമില് വീടിന്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോ ആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭയാണ്.
0: പിന്നെ അതുപോലെ പിന്നെ ഒരു പി ജി ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രം പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
0: തുടർന്ന് ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടാണ്. രണ്ടു വട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടു വട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
0: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
0: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പാഷൻ ഉള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും അങ്ങനെ പാഷൻ ഉള്ള കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
0: ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ?
0: അത് എഴുതിയത് ഞാൻ തന്നെയാണ്, രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് താല്പര്യമില്ല. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
0: വേറെ ഒന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറി നിൽക്കരുത്. കണ്ണ് കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എന്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എന്റെ മോള് മാത്രം പോകുന്നില്ല, എന്റെ മോൾക്ക് കാണാത്തോണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ചയില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞെന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോഴും എനിക്ക് എന്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീര് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
0: എനിക്കത് തന്നെയാ പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികളും നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പൊ നമ്മൾ നമ്മളെയൊക്കെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനേലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എന്റെ അനുഗ്രഹമല്ലേ. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ് ചെയ്യുന്നത്.
0: അത് ഇപ്പോഴും ഞാൻ ഉള്ളില് സൂക്ഷിക്കുന്നുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ചാ പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതി ഉള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛന്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: അധ്യാപികയായ ഹീര VSമായി സെവിൽ ജിഹർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഷിഗെല്ലോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ് ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40.

ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. രണ്ട് മുപ്പതിന് നാട്ടുവഴിയിൽ ഇണങ്ങൾ. 4:45 കാൽപന്തോളം. ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. 4:45 ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ ഭാദ്പൂർ ഗ്രാമം സന്ദർശിക്കുന്ന ഇരുവരും പുണ്യവനങ്ങളായ സന്താലി ജഹേര, ഹോ ജഹേര സ്കിൽ സെന്റർ, പഹാദ്പൂർ സ്കൂൾ എന്നിവിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റൈറംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. പ്രധാനമന്ത്രി ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ പശ്ചിമബംഗാൾ ദിനാഘോഷത്തിലും പങ്കെടുക്കും. സംസ്ഥാനത്തെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിക്ക് ജന്മദിനാശംസകൾ നേർന്നു. ധീരത, ലാളിത്യം, വിനയം എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ യാത്ര ആളുകളെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം.

ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2500-ലധികം കേന്ദ്രങ്ങളിൽ യോഗ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ഹാർമണി ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. അതിരുകൾ അടയാളപ്പെടുത്തി നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതിയുടെ വിധി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങളും സങ്കീർണതകളും ഇരു രാജ്യങ്ങളും മറികടക്കുമ്പോഴും ഇന്ത്യ യുഎസ് ദൃഢമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ വളരുന്നതിനനുസരിച്ച് താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണ വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവയെ ചെറുക്കുന്നതിന് ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വൈസ് പ്രസിഡന്റായി സാംസ്കാരിക സെക്രട്ടറി വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയം പിന്തുടരുമ്പോൾ ആഗോള തീവ്രവാദ ധനസഹായ ശൃംഖലകളെ ചെറുക്കുന്നതിലും നിയമവിരുദ്ധ സാമ്പത്തിക സംവിധാനങ്ങൾ തകർക്കുന്നതിലും രാജ്യത്തിന്റെ നിരന്തര ശ്രദ്ധയെ വിവേക് അഗർവാളിന്റെ പദവി ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യ മന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ന്യൂഡൽഹിയിൽ ഇന്നലെ പാസ്പോർട്ട് സേവാ ദിവസ് ആഘോഷ പരിപാടിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ പി ആർ ദീപിന് പുരസ്കാരം സമ്മാനിച്ചു. 2013-14 വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ പുരസ്കാരം ആരംഭിച്ചതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി 9-ാം തവണയാണ് കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത്. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ലധികം പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻടിഎ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2,00,000-ലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണമുണ്ടാകുമെന്നും എൻടിഎ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30, ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്ത് അലി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസനക്കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിനെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വിലങ്ങാടിന്റെ പുനർനിർമ്മിതിക്ക് പ്രത്യേക പാക്കേജും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം

0: ലക്ഷത്തിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് എം എൽ എ അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയെ ചേർത്ത് നിർത്തി വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശന് നാദാപുരത്തിന് നന്ദി അറിയിക്കുന്നതായും എം എൽ എ പറഞ്ഞു. മാവൂരിൽ വ്യവസായം ആരംഭിക്കുന്നതിന് സാധ്യതാ പഠനം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി എം എ റസാഖ് മാസ്റ്റർ എം എൽ എ അറിയിച്ചു. 1 കോടി രൂപയാണ് ഇതിന് കണക്കാക്കിയത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കല്ലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനങ്ങൾക്കും മോശം പെരുമാറ്റങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോഴിക്കോട് ജില്ലാതല സ്റ്റുഡൻസ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളെ ബസ് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മാത്രം കയറ്റുക, ക്യൂവിൽ നിർത്തുക, സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ പ്രവണതകൾ അനുവദിക്കില്ലെന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗം വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗതയേകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് സി സദാനന്ദൻ എം പി പറഞ്ഞു. 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശീമാട്ടി റൌണ്ടാനയിലെയും കഞ്ഞിക്കുഴി ജംഗ്ഷനിലെയും ബദൽ മാർഗ്ഗങ്ങളെപ്പറ്റി പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ കിഫ്കോൺ സംഘം ഇന്നെത്തും. പദ്ധതിയിൽ പ്രാഥമിക പഠനം നടത്താൻ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രീസിന് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മലേഷ്യ വാസുദേവൻ, എസ് പി ശൈലജ എന്നിവർ പാടിയത്. ചിത്രം ആകയ താമരേകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അടുത്ത കാലം പകലിൽ ഒരു ഇരവ്, ഈ ചിത്രത്തിൽ നിന്ന് പാടിയത് SP ബാലസുബ്രഹ്മണ്യവും സംഘവും.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ഇനി യേശുദാസും SP ശൈലജയും പാടിയത്. ചിത്രം മാനകരക്കാവിൽ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചിത്രം പുതുകവിത, പാടിയത് മലേഷ്യ വാസുദേവൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ചിത്രം മക്കൾ എൻ പക്കം, പാടിയത് SB ബാലസുബ്രഹ്മണ്യം.

0: ഇനി അണ്ണാനഗർ മുതൽ തെരു ഈ ചിത്രത്തിലെ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം.
1: என்ன கதை சொல்ல சொன்னா என்ன கதை சொல்லுறது சொந்த கதை

ചിന്ന ജമീൽ. ഈ ചിത്രത്തിന് വേണ്ടി സ്വർണലതയും സംഘവും പാടിയ ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പശ്ചിമബംഗാൾ ദിനം ആഘോഷിക്കുന്ന ബംഗാളി ജനതയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ പശ്ചിമബംഗാൾ ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സംസ്കാരം, ആത്മീയത, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ ബംഗാൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മത സാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കഥ പറയാം കാതോർക്കാം വായന സദസ് സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നഗരസഭകളിലെ മാലിന്യ സംസ്കരണവും സംബന്ധിച്ച് കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊളോക്വിയം മറ്റന്നാൾ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ EMS ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. KPS മേനോൻ ഹാളിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F ഇന്ന് രാത്രി 10:30 നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 1:58.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. മധുരഗീതങ്ങൾ ഈ ആൽബത്തിലേത്. ഗാനരചന സംഗീതം ആലപ്പി രംഗനാഥ്. അലീന നീ വരൂ, ആദ്യ ഗാനം പാടിയത് യേശുദാസ്.

0: മധുരഗീതങ്ങളാണ് ആൽബം ഗാനങ്ങളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തികളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

0: 18th meeting held in Mumbai yesterday, SEBI board simplify the transmission of securities for legal heirs and claimants that are in the name of deceased investors. The fact-check unit of the External Affairs Ministry has debunked claims on social media that Indian ambassador to China was summoned by Beijing to lodge protest over certain memes. It urged people to stay alert against such false and baseless claims on social media. U.S. Special Envoy Steve Witkoff and Iranian Foreign Minister Abbas Araghchi are heading to Switzerland for the next round of talks. The talks were originally scheduled to begin yesterday, but were postponed because of ongoing hostilities between Israel and Hezbollah in Lebanon. Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium today. Brazil had come into the game under pressure after being held to a draw by Morocco in the Group C fixture. The victory lifts the South Americans to the top of the group on goal difference. Earlier today, Morocco secured a 1-0 victory over Scotland in their Group C match. In men's cricket, the third and final ODI match of the series between India and Afghanistan will be played at the M.H. Chidambaram Stadium in Chennai this afternoon. The match is scheduled to begin at 1:30 p.m. The hosts have already secured the series with a 2-0 lead and will be aiming to complete a clean sweep of the three-match series. And International Yoga Day 2026, or IDY 2026, will be celebrated globally tomorrow. This year marks the 12th International Day of Yoga with the theme Yoga for Healthy Aging, which emphasizes the importance of yoga for all ages. And that is the end of this news bulletin.
1: Akashvani, Kannur. സേവന വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 22 രാവിലെ 11 കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. എടക്കാട് ICDS പ്രോജക്ട് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 11 എടക്കാട് ബ്ലോക്ക് പഴയ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ നടക്കും. നേരത്തെ അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അറിയിപ്പ് കത്തും അനുബന്ധ രേഖകളുടെ അസലും കോപ്പിയും സഹിതം ഹാജരാക്കേണ്ടതാണ്. കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ് കന്നഡ ട്രാൻസ്ലേറ്ററെ നിയമിക്കുന്നു. യോഗ്യത ഡിഗ്രി, കന്നഡ മലയാളം വിവർത്തനത്തിലുള്ള പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജേർണലിസം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടിക്കാഴ്ച 23 രാവിലെ 11 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 നടക്കും. യോഗ്യത MSW. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0499 255 366. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മുതൽ 11 തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 നടക്കും. യോഗ്യത MBBS TCMC. രജിസ്ട്രേഷൻ ഫോൺ നമ്പർ 0467221552. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യനെയും എക്സ്റേ അറ്റൻഡറേയും നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26 രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടക്കും. എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായവർക്ക് പങ്കെടുക്കാം. മൃഗങ്ങളുടെ എക്സ്റേ എടുത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0444 747 7461 7-7.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യ ദീപ്തി. ഷിഗെല്ലോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ് ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. 1:00 ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ, ഇതിൽ കണ്ണൂർ മയ്യിൽ എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങൾ.

പി വി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. 68-ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ ഊഷ്മള വരവേൽപ്പ് ഒരുക്കി. പഹാഡ്പൂരിൽ എത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പതിയും മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പഹാഡ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി സന്താലി ജഹേര, ഹോ ജഹേര എന്നിവിടങ്ങളിൽ പ്രാർത്ഥന നടത്തും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും പഹാഡ്പൂർ സ്കൂളും ഇരുവരും സന്ദർശിക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്തറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30-ക്കാണ് പരിപാടി. രാഷ്ട്രപതി റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാവും. ഉച്ചയ്ക്ക് ജബൽപൂരിൽ നിന്ന് രാഷ്ട്രപതി ഗ്വാളിയോറിലേക്ക് പോകും. മറ്റന്നാൾ കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന ദ്രൌപദി മുർമു സഹരിയ ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളെയും ചീറ്റ ട്രാക്കറുകളെയും പാർക്കിന്റെ ഫീൽഡ് ടീമിനെയും കാണും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ ബംഗാൾ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. താരകേശ്വറിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര

കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും.

കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ എ പി ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. ലഹരിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണ പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇതിന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ മാസം 26 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കുമെന്നും സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2,00,000 ഉദ്യോഗസ്ഥരെ പരീക്ഷ നടത്തിപ്പ് കുറ്റപറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയുടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ആശുപത്രിയിലെ ഐസൊലേഷനിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിന്റെ കർശന മേൽനോട്ടത്തിൽ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ആതിഥേയരായ ഇന്ത്യ 2 കളികളും ജയിച്ച് പരമ്പര ഉറപ്പിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലൻഡിലെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ഇന്ന് ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ.
കോഴിക്കോട്ടെ എരഞ്ഞിക്കല്ലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക

0: ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നിലവിൽ 28 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് മീനച്ചിൽ താലൂക്ക്. പട്ടികജാതി വിഭാഗം പ്ലസ് ടു VHSC വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കനത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്താണ് ഷിഗല്ലോസിസ്? ഇതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ വിശദമാക്കുന്നു കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ.
2: ഷിഗല്ലോസിസ് അഥവാ ഷിഗല്ല അണുബാധ 2026 കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഈ വർഷം ആദ്യമായി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്ന് വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ കണ്ണൂർ ജില്ലയിലെ മുകേരി, കൂത്തുപറമ്പ്, പാപ്പിനിശ്ശേരി ഭാഗത്തും ഷിഗല്ല രോഗബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യപരമായി ഏറെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഷിഗല്ല അണുബാധ അഥവാ ഷിഗല്ലോസിസ്. ഈ രോഗം എന്താണ്, എങ്ങനെ പകരുന്നു, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന കുടൽ അണുബാധയെയാണ് ഷിഗല്ലോസിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും ഷിഗല്ല ഡിസെൻട്രിയെ, ഷിഗല്ല ഫ്ലെക്സ്നേറി, ഷിഗല്ല സോണി, ഷിഗല്ല ബോഡി എന്നീ ഇനങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്നത്. ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ പകരാൻ കഴിയും. വളരെ ചെറിയ അളവിലുള്ള ബാക്ടീരിയ പോലും രോഗം ഉണ്ടാക്കാൻ മതിയാകുന്നതിനാൽ ഇത് പെട്ടെന്ന് പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഷിഗല്ല അണുബാധ പ്രധാനമായും ഫീക്കോ ഓറൽ റൂട്ട് വഴി പകരുന്നതാണ്. അതായത് രോഗിയുടെ മലവിസർജ്യങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന അണുക്കൾ അതുവഴി മലിനമായ വെള്ളമോ ഭക്ഷണമോ മറ്റൊരാൾ കഴിക്കുമ്പോൾ അയാൾ രോഗബാധിതനാകുന്നു. ഈച്ചകളും ഈ രോഗം പരത്തുവാൻ കാരണമാകുന്നു. രോഗം പകരാൻ കാരണമായേക്കുന്ന സാഹചര്യങ്ങളാണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നത്, ശുചിത്വമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം തയ്യാറാക്കുന്ന വ്യക്തിയുടെ കൈകളിൽ അണുക്കൾ ഉണ്ടാകുന്നത്, ശൌചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈകൾ ശരിയായി കഴുകാതിരിക്കുന്നത്, രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കം. ഡേ കെയർ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ, ജയിലുകളിൽ കഴിയുന്നവർ, വിദേശയാത്ര ചെയ്യുന്നവർ, HIV ബാധിതർ, കൂടാതെ തിരക്കേറിയതും ശുചിത്വം കുറവുള്ളതുമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ എന്നിവരിൽ ഗുരുതരമായ ഷിഗല്ലോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിലെ ആസിഡിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. രോഗാണുക്കൾ കുടലിലെത്തിയ ശേഷം മറ്റു ബാക്ടീരിയകളെ പോലെ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വയറിളക്കത്തിന് കാരണമാകുന്നു. കൂടാതെ കുടലിൽ ചെറിയ അൾസേഴ്സ് ഉണ്ടാക്കുന്നതുമൂലം രക്തവും കഫവും കലർന്ന് വയറിളക്കം ഉണ്ടാകുന്നു.

0: അണുബാധ ഉണ്ടായതിനു ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. പ്രധാന ലക്ഷണങ്ങളാണ് വയറിളക്കം, രക്തമോ കഫമോ കലർന്ന വയറിളക്കം, വയറുവേദന, വയറുകടി, പനി, ഛർദി, ക്ഷീണം, വിശപ്പില്ലായ്മ. കുട്ടികളിൽ ചിലപ്പോൾ നിർജലീകരണം, ഡീഹൈഡ്രേഷൻ ഗുരുതരമാകാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, പോഷകാഹാരക്കുറവുള്ളവർ എന്നീ വിഭാഗത്തിലുള്ളവർക്ക് അപകട സാധ്യത കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ വിലയിരുത്തിയ ശേഷം ഡോക്ടർ ആവശ്യമായ പരിശോധനകൾ നിർദ്ദേശിക്കും. മലപരിശോധന, സ്റ്റൂൾ എക്സാമിനേഷൻ, സ്റ്റൂൾ കൾച്ചർ, ആവശ്യമായ രക്തപരിശോധനയും നിർദ്ദേശിച്ചേക്കാം. വയറിളക്കം മൂലം ശരീരത്തിൽ നിന്ന് വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതിനാൽ ORS ലായനി, തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം എന്നിവ നൽകുന്നത് സഹായകരമാണ്. രോഗമുള്ളപ്പോൾ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കരുത്. കഞ്ഞി, ചോറ്, പഴം, പച്ചക്കറികൾ തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ നൽകാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ ഒഴിവാക്കുക. ചികിത്സ വൈകിയാൽ ചില ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം. കടുത്ത നിർജലീകരണം, പോഷകാഹാരക്കുറവ്, അപൂർവമായി വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളിൽ അപസ്മാരം പോലുള്ള അവസ്ഥകൾ എന്നിവ കാണാം. പ്രതിരോധ മാർഗങ്ങൾ. രോഗം തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചിത്വമാണ്. കൈകൾ നന്നായി കഴുകുക. ശൌചാലയം ഉപയോഗിച്ചതിന് ശേഷം, ഭക്ഷണം തയ്യാറാക്കുന്നതിനു മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡ് കൈ കഴുകണം. സുരക്ഷിതമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വെള്ളം മൂടി വയ്ക്കുക. ഭക്ഷണ ശുചിത്വം പാലിക്കുക. പുതുതായി തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത ശേഷം മാത്രം കഴിക്കുക. രോഗലക്ഷണം ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒഴിവാക്കുക. തുറസായ സ്ഥലങ്ങളിലെ മലിന ഭക്ഷണം ഒഴിവാക്കുക. ശുചിത്വമുള്ള ശൗചാലയങ്ങൾ ഉപയോഗിക്കുക. മലിനീകരണം ഒഴിവാക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും. ഷിഗെല്ല രോഗബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങൾ മാറിയ ശേഷവും 6 ആഴ്ച വരെ മലത്തിലൂടെ ഷിഗെല്ല ബാക്ടീരിയ പുറന്തള്ളാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാലയളവിലും രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത നിലനിൽക്കും. ഷിഗെല്ല അണുബാധ ഒരു സാധാരണ വയറിളക്ക രോഗമെന്ന് തോന്നാമെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ശുചിത്വം പാലിക്കുക. സുരക്ഷിതമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക എന്നീ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. മറ്റ് വയറിളക്ക രോഗങ്ങൾക്കെന്ന പോലെ ഷിഗെല്ലോസിസിനും ഹോമിയോ ചികിത്സ ലഭ്യമാണ്. അതിനായി ഒരു ക്വാളിഫൈഡ് ഡോക്ടറിന്റെ സേവനം ഉറപ്പാക്കുക.
1: ഷിഗെല്ലോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ദാ ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. ഇതിൽ കണ്ണൂർ മയിൽ എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങൾ കേൾക്കാം.

4:45 കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 കണ്ണേറുപാട്ട്. തുമ്പക്കോൾ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ. 6:50 കിസാൻ വാണി പെരുവയിലെ കൊളപ്പ എന്ന പ്രദേശത്തെ ശ്രീ എ രാജേഷിന്റെ കാർഷികാനുഭവങ്ങൾ. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവരുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ലധികം

0: ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2nd. ബ്രസീലാണ് 1nd. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214th സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും

0: ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
2: ഹലോ.
3: ഹലോ,
2: ആരാണ്?
3: ഇത് മുണ്ടേരിയിൽ നിന്ന് മോഹിനിയാണ്.
2: മോഹിനി, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: ഇപ്പം തൊഴിലുറപ്പിന്റെ മേത്തായിട്ട് വർക്ക് ചെയ്യുന്നു. മുൻകാലങ്ങളിൽ 5-10 വർഷമായിട്ട് സീരിയസ് മെമ്പർ ആയിരുന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ.
2: അതെയോ? ഇപ്പം തൊഴിലുറപ്പ് ജോലിയായിട്ട് ഇപ്പൊ പോകുന്നു അല്ലേ? അപ്പൊ ഇപ്പം വിളിച്ചിരിക്കുന്നത് കുറെ എന്തോ പറയാനുണ്ട്. എന്താണ്
3: പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങള് 1982 കാലഘട്ടങ്ങളിൽ നൃത്തസംഗീത നാടകം ഉണ്ടായിരുന്നല്ലോ അന്നേരൊക്കെ. അമച്ചർ നാടകങ്ങൾക്ക് പുറമെ നൃത്തസംഗീത ബാലെ പോലെയുള്ള നാടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ മെയിൻ നടിയായിട്ട് അവതരിപ്പിച്ച് രംഗത്ത് 2-2.5 മണിക്കൂർ രംഗത്ത് അരങ്ങ് തകർത്താടിയ ഒരാളാണ്.
2: അതെയോ?
3: കണ്ണകി. 2-2.5 മണിക്കൂർ പിടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ.
2: ഇതെല്ലാം കല്യാണം കഴിയുന്നതിന് മുമ്പാണോ?
3: മുമ്പാണ് കല്യാണം. 1986 കഴിഞ്ഞു. അതിനുശേഷം ആ ഭാഗമൊക്കെ അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വന്നു.
2: അങ്ങനെ അങ്ങനെ. അപ്പൊ ഒരു 4 വർഷത്തോളം ഇതിലൊക്കെ സജീവമായിരുന്നു അല്ലേ, നൃത്ത സംഗീത നാടകങ്ങളിൽ. ഇപ്പോഴും ഉണ്ടോ?
3: ആ ഇപ്പോഴെന്ന് വെച്ചാല് പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്.
2: അവിടെ നിങ്ങൾക്ക് വേറെ ഡാൻസ് ആയിട്ട് കളിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് അങ്ങനെ ഉണ്ടോ?
3: ക്ഷേത്രത്തില് കോൽക്കളി ഉണ്ട്. ക്ഷേത്രം എടുക്കണമെന്ന് ക്ഷേത്രം വന്നിട്ട് നമ്മളൊരു 2 വർഷത്തോളം കോൽക്കളി ഒരു 10-20 പേര് ചേർന്ന് ക്ഷേത്രങ്ങളിൽ തന്നെ കളിക്കാറുണ്ട്. അതിന് ഗുരുവായൂർ തന്നെ ഉണ്ട്, അവരെന്നെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ചായിട്ട് നമ്മളത് നിർത്തി. പക്ഷെ അതൊരു നിർത്തിയതുകൊണ്ട് ഭയങ്കര മനപ്രയാസമുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവും. അത് സ്റ്റേജിലുള്ളവർക്ക് ആ കോൽക്കളി 2 മണിക്കൂറൊക്കെ ഉണ്ട് ഒരു ഓരോ. അത് നല്ലൊരു കലയായിരുന്നു അത്. പക്ഷെ കഴിഞ്ഞ വർഷം ഒന്ന് നിർത്തിവെച്ചില്ല. അതെങ്ങനെയും തുടരണം എന്ന ആഗ്രഹമുണ്ട് ഇപ്പോഴും.
2: അപ്പോ ഈ എന്താ പറയാ, ഒരു കലാകാരിക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റൂല അല്ലെ? 4 വർഷം കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ടു, നമുക്ക് കുറെ ലിമിറ്റേഷൻസ് അന്നേരം വരും. എന്നിരുന്നാലും ഒരു കാലം കഴിയുമ്പോ അത് അതിൽ നിന്ന് പുറത്തു ചാടാനും കഴിയും.
3: കുടുംബശ്രീ സംവിധാനം വന്നപ്പോഴാണ് പിന്നെ നമ്മൾ വീണ്ടും പുനർജന്മം വരുന്നത്. അപ്പൊ കലാപരമായിട്ട് വീണ്ടും നമുക്ക് ഉയരാൻ വേണ്ടി പറ്റി. ആ ഒരു സംവിധാനത്തിലൂടെ നമ്മള് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം അങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മുഴുവനായിട്ട് പോകാൻ. ഇപ്പം വെച്ചാൽ ഈ കണ്ണകിയിലെ ആ മെയിൻ ക്യാരക്ടർ, അപ്പൊ അതിലെ ആ ഒരു ഗാനം എപ്പോഴും നമ്മുടെ കോവലൻ മധുര നഗരം ചുറ്റി ശാമ്പലാക്കുന്ന ആ ഒരു രംഗം, കണ്ണകിയായിട്ട് അതിൽ ഉറഞ്ഞു തുള്ളി ആ പിന്നെ ആ ഒരു ലാസ്റ്റ് ഒരു രംഗമാണ്. ആ രംഗത്തിനെ ഈ മാറിടം പറിച്ചെറിഞ്ഞുകൊണ്ട് പ്രതികാര ദുർഗയായിട്ട് കണ്ണകിയ വിലസുന്ന ഒരു രംഗമുണ്ട് നാടകത്തില്. ചുവപ്പ് സാരി മുടിയെല്ലാം വിടർത്തിയിട്ട് നാവെല്ലിങ്ങനെ നീട്ടി രക്തം ഇങ്ങനെ ചോദിക്കുന്നു. അവസാനം ആ നൃത്തം കഴിയുമ്പോഴത്തേക്ക് 4 ഭാഗത്ത് ആൾക്കാർ നിൽക്കുക എന്നെ പിടിക്കാൻ. ഇത് എവിടെ ഭാഗം എവിടെയാ വീഴുവെന്നറിയില്ല. സ്റ്റേജിൽ ഇങ്ങനെ ഏത് ഭാഗത്താണ് ശൂലം കൊണ്ടുള്ള ഒരു നൃത്തമാണ് ലാസ്റ്റ് രംഗമാണ്. അപ്പൊ അത് എന്നെ പിടിക്കാൻ വേണ്ടി 4 ഭാഗത്തും സ്റ്റേജിന്റെ 4 ഭാഗത്തും ആൾക്കാർ നിന്നിട്ടുണ്ടാവും. ഏത് ഭാഗത്താ ഞാൻ വീഴുവെന്നറിയില്ല. അവസാനം ഉറഞ്ഞിട്ടൊരു വീഴല് വീഴുന്നുണ്ട്. പിന്നെ അത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ബോധം വരെ. അങ്ങനത്തെ ഉറഞ്ഞിട്ടുണ്ടാകും ഒരു സ്റ്റെപ്പ് വന്നത്.
2: അത്രയും ഒരു സമർപ്പണത്തോടെ ആത്മാർപ്പണത്തോടെ
3: അത് കയ്യിലും രംഗം കട്ടം വീഴല് ഒരുമിച്ചാണ്. പിന്നെ അവിടെ ലാസ്റ്റ് മാതൃ മ്യൂസിക്കലോടുകൂടി അവസാനിക്കുന്ന ഒരു രംഗം
2: എടുത്തുകൊണ്ടുപോവാണ് ചെയ്യുന്നത്.
3: ആ എടുത്തു ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ അത് തേടി തേടി വരും. ഞാനായൊരു നല്ലൊരു കാലഘട്ടം നമുക്കതെല്ലാം മറഞ്ഞു പോയല്ലോ എന്നുള്ളത്. പിന്നീടിപ്പം ഹസ്ബൻഡെ കഴിഞ്ഞ 5-6 മാസം മുന്നേ മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ ഞാനൊരു ഒന്നല്ലാതെ ഒരു ഇതിലേക്കാണ്.
2: കുട്ടികളെ
3: 3 പേരാണ്. 2 പെൺകുട്ടികളാണ്. മകൻ കല്യാണം കഴിച്ചില്ല. 2 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചയച്ചു. ഒരാള് പിന്നെ മാനന്തവാടിയെ കൊണ്ടുപോയെ. പക്ഷെ അവളിപ്പം പുറത്ത് UK പോയിട്ടുണ്ട്. മറ്റേ മോള് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിൽ റിസപ്ഷനായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
2: അപ്പൊ അങ്ങനെ മക്കളൊക്കെ വലുതായി അവരെയൊക്കെ ഒരു നിലയിലാക്കി അല്ലേ. അപ്പം നമ്മള് ഒറ്റക്കായി പോകുന്നല്ലോ എന്നുള്ളൊരു വിഷമം കുറെ തീർക്കുക, ഇങ്ങനെ കുറെ എൻഗേജ്ഡ് ആയിട്ടാണ് അല്ലെ ഉള്ളിലുള്ള
3: കലാവാസനയിരിക്കാനുള്ള മൂവ്മെന്റ് ഇല്ല. കാരണം വെച്ചാല് നമ്മള് എന്ത് പ്രവൃത്തി ചെയ്യ ഏത് ജോലി തന്നാലും ചെയ്യാൻ വില്ലിംഗ് ആണ്. കാരണം ഈ സ്ലോ മോഷൻ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കൃഷി അത്യാവശ്യം എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്യാറുണ്ട്. നമ്മള് മല്ലി കൃഷി ചെയ്യാറുണ്ട്, വയലിൽ ഞാൻ വാഴ നട്ടിട്ടുണ്ട്, അങ്ങനെ മരച്ചീനി പിന്നെ നടാറുണ്ട്. പക്ഷെ അതൊക്കെ പന്നീട് കല്ലിയതും കൊണ്ട് നമ്മളിപ്പോ മരച്ചീനി ഒഴിവാക്കി. എന്നിരുന്നാലും എന്റെ ആവശ്യത്തിന് വേണ്ടി നല്ല കൃഷിയും ഞാനിവിടെ ചെയ്യാറുണ്ട്.
2: അപ്പൊ എപ്പോഴും ഊർജസ്വലയായി ഇരിക്കുന്ന ഒരാളാണ്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലൊക്കെ നിങ്ങള് വ്യാപൃതയാവുക, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ.
3: അതെ, ഞാന് ഏറ്റവും വിഷമം അനുഭവിച്ചത് ഇവരെ നഷ്ടപ്പെടില്ലേ, ആ നഷ്ടപ്പെട്ടും ഇപ്പം പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കലേ ഇരിക്കലേ, നീ എങ്ങനെ ഇരിക്കുന്നവനല്ല എന്ന് പറഞ്ഞ എല്ലാരും എന്നെ വിളിച്ചു പുറത്തേക്ക് വരണം പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, ഒരിക്കലും ഒരു സ്ത്രീയും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ദിവസം വീട്ടിൽ ഇരിക്കരുതെന്ന് എനിക്കറിയാൻ മനസ്സിലായി. അതൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ പഴയ കാലത്തെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലെല്ലാം നിങ്ങൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ ആ ഒരു ഏറ്റവും നല്ല അല്ലെ, നിങ്ങൾ ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ച ഒരു ഒരു കലാകാരിക്ക് എപ്പോഴും അല്ലെ അങ്ങനെയുള്ള സമയത്തായിരിക്കും കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു കാലത്തിന്റെ ഓർമ്മയ്ക്കാവും ഒരു പാട്ട് നിങ്ങളിപ്പോ ചോദിക്കുന്നത് അല്ലെ. ഏത് പാട്ടാണ്?
3: കരുനീല കണ്ണഴകി കണ്ണകി കവരി കരയിലെത്തി. ആ കോവൽ ആയിട്ട് എന്റെ കൂടെ അവതരിപ്പിച്ചത് പിന്നെ അശോകേട്ടനാണ്. അശോകേട്ടൻ ഫിലിമിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. 1982 കാലഘട്ടം. ഇപ്പൊ എന്റെ കൂടെയുള്ള മാമ്പ സിതാര അവരുടെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം സിതാര ഇപ്പൊ ഇല്ല, അവന്റെ ആൾക്കാരെല്ലാം മൺമറിഞ്ഞു. ഒരു ഉണ്ണിമാഷുണ്ടായിരുന്നു, രാഘവേട്ടുണ്ടായിരുന്നു, ഹരിയാട്ടനുണ്ടായിരുന്നു,
2: അവരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ് അല്ലെ. ഈ ഒരു
3: ഏറ്റവും പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കാര്യമായി ദുർവാസ മഹർഷിയായിട്ട് ഉണ്ടായിരുന്ന ഒരു ധനേട്ടനുണ്ട്. ധനേട്ടൻ ഞാൻ എപ്പോഴും ഇടയ്ക്കിടെ കാണാറുണ്ട്. അതെപ്പോഴും അന്നേരം ഓറെ കാണുമ്പം ആ ദുർവാസാവ് മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ എപ്പോഴും തോന്നാറുണ്ട്.
2: ഓക്കെ
3: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ഇത് മുഹമ്മദ് കോയാണ്.
0: മുഹമ്മദ് കോയ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: കണ്ണൂർ നാറാസ്നാണ് വിളിക്കുന്നത്.
0: ശരി, എന്തു ചെയ്യുന്നു?
1: ഞാൻ KCB വർക്ക് ചെയ്യുന്നു.
0: KCBയിലാണ്? ഏത് പോസ്റ്റിലാണ് ഇപ്പൊ ഉള്ളത്?
1: ഓഫീസറായിട്ട്.
0: ശരി, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിരിക്കുന്നത് മറക്കാൻ പറ്റാത്തൊരു ഗാനവും അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനല്ലേ. എന്താ?

0: പറ എന്തോ ഉണ്ട്.
1: അപ്പോ ഞാന് കോഴിക്കോട് താമസിച്ച ഒരാളായിരുന്നു, ഇപ്പൊ കണ്ണൂരാണല്ലോ. അപ്പൊ കോഴിക്കോട് താമസിക്കുമ്പോ നമ്മള് ഞാനൊരു ഓർഫനേജിൽ വളർന്ന ആളാണോ?
0: കോഴിക്കോടാണോ ഓർഫനേജ്?
1: ആ കോഴിക്കോട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള ഒരു കാലഘട്ടത്താണ് നമ്മളാണ് വളർന്നത്. നമുക്ക് ആകെ കിട്ടുക പിന്നെ ഒരു 12:30 വാർത്ത മുതൽ പിന്നെ 1 മണി 2 മണിയുള്ള ഗാനങ്ങൾ മാത്രമാണ്
0: റേഡിയോ
1: കേൾക്കാൻ സാധിക്കുന്നത്. ടിവി ഉണ്ട്, ടിവി ചില ടിവി സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ, പിന്നെ സെക്കൻഡ് സാറ്റർഡേ കിട്ടും,
0: മറ്റു സമയങ്ങളിൽ കാണാൻ അനുവാദം ഇല്ല.
1: ഇല്ല. അപ്പൊ ഞാനൊരു പാട്ട് വെച്ചാൽ ഞാൻ അവിടെ എല്ലാം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പാട്ട് പഠിക്കാം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അന്നത്തെ പാട്ട് വെച്ചാല് പോപ്പുലർ ആയിട്ടുള്ള പാട്ട് പിന്നെ ഇന്ദ്രജാലത്തിലെ കുഞ്ഞിക്കിളിയെ എന്നൊരു
0: പാട്ടുണ്ടായിരുന്നു.
1: ആ പാട്ട് അപ്പൊ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് പാടുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിക്കിളിയെ ഞാനിങ്ങനെ 4 പേര് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പരമാവധി അന്ന് പാടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പാടി കഴിഞ്ഞപ്പോ പറഞ്ഞു നിനക്ക് ഈ പാട്ട് തിരികെ ശരിയാവില്ല, നീ ഇത് വെച്ച് പോകുന്നതായിരിക്കും നല്ലത്.
0: അങ്ങനെ പറഞ്ഞു.
1: അത്രയും വളരെ മോശമായിട്ടുള്ളൊരു എന്റെ സ്വരമായതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിട്ട് പോരായിരുന്നു. അതാണ് എന്റെ ഒരു അനുഭവം.
0: അപ്പൊ അതിനുശേഷം പാട്ട് പാടിയിട്ടില്ല?
1: പിന്നെ പാട്ടില്ല, ടീച്ചർ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം നമുക്ക് നോക്കാമല്ലോ.
0: ഓക്കെ. അപ്പൊ അത് വല്ലാത്തൊരു ഓർമ്മയായിപ്പോയല്ലോ. എല്ലാരും ഇങ്ങനെ ആദ്യമായി പാടിയ ഗാനം എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പോകുന്നത്. ഇതും അങ്ങനെ ഒരു ഗാനമായിരുന്നു. പക്ഷെ ഇത് ഇപ്പം പാടാൻ എല്ലാവർക്കും പറ്റണം എന്നില്ലല്ലോ. ഇതൊന്നും വലിയ
1: നമ്മളെ കൊച്ചുകുട്ടികളാകുമ്പോ നമുക്ക് അറിയില്ലല്ലോ എന്താ
0: ഇങ്ങനെ.
1: എല്ലാരും പാട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ
0: ഒരാശയ്ക്ക് അങ്ങ് പാടി. ഇപ്പം കൂടെ ആരൊക്കെയാ ഉള്ളത്?
1: ഇപ്പോഴത്തെ അവസ്ഥയില് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഒറ്റക്കാൻ താമസം. അപ്പൊ ഞാൻ ചില സമയത്ത് റേഡിയോ എല്ലാം കേൾക്കാറുണ്ട്. ഇന്ന് യാതൊക്കെ അവര്
0: കേട്ടു. റേഡിയോ ഒക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ അല്ലേ, കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോയി പോവും. ചില പാട്ട് കേൾക്കുമ്പോൾ സങ്കടം വരും അല്ലെ. പല അവസ്ഥകളിലൂടെയാണല്ലോ ഓരോരാളും വളർന്ന് വലുതായി ഇപ്പൊ നിൽക്കുന്നതും. വെല്ലുവിളികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യ ജീവിതങ്ങളും വരുന്നത്. എല്ലാവർക്കും അത്ര കണ്ട് വരണം എന്നുണ്ടാവില്ല എന്നിരുന്നാലും അല്ലെ. ഇവിടെ കണ്ണൂരായിട്ട് കൊറേ ആയോ?
1: അതെ, കണ്ണൂരായിട്ട് 10-30 വർഷമായി. ഇവിടെ
0: 30 വർഷമായി. നാറാ തന്നെ താമസിക്കുന്ന അന്നേരം മുതല്?
1: അല്ല, മാറി മാറി താമസിക്കുന്ന.
0: ഓക്കെ.
1: ശരി ശരി.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ, കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം ഹൃദയരാഗം എൻ പ്രിയ ഗാനം.
2: ഹലോ.
3: ഹലോ.
2: ആ ആരാണ്?
3: ഞാൻ വസന്തയാണ്.
2: ആ എവിടുന്നാ വിളിക്കുന്നേ?
3: ഇറക്കാൻ പോയി പെരിങ്ങോ.
2: പെരിങ്ങോത്തുനിന്ന്? ശരി. എന്ത് ചെയ്യുന്നു?
3: ഞാൻ വീട്ടമ്മയാണ്.
2: ഓക്കെ. ഒന്നും ചെയ്യുന്നില്ല,
3: വേറെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം. പശു ആടുണ്ട്.
2: ശരി, പശുവും ആടും ഉണ്ട്.
3: കൃഷിക്കാര്യങ്ങൾ സ്വന്തം.
2: ഓക്കെ, പിന്നെന്ത് വേണോ?
3: വേണം.
2: ഒരുപാട് അധ്വാനിക്കാനായല്ലോ ഇല്ലേ. ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് ഇഷ്ടമാണ് 100 പാട്ടാണ് വേണ്ടത്.
2: ഇഷ്ടമാണ് 100 വട്ടം. എന്താണ് ഇഷ്ടം 100 വട്ടം? ഇത് എന്തുകൊണ്ടാണ് ഓർമ്മയിൽ ഒരു ഗാനായിട്ട് പറയുന്നത്?
3: ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് ഒരാളെ. ആള് നഷ്ടപ്പെട്ടു വർഷങ്ങളായി.
2: അല്ലയോ.
3: എനിക്ക് 2 പെൺമക്കളാണ്. 5 പേരക്കുട്ടികളുണ്ട്.
2: 5 പേരക്കുട്ടികളുണ്ട്. അപ്പൊ ഹസ്ബൻഡിനെ എവിടെ വെച്ചിട്ടാണ് കണ്ടത്?
3: ഹസ്ബൻഡ് തിരുവനന്തപുരമാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയില്. പുലിയാനാർ കോട്ട എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്.
2: ടി വി
3: സെന്ററിൽ ബ്ലഡ് സർട്ടിക്ക് കിടക്കുമ്പോഴാണ് എന്നോട് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞത്.
2: നിങ്ങളെ വീടപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞത് പെരിങ്ങോ എന്നല്ലേ പറഞ്ഞത്?
3: അതെ അതെ. ഞാൻ ഇപ്പൊ ഇവിടെ, എന്റെ നാട് ഇതാണ്.
2: ആ, തിരുവനന്തപുരത്ത് എന്തിനാ പോയത്?
3: ഞാന് കുഞ്ഞിലെ എന്റെ അമ്മ ആശുപത്രി കഴിച്ചിട്ട്, ഞാൻ 9 വയസ്സുള്ളപ്പോ ആശുപത്രി കഴിച്ചിട്ട് അസുഖമായിട്ട് ഞങ്ങള് ഇവിടെ എല്ലാം പോയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു.
2: അങ്ങനെ
3: അവിടെ പോയപ്പോ പറഞ്ഞു അമ്മയ്ക്ക് പുലനോട്ട് ആശുപത്രി ടി വി ആയിട്ട് കൊണ്ടുപോയതല്ല. അവിടെ ആകുമ്പോ 2 മുട്ടയും കുറെ കാലത്ത് കിട്ടുള്ളൂ. അമ്മയ്ക്ക് വയറിൽ ഓപ്പറേഷൻ ചെയ്ത് വഴിയാണ് ഭക്ഷണം കൊടുത്തത്. അപ്പൊ പോഷകം വേണമല്ലോ. ടി വിക്കാർക്കാകുമ്പോ ഒരുപാടുണ്ട്, പാലെല്ലാം കുറവുണ്ട്. അന്ന് അങ്ങനെ അമ്മേനെ അവിടെ പോയി. ഞാനിങ്ങനെ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി ബ്ലഡോടെ വന്നിട്ട് അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയാണ്
2: അന്നേരം. അപ്പോ ഹസ്ബൻഡുമായിട്ട് ഈ പെരിങ്ങോത്ത് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്?
3: ഹസ്ബൻഡ് മരിച്ചു. എന്റെ 19-ാം വയസ്സിൽ മരിച്ചു.
2: അങ്ങനെ 19-ാം വയസ്സില്. മക്കളൊക്കെ എന്താ ജോലി ചെയ്യുന്നത് ഇപ്പോ?
3: ഒരു മോള് നേഴ്സാണ്, ഒരു മോള് വീട്ടിൽ തന്നെയാണ്.

0: പേര് പറഞ്ഞോളൂ.
1: ശശിധരൻ, ചേലേരി.
0: ചേലേരി, എന്താ ചെയ്യാ?
1: ഞാൻ നിർമ്മാണ തൊഴിലാളിയാണ്.
0: നമ്മുടെ ഓർമ്മകൾ ഒരുപാട് തൊട്ടുണർത്തുന്ന ഒരു ഗാനം ഏതാണത്? നിലാവിന്റെ പൂങ്കാവിൽ, ആ പാട്ടാണോ? നിശാപുഷ്പഗന്ധം അല്ലേ? അതെന്താണ് ഇത്രയേറെ പാട്ടുകളിൽ നിന്ന് ഈ ഗാനം തെരഞ്ഞെടുത്തത്?
1: ഞാൻ ആ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം, ഒരു 42 വർഷം മുമ്പേ കമ്പിൽ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് കമ്പിൽ ഗായത്രി ടാഗേഷ് ആ സിനിമക്ക് പോയിരുന്നു. വീട്ടിൽ പറയാണ്ട്
0: കൃഷ്ണപരന്ത് കാണാൻ പേടിച്ചു പോയില്ലേ? പേടിച്ചു പോയില്ലേ? സിനിമ കണ്ടിട്ട്
1: അന്നത്തെ കാലത്ത് പേടിച്ചു പോയി. 42 കൊല്ലായി.
0: പ്രായവും ചെറുതാണ്, അന്ന് പേടിക്കുന്ന ഒരു അല്ലേ, നമ്മൾ പെട്ടെന്ന് പേടിക്കും പൊതുവെ. അങ്ങനെ പേടിച്ചു പോയൊരു കണ്ട പേടിച്ചു പേടിച്ച് കണ്ട ഒരു സിനിമ
1: സിനിമയാണ്. അപ്പൊ സ്കൂൾ വിട്ട് വീട്ടിൽ വരാണ്ടാന്ന് രാജേഷിന് കമ്പം തന്നെയാണ് പോകുന്നത്.
0: വീട്ടില് പറഞ്ഞില്ല, വീട്ടില് പോയില്ല. അപ്പൊ വീട്ടിന്ന് നിങ്ങളെ കാണാണ്ടായി എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായി. പ്രശ്നമായി. എന്നിട്ട്
1: ലാസ്റ്റ് സജിത ബസ്സാണ് വൈദ്യരണ്ടിക്കേക്കുള്ള ചേരിയിലേക്ക്. ആ സജിത ബസ്സിന് വന്ന് വീട്ടില് വരുമ്പോഴേക്ക് വീട്ടില് ആകെ വെപ്രാളം, എന്നെ കാണുന്നില്ല എന്ന്
0: പറഞ്ഞിട്ട്.
1: മുമ്പത്തെ പോലെ ഫോണോ അല്ല ഇന്നത്തെ പോലെ ഫോണോ കാര്യങ്ങളോ ഒന്നും ഒന്നില്ല. വിളിച്ചു പറയാനോ
0: 42
1: മുമ്പേ. അപ്പോ ആ ശ്രീകൃഷ്ണ പാട്ട് എന്റെ ഓർമ്മയിൽ ഇന്നും നിൽക്കുന്നു.
0: വീട്ടിൽ നിന്ന് അടിയൊന്നും കിട്ടിയില്ലേ?
1: ഈ അടിയൊന്നും കിട്ടിയില്ല.
0: എല്ലാരും പേടിച്ച് നിങ്ങളെ കണ്ടപ്പോ ഒരു ആശ്വാസമായി കാണും അല്ലേ? അന്ന് സിനിമ കാണണ്ട ആ ഒരു ഉത്സാഹത്തില് വീട്ടില് പറയണമെന്നുള്ളതൊക്കെ നമ്മളെ കുറച്ച് ഒന്ന്. എന്തായാലും ഞാനിത് കണ്ടേ പറ്റി, ഇനി വീട്ടില് പറയാനും വയ്യ. പറഞ്ഞാൽ ചിലപ്പം വിടവും ഉണ്ടാവില്ല
1: അല്ലേ? ആഗ്രഹം,
0: ആഗ്രഹത്തിനെ എങ്ങനെയും തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. ഒറ്റ പോക്കായിരുന്നു അല്ലേ? ഓക്കെ. എന്നാലും നമ്മൾ പൊതുവെ വിചാരിക്കും, ഈ നമ്മള് പൈസ കൊടുത്ത് സിനിമ കാണുന്നു, എന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കാനും പേടിപ്പിച്ച് നമ്മളെ ഇരുത്തുകയാണ്. പക്ഷെ അതിൽ നമുക്ക് ഒരു ത്രില്ലും ഉണ്ട് അല്ലേ? സിനിമ നമ്മളിങ്ങനെ ഈ ഉത്സവ പറമ്പിലേക്ക് ഈ കറങ്ങുന്ന സാധനത്തിലൊക്കെ പേടിച്ചുണ്ടാവും, ഇപ്പൊ വീണു പോകുന്നു. പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോ നല്ലൊരു അനുഭവമായി മാറും. അതുപോലെ തന്നെയാണ് അല്ലേ ഇങ്ങനെ എച്ചി സിനിമകള്? അതിലെ നല്ല നല്ല പാട്ടുകളല്ലേ നിലാവിന്റെ? നമ്മള് ആ ഒരു പാട്ട് എപ്പോഴും ഓർമ്മിക്കുന്ന ആ ഒരു ഡയലോഗിലാണ് കുമാരി.
1: ഓക്കെ.
0: അപ്പൊ ആ ഒരു വിളി അല്ലെ, കുമാരേട്ട എന്നുള്ള വിളി
1: നിങ്ങളെ
0: മനസ്സിൽ ഈ ഇത് ഇത് തന്നെയായിരിക്കും ഒന്ന് അല്ലേ? ഓക്കെ.
1: ശരി.

0: ഹലോ,
1: ആരാണ്?
0: കണ്ണാടിപ്പറമ്പ്.
1: കണ്ണാടിപ്പറമ്പ് ഇപ്പം വിളിച്ചിരിക്കുന്നത് ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരു ഗാനമുണ്ട് മനസ്സിൽ, അത് പറയാനായിട്ട് അല്ലേ? ഏത് ഗാനാണ്?
0: എന്നിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ എന്നുള്ളൊരു ഗാനമുണ്ട്.
1: സായോജ്യം.
0: സായോജ്യം.
1: എന്താണ് ഈ പാട്ട് പറഞ്ഞത്? എത്രയോ പാട്ടുകളുണ്ടല്ലോ.
0: പാട്ടിന്റെ കാരണം വെച്ചാൽ ഒരുപാട് വീട്ടുകാരും നമ്മളെല്ലായിട്ട് പിണങ്ങിയിരിക്കും, ഭർത്താവിന്റെ ആൾക്കാരും എല്ലാം കൂടെ പിണങ്ങിയിരുന്ന് അങ്ങനെ ഒരു കഥയായിരുന്നു. അന്നേ തന്റെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടും കഥകളും അവിടെ.
1: കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന വീട്ടിൽ വെച്ചിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ കഥകളെല്ലാം ഉണ്ടായത് ആണോ?
0: അതന്നെ. അത് തന്നെ.
1: കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു വീട്ടിലെ
0: വഴക്കോ
1: അവരുമായിട്ട്
0: തരണം ചെയ്ത് ഇവിടെ എത്തി. ഇപ്പം ജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല.
1: ഓക്കെ, അങ്ങനെ ഇപ്പൊ ഒരുവിധം നല്ല സന്തോഷത്തിൽ പോകുന്നു. അവരെയൊക്കെ ഇപ്പോഴും കാണാറില്ലേ?
0: അവരിപ്പോ ഇപ്പൊ കാണാറുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും വിടാൻ, വീട്ടിൽ എന്തെങ്കിലും വിശേഷമാകുമ്പോ അവരിങ്ങോട്ട് വരും, ഞങ്ങൾ അങ്ങോട്ടും പോകും.
1: പിന്നെ
0: നല്ല സ്നേഹമില്ലാതാണ്, വീട്ടുകാരും സ്നേഹക്കുറവൊന്നുമില്ല. കുറച്ച് ഭാഗക്കാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ കളിയാക്കിയില്ല. ഞാൻ തരണം ചെയ്ത് ഇവിടെ എത്തി.
1: അപ്പൊ നിങ്ങൾ ഇപ്പൊ എല്ലാം മറന്ന് അങ്ങനെ പോവുകയാണ്, പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ ചെലപ്പോ പഴയത് ഓർമ്മ വന്നു അല്ലേ? അതുകൊണ്ടായിരിക്കില്ല ഇത് പറഞ്ഞത്.
0: അതന്നെ, ഈ പാട്ട് കേൾക്കുമ്പോ ഓർമ്മയിലൊരു ഗാനം തന്നെ, ഇത് ഓർമ്മയിലൊരു ഗാനായിട്ട് ഞാൻ കിടക്കുക.
1: അങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ കണ്ണും പൂട്ട് ചില സമയത്ത് ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോ ഈ ഒരു ഗാനം വരും, അതിനൊപ്പം കൊറേ സങ്കടങ്ങൾ വരും അല്ലേ, കൊറേ സംഭവങ്ങൾ വരും. പക്ഷെ ഇപ്പൊ അതെല്ലാം തെറ്റിദ്ധാരണകളും വഴക്കുകളും എല്ലാം തീർന്നല്ലോ. ഒരു ആശ്വാസവും ഉണ്ട്.
0: ഇപ്പൊ മക്കളെല്ലാം പ്രായമായി, കല്യാണം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നല്ല സന്തോഷപ്പെട്ട് ജീവിക്കുന്നു.
1: അങ്ങനെയല്ലേ മനുഷ്യന്മാരുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്? അങ്ങനെയല്ലേ, കൊറേ കലുഷിതമായ അന്തരീക്ഷങ്ങളിൽ കൂടിയൊക്കെ പോവേണ്ടി വരും, അതൊക്കെ സാധാരണയാണ്. എന്നാലും നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റാത്ത പലതും ഉണ്ടാവും.
0: എല്ലാം തരണം ചെയ്ത് ജീവിക്കണം, എങ്കിലേ നമ്മളെ ആ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ.
1: എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ?
0: ആവൂല്ല, ഓരോ ദിവസങ്ങളും മാറ്റങ്ങളും ഉണ്ടല്ലോ.
1: മാറ്റങ്ങൾ. അപ്പൊ നമ്മളെ കുറച്ച് ഇങ്ങനത്തെ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളായിരിക്കും.
0: അതെ അതെ അതെ.
1: അങ്ങനെയൊക്കെ വിചാരിക്ക. ശരിയല്ല.

0: ഹലോ, പേര് പറയൂ.
1: സി എം ബാലൻ, മുഴപ്പാല, അഞ്ചരക്കണ്ടി പഞ്ചായത്ത്.
0: ആ ശരി, പറയൂ, എന്തിനാ വിളിച്ചത്? ഇപ്പം കാര്യമായിട്ടെന്തോ പറയാനുണ്ട്.
1: ആ കാര്യമായത്, ഞാൻ 1972 കൂടാലി ഹൈസ്കൂളിൽ 10th D എന്ന ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു.
0: അപ്പോ
1: ലാസ്റ്റ് മാർച്ച് മാസാകുമ്പോ വി സുമംഗല എന്നുള്ള ഒരു സയൻസ് ടീച്ചറുണ്ട്. ടീച്ചറ് പറഞ്ഞ് ഒരു നിഷേറായ പോലെ ടീച്ചർ ആരെങ്കിലും പാട്ട് പാടുമെന്ന് ചോദിച്ചു. അപ്പോ ഒരു രാധാകൃഷ്ണൻ എഴുന്നേറ്റ് ഇരുന്ന് പാടി.
0: എന്താ പാടി?
1: സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും നീ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. ഇതാ പാടിയത്. എല്ലാവരും ക്ലാസ്സിൽ ഡെസ്കിലടിച്ച് കയ്യടിച്ച്. സുമംഗലിയാണല്ലോ ടീച്ചറ്.
0: ഓ,
1: ടീച്ചറിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് അപൂർവ സംഭവമായിട്ട് ടീച്ചർക്ക് ടീച്ചറും ചിരിയോ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞു ജീവിക്കുന്നത്.
0: അപ്പൊ അതൊരു ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ്
1: അന്ന്
0: ഒരു സംഗതി. നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു മുമ്പ് എവിടെയെങ്കിലും?
1: വർക്ക് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയി ആയിരുന്നു. 37 years സർവീസ്.
0: റിട്ടയർ ആയിട്ട് സ്വസ്ഥമാണ്.
1: ടെൻ ഇയേഴ്സ് 70 വയസ്സായി.
0: ആ പാട്ട് കൊടുക്കാം. ഓക്കെ.

0: ഹലോ, പേര് പറയൂ.
1: ലക്ഷ്മി.
0: ലക്ഷ്മി, എവിടുന്നാ വിളിക്കുന്നേ?
1: വെള്ളാട്.
0: വെള്ളാട്.
1: ആലക്കോട് വെള്ളാട്.
0: ഏതാണ് ഓർമ്മയിലെ പാട്ട്?
1: ഓർമ്മയിലെ പാട്ട് മറക്കാൻ പറയുവാൻ എന്തെളുപ്പം ഈ മണ്ണിൽ ജനിക്കാതിരിക്കാൻ ഞാൻ അതിനെളുപ്പം എന്നുള്ള ആ പാട്ടില്ല. ഒരനിയത്തി മരിച്ചു പോയിരുന്നു 17-ാമത്തെ വയസ്സില്. കുറെ മരുന്ന് ചികിത്സ എല്ലാം ചെയ്ത് അവസാന ദിവസം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും കോഴിക്കോട്. പിന്നെ അസുഖമൊന്നും കാണാനില്ല, ഒരു ചെറിയ തലവേദന ഛർദ്ദി ചെയ്തു. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയും അച്ഛനും എല്ലാരും കൂടി അന്ന് ആ കുട്ടിയെ കൊണ്ട് കാറിൽ പോയി. 10-60 വർഷം മുമ്പാണെന്ന് ഓർക്കണം. ഞാനാണ് മൂത്തം, എനിക്ക് 20-21 വയസ്സിലുള്ള പ്രളയ കുട്ടികളെയൊക്കെ നോക്കി ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നേ. അന്നേരം അവര് പോയി കഴിഞ്ഞപ്പോ ഈ കൊച്ചു പോയിട്ട് വേഗം റേഡിയോ

0: തൃശൂപ്പാറ റേഡിയോയിൽ അന്ന് കേട്ട പാട്ടാണിത്. പിന്നെ ആ കുട്ടി തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറിയത് ജീവനോടെയല്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ആ വേദന ഒരിക്കലും നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോഴല്ല അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു. അപ്പം നമുക്ക് അതിനെ കിട്ടിയില്ല. അങ്ങനെ
1: എത്ര മക്കള്?
0: അഞ്ചു മക്കളായിരുന്നു അന്ന്. അഞ്ചു മക്കള്. അവക്കന്ന് 17 വയസ്സുണ്ടായിരുന്നു. ഞങ്ങള് ഒരുപാട് 9 മാസം ചികിത്സിച്ചു. അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ദൈവം തന്നില്ല ഞങ്ങൾക്ക്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മയാണ് ഈ പാട്ട്.
1: പാട്ട് കൊടുക്കാൻ

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ.

കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സദറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇതിന്റെ ഭാഗമായി സ്കൂൾ കരിക്കുലത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതി യോഗം ചേർന്നു. പകർച്ചവ്യാധികൾക്ക് കാരണം വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്ന് യോഗത്തിൽ മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അങ്കമാലി അരൂർ ദേശീയപാത 544 ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതായും ഉടൻ വിജ്ഞാപനമുണ്ടാകുമെന്നും ബെന്നി ബഹനാൻ എംപി.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ. പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിന്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിന്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽശിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിന്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായെത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറി നിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെ പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
3: കുട്ടികളെവിടെ? നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ? ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
4: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
3: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡാ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവനെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ കാലം കഴിഞ്ഞു.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എന്റെ പക്കൽ അത് ധാരാളമുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപിൾ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ,
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണ്. പറയൂ, ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
2: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
1: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
2: നിങ്ങളോ?
1: അതെ,
2: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്കിനിയും കാണാം.
3: എനിക്ക് കടന്നു വരാമോ?
2: റസുംഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
3: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
2: ഇല്ല, ഒരസുഖവുമില്ല.
3: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
2: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
3: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദ കെട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
2: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
3: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേയുള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
2: അമ്മയോ?
3: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു.

0: നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ നടക്കട്ടെ.
1: ആഹാ, അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
0: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
0: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നി ഞാൻ എവിടെ വച്ചാണ് നീ എവിടെ കണ്ടത്?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗേ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം ബി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ചുറ്റിലും കണ്ണത്താദൂരത്തോളം പരന്നുകിടക്കുന്ന വയൽ, ധാരാളം കർഷകർ, എങ്ങോട്ടു നോക്കിയാലും പച്ചപ്പ്. നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുകളും തേടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ കയറളം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആദ്യം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് പറയൂ.
1: സുരേശൻ.
2: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ദേശാമാനിയിലെ വർക്ക് ചെയ്യുന്നത്, ദേശാമാനിന്റെ ന്യൂസ് എഡിറ്റർ ആണ്. ഇപ്പം കോഴിക്കോട് ന്യൂസ് എഡിറ്ററായി ജോലി ചെയ്യുന്നു.
2: നമ്മുടെ ഈ നാട് കയറളം എന്തൊക്കെയാണ് ഇവിടെ വ്യത്യസ്തമാകുന്നത്?
1: കയറളം വ്യത്യസ്തമാകുന്നതെന്ന് പറഞ്ഞാല്, കയറളം മയ്യിൽ പഞ്ചായത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു വില്ലേജ് ആണ്. മയ്യിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തില് അരി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തയുള്ള ഏക പഞ്ചായത്താണെന്നാണ് പറയുന്നത്. ഇപ്പോഴും അതാണ് അവസ്ഥ. കൂടുതൽ വയലും ഇല്ലൊരു പ്രദേശമാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയലായ കൈവയൽ കയറളത്താണ്. അപ്പോൾ കൈവയൽ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നികത്താൻ പറ്റാതുകൊണ്ടാണ് നിൽക്കുന്നത്. വർഷകാലം മുഴുവൻ വെള്ളമായിരിക്കും. ഒരു വിള മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് നല്ല വിളവായിരിക്കും, അധികം വളം ഉപയോഗിക്കണ്ട. പുഴയനക്കാണി താണ സ്ഥലമാണ് ഈ കൈവയൽ എന്ന് പറയുന്നത്.
2: മയിൽ റൈസ് ഒക്കെ അപ്പൊ ഇവിടെ തന്നെയാണ് അല്ലെ? ഇവിടെ തന്നെയാണ് ഉൽപാദിപ്പിക്കുന്നത്. അതിന്റെ മറ്റ് സാധ്യതകളൊക്കെ എങ്ങനെയാണ്?
1: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കാര്യമായിട്ട് ഇപ്പം പോകുന്നത് അവൽ മാത്രമേ ഉള്ളൂ. മറ്റ് അതിന്റെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തിയില്ല. പക്ഷേ റൈസ് പ്രൊഡ്യൂസർ കമ്പനി വന്നതിന് ശേഷം കുറെ സാധനങ്ങൾ, ഒന്ന് ഈ നെൽ കർഷകർക്ക് നെല്ല് വിൽക്കാനുള്ളൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. നെല്ല് അവർ സംഭരിക്കുന്നതുകൊണ്ട് മറ്റ് നെല്ല് വിൽപ്പന ഒരു വിപണന ഒരു പ്രശ്നമായിരുന്നു. അപ്പം റൈസ് പ്രൊഡ്യൂസർ കമ്പനി പിന്നെ നെല്ല് ഇറക്കുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് തന്നെ പുഴുങ്ങി കുത്തി അരിയാക്കുന്നുണ്ട്. ഒരുപാട് വയല് ഇവിടെ തരിശായി കിടന്നിരുന്നായിരുന്നു. അതിൽ കൃഷി യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മയിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി. അതിപ്പോ ഏകദേശം ഇതായിരുന്നതുകൊണ്ട് തരിച്ചിടുന്ന വയലുകൾ അപൂർവം മാത്രമേ ഉള്ളൂ. മിക്ക വയലും രണ്ട് വിളയെടുക്കുന്നതാണ്. ഈ കൈവയൽ ഒഴികെ രണ്ടു വിളയെടുക്കുന്നത്. അതിനുശേഷം പച്ചക്കറി, ഇടവിളയായിട്ട് പച്ചക്കറിയും ചെയ്യുന്നുണ്ട്, പയർവർഗ്ഗങ്ങളും ചെയ്യുന്നുണ്ട്.
2: കൂടുതലും കർഷകരാണ് ഈ പ്രദേശത്ത് ഉണ്ടാവുക.
1: കർഷകരെ കൂടുതലുമില്ല.
2: ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളല്ലേ?
1: അതെ.
2: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് നമ്മളെ കുടുംബത്തില് ഞാനും മൂന്ന് മക്കളാണ്. ജ്യേഷ്ഠനും അനുജത്തിയും, പിന്നെ ഞാൻ കല്യാണം കഴിച്ച ഭാര്യയും പിന്നെ മകനും ഉണ്ട്. ഇപ്പം ബിടെക് എഞ്ചിനീയറിംഗിന് രണ്ടാം വർഷം പഠിക്കുന്നു. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി അവാർഡ് കിട്ടിയ ആളാണ്. അതുപോലെ തന്നെ ക്ഷീര വകുപ്പിന്റെ മാധ്യമ അവാർഡ് രണ്ടു തവണ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഫാം ജേർണലിസം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. KCB ഊർജ കിരൺ അവാർഡ് ലഭിച്ച ഒരാളാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ അപ്പുറത്തെ വർഷം കണ്ണൂർ പുഷ്പോത്സവത്തിൽ മികച്ച റിപ്പോർട്ടർ എന്നുള്ള അവാർഡ് കിട്ടി.
2: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. പേര് കേൾക്കുമ്പോ അറിയാലല്ലോ, ഒരു പാട്ടൊക്കെ വേണം. പാടുവോ?
1: പാടാറില്ല.
2: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: ഇഷ്ടപ്പെട്ട പാട്ട് ONV അരികിൽ നീ ഉണ്ടായി എന്നപ്പോൾ ഒരു മാത്രം നിന്നെ നനച്ചുപോയി.
2: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു.
1: ഓക്കെ.

0: நினச்சு போய்
1: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നമ്മളിപ്പോൾ മയ്യിൽ പഞ്ചായത്തിലെ കയറളം ഉറപ്പിടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് പറയും.
2: കുഞ്ഞിരാമൻ.
1: എന്ത് ചെയ്യാ രാമേട്ടാ?
2: ടൈലറിംഗ്.
1: ടൈലറിംഗ് വർക്കാണ് അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടില് പണിയൊക്കെ ഉണ്ടോ?
2: പണിയുണ്ട്.
1: എന്താ പറയാ, ഗ്രാമപ്രദേശമാണ് അല്ലേ, ധാരാളം വയലുകളും കുറെ പേര് ഇവിടെ ചേർന്നിരിക്കുന്നുണ്ട്, കുശലങ്ങളൊക്കെ പറയുന്നു അല്ലേ. എങ്ങനെ പോകുന്നു?
2: റേഡിയോ
1: പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്?
2: ഓ, റേഡിയോ നമ്മളെ പ്രധാനപ്പെട്ട ഇതാണ്.
1: കടയിൽ റേഡിയോ വെച്ച് കേൾക്കുന്നു.
2: ആ, റേഡിയോ വെച്ച് കേൾക്കലുണ്ട്.
1: നിങ്ങൾ കുറെ പേര് സമപ്രായക്കാരാണെന്ന് തോന്നുന്നു, ഇവിടെ ഇരുന്ന് ഈ നാട്ടുകാർ തന്നെ ആയിരിക്കണം അല്ലേ?
2: നാട്ടുകാരനെ, എല്ലാം നാട്ടുകാരനെ.
1: രാമേട്ടൻ എത്ര വർഷമായി ടൈലറിംഗ് ജോലി?
2: 45 വർഷമായി.
1: ഇവിടെ തന്നെയാണോ?
2: തന്നെ. കട മാറി, ഇപ്പൊ കട ഇപ്പൊ മാറിയതാണ്, മുമ്പ് അവിടെ ആയിരുന്നു.
1: ഇതൊരു കുഞ്ഞു കടയാണ് അല്ലേ, നിലപ്പലകയൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കട.
2: ചെറിയ കട.
1: തുടക്കം മുതൽ ഇവിടെ തന്നെയാ?
2: തുടക്കം മുതൽ അവിടെ ആയിരുന്നു. അത് പിന്നെ മഴക്കും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു വീണുകൊണ്ട്
1: കുഞ്ഞിരാമേട്ടന്റെ വീട് ഈ കയറള ഉറപ്പടി തന്നെയാണോ?
2: തന്നെയാണ്.
1: ഈ സ്ഥലത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു പേരൊക്കെ വന്നത്?
2: അതറിയില്ല, അങ്ങനെ വന്നതറിയില്ല. ഉറപ്പടി എന്നല്ലേ മുമ്പേ പറഞ്ഞു കേക്കുന്നത്.
1: ഗ്രാമപ്രദേശമാണ്, പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാ?
2: പഠിച്ചമയിലാ.
1: ഇവിടെ സൗഹൃദ കൂട്ടായ്മ ഒക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക്?
2: എല്ലാ കൂട്ടായ്മയിലും ഉണ്ട്.
1: എങ്ങനെ പോകുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഭാര്യ, മക്കള്.
1: റേഡിയോ രാവിലെ ഇവിടെ വന്നാലാണോ റേഡിയോ തുറക്കുന്നത്?
2: അല്ലല്ല, വീട്ടിൽ നിന്ന് തുറക്കില്ല. പഴയ പാട്ട് പാടണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്.
1: പാടു രാമേട്ടൻ?
2: പാടില്ല, പാടില്ല.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
2: ചന്ദ്രകളവും ചാർത്തി ഒഴുകും തീരും. ഇഷ്ടപ്പെട്ട പാട്ട്
1: കൊട്ടാരം വിൽക്കാനുണ്ട്. പാട്ട് കേട്ട് തിരിച്ചു വരാം.
2: ആ, ഓക്കെ ഓക്കെ.

0: രണ്ടുപേര് പാട്ട് പാടാൻ തയ്യാറായിട്ട് ഒരു ചേട്ടനുണ്ട് അല്ലെ, പേര് പറയും.
1: കലന്തൻ.
0: ഒരു പ്രത്യേക പേരാണല്ലോ.
1: കിളിച്ചുണ്ടും മാമ്പഴത്തിൽ ശ്രീനിവാസന്റെ പേര് കലന്തരാജ്. ആ പേര് എനിക്ക് കിട്ടിയ.
0: എന്തുണ്ട് ഇതെന്ത് പറ്റി കാലം?
1: ഞാൻ കണ്ണിട്ടുള്ള ചുണ്ടല്ലേ, അത് വണ്ടിയിൽ തട്ടിച്ച് മൂന്നാലായി കടുപ്പിലായി പോയി. ഇപ്പം വാക്കറിലുള്ള
0: ചുമട്ട് തൊഴിലാളിയാണ് കണ്ണൂർ അല്ലേ,
1: ഹാജിറോഡ്.
0: അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപകടം പറ്റിയത്?
1: അങ്ങനെ പറ്റിയ.
0: വീട് ഇവിടെ തന്നെയാണോ?
1: സ്വന്തം നാട് മുണ്ടി ജിന്നിയുടെ കല്യാണം കഴിച്ച.
0: എന്നിട്ട് കൊറേ വർഷമായോ?
1: 43 കൊല്ലം.
0: പാട്ട് പാടുന്നാണ് പറഞ്ഞത് അല്ലേ, നമുക്ക് രണ്ടുപേരും പാട്ട്
1: കേട്ടാലോ? ചുണ്ടിരന്തി അരുമ സഗിതം.

0: വണ്യമേ
1: ഗംഭീരായിട്ട് പാട്ട് പാടെ. ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ പാടുവോ?
0: പാട്ട് പാടും. ഇവരൊക്കെ ലോട്ടറിയുടെ വീട്ടിലിങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ ലോട്ടറി വിളിപ്പിക്കുന്ന സുഖമില്ലാണ്ട്. അപ്പൊ ഇവരെ പോലത്തെ ആൾക്കാർ എന്നൊക്കെ ബാസ് കുറഞ്ഞ വോട്ടും ബാസ് ഉള്ളോട്ടും നമ്മള് ചങ്ങായി മാറായിട്ട് ജീവിക്കുന്നു.
1: സമയം പോവാനായിരിക്കും ഇങ്ങനെ വന്ന് കടയിലൊക്കെ ഇരിക്കും അല്ലെ, ലോട്ടറി കച്ചവടം നടത്തും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: ഭാര്യ ഉണ്ട്, മൂന്ന് മക്കളാണ്. മോൻ ഭർത്താവിടെ രണ്ടു പെമ്മക്കളാണ്. അതെല്ലാം കല്യാണം കഴിഞ്ഞു സുഖമായി ജീവിക്കുന്നു.
1: ഒത്തിരി സന്തോഷമുണ്ട്. എന്നാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ആ ഓക്കെ.

0: അങ്ങനെ ശ്രോതാക്കളെ, മയ്യിൽ പഞ്ചായത്തിലെ കയറളം ഒറപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മനോഹരമായ ഗ്രാമപ്രദേശമാണ്, നിറയെ ആളുകളുണ്ട്. ചേട്ടന്റെ പേര് പറയും.
1: എന്റെ പേര് രാമകൃഷ്ണൻ.
0: എന്ത് ചെയ്യുന്നു രാമേട്ടൻ?
1: ആശുപത്രി.
0: ഏത് ആശുപത്രിയിലെ? എത്ര വർഷത്തെ സേവനത്തിന് ശേഷമാണ് റിട്ടയർ ആയത്?
1: 13 കൊല്ലത്തെ സേവനത്തിന് ശേഷം.
0: അപ്പൊ അതിന് മുന്നേ എന്താ ചെയ്തിരുന്നത്?
1: പെയിന്റിംഗിന്റെ എടുക്കലുണ്ട്. പെയിന്റിംഗിന്റെ വൈറ്റ് വാഷ് പെയിന്റിംഗ്.
0: ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ മനോഹരമാണ്, ധാരാളം വയലുകളൊക്കെ കാണാം.
1: നല്ല വയലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷെ ജനങ്ങളുമായിട്ട് നല്ല ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എല്ലാരും കൂടി ഒത്തൊരുമിച്ചിട്ട്, ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും എല്ലാരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലമാണ്. മറ്റേ ഇവിടെ വർഗീയ സംഘടനോ അങ്ങനെയൊന്നും നടക്കാത്ത സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ്.
0: വീട് ഇവിടെ തന്നെ ജനിച്ചു വളർന്നതല്ലേ?
1: ജനിച്ചു വളർന്നത് ഇവിടെ തന്നെ.
0: പണ്ടത്തെ ഈ ഒരു സ്ഥലം കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എങ്ങനെയായിരുന്നു?
1: ഓർമ്മകളില് ഇതേമാതിരി തന്നെ, ഇതേപോലെ തന്നെ. പക്ഷെ അന്ന് നമ്മള് സ്കൂള് വിട്ട് വന്നപാട് ഇങ്ങനെ വയലിന്റെ കൊറേ കുട്ടികളെ കൂടിയിട്ട് ഇങ്ങനെ കളിയും ചട്ടി കളി വേറ് മറ്റേ ചടുകൂട് കളി ഇതെല്ലാം. ഇന്നത്തെ പോലെ അവര് പിന്നെ അല്ല, മൊബൈൽ ആയില്ലേ ഇന്ന്? അന്നേരമൊന്നും പിന്നെ മൊബൈൽ ഇല്ലല്ലോ,
0: ടിവി
1: ഒന്നുമില്ല.
0: അടുത്ത് തിയേറ്റർ ഉണ്ടായിരുന്നോ?
1: തിയേറ്റർ മൈലോട് ആക്സസ് ഉണ്ടായിരുന്നു.
0: സിനിമക്കൊക്കെ പോകും?
1: സിനിമക്കാ, സിനിമ പോലുണ്ട്. സിനിമ മാറുന്നേന
0: നടന്നു പോകും. അന്ന് ഈ ഭാഗത്ത് ബസ് ഒക്കെ ഉണ്ടോ?
1: ബസ് ഉണ്ട്. ബസ് ഒരു 10-40 കൊല്ലായിരുന്നു അല്ലേ? ഏകദേശം 50 കൊല്ലായിട്ടുണ്ടാവും. അന്നേരം ഒറ്റ ഒരു ബസ്സേ ഉള്ളൂ, കണ്ണൂര് മുല്ലക്കൊടി ഒരു പ്രകാശ് ബസ് മാത്രം.
0: ഇപ്പം ധാരാളം ബസ്സുകൾ
1: ഉണ്ട്. ഇപ്പം തളിപ്പറമ്പിലേക്കുണ്ട്, കണ്ണൂരേക്കുണ്ട്.
0: കാണുന്ന റൂട്ട് ഇത് എവിടെയാണ് എത്തുന്നത്?
1: ഇത് മുല്ലക്കൊടി വഴി തളിപ്പറമ്പിലേക്ക് പോകുന്ന റോട്ടാ.
0: ഇവിടെ തളിപ്പറമ്പിലേക്ക് എത്ര കിലോമീറ്റർ വരും?
1: തളിപ്പറമ്പിലേക്ക് 12-13 കിലോമീറ്റർ.
0: ഇവിടെ ധാരാളം കുഞ്ഞു കടകളുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും.
1: കുറച്ചെല്ലാം കിട്ടും സാധനം. ഇപ്പം കുറെ കടകളെല്ലാം പോയി. റോഡ് വരുന്നോണ്ട് മറ്റേ വിമാനത്താവളം റോഡിലേക്ക് കൂടെ വരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറെ

0: രണ്ട്
1: രാവിലെ വന്ന് കടയിൽ ഇരുന്ന് കുശലങ്ങൾ പറയോ? എങ്ങനെയാണ് എല്ലാ ദിവസവും ഒത്തുചേരും?
0: അല്ല, ആദ്യ ദിവസം വരലുണ്ട്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഇങ്ങനെ ബുക്കെല്ലാം വായിച്ചാൽ ഞാൻ ബുക്ക് വായിക്കാനുള്ള കാര്യമായിട്ട്.
1: വായന ഇഷ്ടമാണ് അപ്പൊ അല്ലെ? ഏത് തരം പുസ്തകങ്ങൾ വായിക്കാനാ കൂടുതൽ?
0: വായിക്കും, നോവല് വായിക്കും, മറ്റേ യാത്രാവരണങ്ങൾ വായിക്കലുണ്ട്, ലേഖനങ്ങൾ വായിക്കലുണ്ട്.
1: മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നോവല് കുറിച്ച് പറയോ.
0: മനസ്സിന് ഇഷ്ടപ്പെട്ട നോവല് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുട്ട തുറക്കിന്റെ നോവലാണ്, പണ്ടത്തെ. ഇപ്പം കോട്ടയം പുഷ്പമാതന്റെ, പിന്നെ എം ടി വാസുദേവന്റെ ഇഷ്ടമാണ്.
1: നല്ല വായനയുണ്ട് അല്ലേ?
0: വായനയുണ്ട്, വായിക്കലുണ്ട്. വായന ബുക്ക് മൂന്നാലും ബുക്ക് എടുത്തുകൊണ്ട് പോകും, ഓരോ ആഴ്ച കുടുംബം മടക്കമാക്കി വായിക്കും.
1: ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. പാടുവോ?
0: പാടാനില്ല,
1: നല്ല ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു.
0: സാംബശിവൻ അഭിനയിച്ച് ഏത് നാട്ടിലാണോ കഥയെന്ന് തുറന്നതാണെന്നുള്ള പാട്ട്, പഴയ പാട്ടാണ്. മറ്റേ സാംബശിവന്റെ ഒരു ആരാധകരാണ് ഞങ്ങള്. പല്ലങ്കുഴി എന്ന് പറഞ്ഞ സിനിമന്റെ അകത്ത് ഏത് നാട്ടിലാണോ കഥ എന്ന് നടന്നതാണോ, ഏതോ കൊട്ടാര കെട്ടിനകത്ത് രാജകുമാരി ഉണ്ടായിരുന്നു പാട്ട്,
1: ആ പാട്ടാണ്
0: വേണ്ടത്.
1: ശരി, നമുക്ക് എന്നാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ ഓക്കെ, ശരി.

0: ചേച്ചിന്റെ പേര് പറയും.
1: തങ്കമണി. വീട്ടമ്മയാണ്.
0: എന്ത് ചെയ്യാ?
1: ഇവിടെ മീറ്റിംഗിന് പറഞ്ഞ തൊഴിലുറപ്പിന്റെ.
0: തൊഴിലുറപ്പ് ജോലി ചെയ്യാനോ? അപ്പോ കൂടെ വേറെ ഒരു ചേച്ചിയുണ്ട്. രണ്ടുപേരൊന്നിച്ചാ?
1: ആ രണ്ടുപേരും.
0: ഈ സ്ഥലത്തിന്റെ പേരെന്താ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ?
1: നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ കോർലായിയാണ്. കോർലായി.
0: കോർലായി. അവിടെ തന്നെയാണ് വീട്?
1: അവിടെ തന്നെയാണ്.
0: തൊഴിലുറപ്പ് എങ്ങനെ ജോലി ഉണ്ടോ? എപ്പോഴും?
1: ഇപ്പോഴും ഇല്ല. ഇങ്ങനെ രണ്ട് പണിയെടുത്താല്, രണ്ട് മെസ്റ്റോളിൽ എടുത്താല് പിന്നെ കൊറേ കൈകൊണ്ട്.
0: അങ്ങനെ നിങ്ങള് കൂട്ടമായിട്ട് എല്ലാരും ഒത്തുചേർന്ന് സന്തോഷായിട്ട് അങ്ങനെയല്ലേ ജോലി ചെയ്യുന്നത്?
1: അതെ.
0: ബുദ്ധിമുട്ടുകളുണ്ടോ?
1: ബുദ്ധിമുട്ടെന്താ? നമുക്ക് വേറെ ജോലി ചെയ്യാനൊന്നും കഴിയില്ല. ഈ തൊഴിലുറപ്പിന് ഇങ്ങനെ കാട് വായിക്കാനും അതെല്ലാം നമ്മള്.
0: വലിയ പറമ്പൊക്കെ ആയിരിക്കില്ലേ? കാട് മൂടിയ പറമ്പിലൊക്കെ.
1: തൈപ്പറമ്പല്ലാന്ന്. വലിയ കാട്. ചെലപ്പോ ഇക്കിരെല്ലാം കാട് നല്ല.
0: എന്റെ അമ്മമാരും ചായ കുടിക്കുകയാണ് അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞോ?
1: മീറ്റിംഗ് കഴിഞ്ഞു.
0: എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ടാവോ? എങ്ങനെയാണ്?
1: എല്ലാ മാസവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഇടക്കെല്ലാം ഇങ്ങനെ വിളിക്കുന്നതാണ്.
0: ഇങ്ങനെ മഴ കിട്ടും ഇപ്രാവശ്യം?
1: മഴ കിട്ടുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. പറയണക്കന്നെ തുടങ്ങിയിട്ടില്ലേ വർഷം? അതുകൊണ്ട്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ടമ്മേ?
1: വീട്ടില് ഞാനും മകനേ ഉള്ളു. ജനിച്ചു വളർന്നതും കോർലായി തന്നെ.
0: അവിടെ തന്നെയാണ് കല്യാണം കഴിച്ചതും? അവിടെ തന്നെ.
1: ആ
0: സന്തോഷായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ? സംസാരിക്കാനൊക്കെ ആളുകളുണ്ട്?
1: കോളനിയാണ്. അടുത്തടുത്ത് വീടാണ്.
0: ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും വെള്ള പ്രശ്നം അങ്ങനെ എന്തെങ്കിലും
1: പ്രശ്നമുണ്ട്? ഇപ്പൊ വെള്ളമാണ്. അത് വേനൽക്കാലാവുമ്പോ നമുക്ക് കുടിക്കേണ്ട വെള്ളം എടുന്നു കൊണ്ടുവരുന്നു.
0: വണ്ടിയിൽ കൊണ്ടുവരുവാണോ ചെയ്യാ വെള്ളം?
1: മീസിട്ട വെള്ളം കൊണ്ടുവരും. അത് നമ്മള് കുടിക്കാൻ നമുക്ക് ഒക്കുന്നില്ല.
0: അപ്പഴെന്ത് ചെയ്യും?
1: ഇങ്ങനെ വേറെ കിണറില്, ഓരോരോ കിണറിൽ നമ്മുടെ നാട്ടില് ഉപ്പുണ്ടാവില്ല, അവിടെ പോയിട്ട് എടുത്തിട്ട് വരും.
0: എന്തായാലും വെള്ളം ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ വലിയൊരു പ്രശ്നം തന്നെയാണ്.
1: ജപ്പാൻ വെള്ളം വരുന്നുണ്ട്, ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കൊറേ ആൾക്കാരും കിട്ടി.
0: വീട്ടില് കിണറുണ്ടോ അമ്മേ?
1: വീട്ടില് കിണറൊന്നുമില്ല. തൊട്ടപ്പുറം ഒരു കിണറുണ്ട്, പഞ്ചായത്ത് കിണറ്. അത് ഉപ്പാന്ന് ഉണ്ടാകോ? ഇനി വെള്ളം കയറി അത് കുത്തി ഒഴുകി പോയാലേ ആ കിണറിൽ ഉപ്പുവോ? ഇന്നലെ ചായ വെക്കാനും ഗുണമുണ്ടാവും.
0: എന്തൊരു കഷ്ടാണല്ലേ. കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുമ്പം അതും അത്തരം സ്ഥലങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന് അറിയുമ്പോ.
1: വെള്ളമുണ്ട്. വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടിക്കാൻ പറ്റണ്ടേ? ഒരു തുരുത്താണ്, നാല് ഭാഗം വെള്ളാണ്.
0: കൊരലായി തുരുത്ത്.
1: ഇടക്ക് പ്രളയം വന്നിട്ടില്ലേ നമ്മളെ നാട്ടില്? നമ്മളെ അപ്പാടെ നമ്മളെ മാറ്റീനി മയ്യലൂർ സ്കൂളിലേക്ക്.
0: എന്നാലും അമ്മ ചായ കുടിക്കും. ചായ കുടിക്കുന്നതിനിടയിലാണ് നാട്ടുവഴിയിൽ പങ്കെടുത്തത്. പാട്ട് പാടും അമ്മ?
1: ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞോളൂ.
1: എനിക്ക് നല്ല മുസ്ലിം പാട്ടാണ് നല്ലത്.
0: നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടാ.

0: കുടിയേറി ചേട്ടനുണ്ട്, ഉള്ളിയൊക്കെ മുറിച്ചിടുന്നു. എന്താ പരിപാടി ചേട്ടാ, പേര് പറയും?
1: മുസ്തഫ.
0: ചായ കച്ചവടാണോ?
1: ചായ കടിയുണ്ട്, പിന്നെ അനാദി എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും.
0: എത്ര വർഷമായി ഇങ്ങനെ ഒരു കട ഇവിടെ തുടങ്ങിയിട്ട്?
1: ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷമായി.
0: അതിന് മുന്നേ എന്ത് ചെയ്യായിരുന്നു? അവിടെ കച്ചവടാണോ?
1: സ്വന്തമായിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു.
0: പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എന്താ
1: സാഹചര്യം? സ്വന്തം വീട് എവിടെയാണ്?
0: ബാംഗ്ലൂർ എത്ര വർഷം ഉണ്ടായിരുന്നു?
1: 40 വർഷം.
0: 40 വർഷം അവിടെ കച്ചവടം ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ചായക്കട. ഇതൊക്കെ പലഹാരങ്ങൾ ഇവിടെ ചെയ്യുന്നത്?
1: ഇവിടെ ബോണ്ട, മുട്ട ബജ്ജി, മുളക് ബജ്ജി, പരിപ്പ് വട, ഉഴുന്ന വട, ഉള്ളി വട, ഓരോ ദിവസം വ്യത്യസ്ത ഐറ്റങ്ങൾ മാറ്റി മാറ്റി.
0: ഇവിടെയുള്ള നാട്ടിൻപുറത്തുള്ള ആളുകൾ തന്നെയായിരിക്കും?
1: അതെ, നാട്ടിൻപുറത്ത്. യാത്രക്കാരുണ്ടാവും അത്യാവശ്യ സമയത്ത്.
0: ഇത് തളിപ്പറമ്പ് റൂട്ടാണ്?
1: തളിപ്പറമ്പ് റൂട്ട്, തളിപ്പറമ്പ് എയർപോർട്ട് റൂട്ടായിരുന്നു.
0: എന്ത് തോന്നുന്നു 40 വർഷം ബാംഗ്ലൂർ ജീവിതം?
1: കുഴപ്പമില്ല, നല്ല തന്നെ. കൊറോണയില് എല്ലാം നഷ്ടപ്പെട്ടു, ഭീമമായ നഷ്ടം വന്നു, അതിങ്ങനെ.
0: സമയത്താണോ പൂട്ടിയത്?
1: അതെ അതെ, ആ സമയത്ത്.
0: എത്ര മണിക്ക് കട തുറക്കും?
1: 6 മണിക്ക് തുറക്കും.
0: രാത്രി എത്ര മണി വരെ?
1: രാത്രി 9 മണി വരെ.
0: പലഹാരങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുക?
1: വീട്ടില്, ഇവിടെ തന്നെ വീട്.
0: തൊട്ടടുത്താണ് വീട്. ആ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മുടെ മുസ്തഫ ചേട്ടൻ ഇപ്പം ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലേ, കാണാറുണ്ടോ? തുടങ്ങിയോ കളി?
1: കാണാറുണ്ട്.
0: ആരുടെ ടീമിലാണ്?
1: അർജന്റീന.
0: ഇവിടെ എങ്ങനെ ടീം ഉണ്ടോ അങ്ങനെ? അർജന്റീന ഫാൻസ്, ബ്രസീൽ, ഫ്രാൻസ്,
1: മേലെയൊക്കെ ബോർഡ് വരുന്നുണ്ട്. അവിടെയൊക്കെ ആരാധകർ ഒരുപാടുണ്ട്. ഇവിടെ
0: സാധാരണ വായനശാലകളിലൊക്കെ വേൾഡ് കപ്പോട് അനുബന്ധിച്ചു വലിയ സ്ക്രീനിലൊക്കെ കാണേണ്ട സംവിധാനമുണ്ട്. അങ്ങനെയുള്ള സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ടോ?
1: ഈ വർഷം ഒന്നും വെച്ചിട്ടില്ല. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടായിരുന്നു. വേൾഡ് കപ്പിന്റെ സീസണിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ സമയത്ത് ഇത് വെച്ചിട്ടില്ല.
0: പ്രതീക്ഷയുണ്ടോ ഇപ്രാവശ്യം?
1: എല്ലാവർക്കും പ്രതീക്ഷ തന്നെയാണല്ലോ.
0: ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാ? അപ്പൊ
1: ഇഷ്ടപ്പെട്ട കളിക്കാരൻ മെസ്സി തന്നെ. എന്റെ മകനൊരു ഫുട്ബോളറാണ്, ബാംഗ്ലൂര് ക്ലബിന് കളിക്കുന്നുണ്ട്.
0: ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട പാട്ട് പറയും.
1: നിങ്ങളെന്നാ പറഞ്ഞു?
0: എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കൊടുത്തേക്കാം അല്ലേ.
1: പഴയ പാട്ട്,
0: നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ
1: ഓക്കെ.

വട തൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട തൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടവ.

0: പെണ്ണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
1: ആണുങ്ങൾക്കും തിന്നാം,
2: ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
0: ആണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഓ ഉണ്ട്, ജി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, ഓ ഉണ്ട്, ജി ഉണ്ട്. ഡോഗ് നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട,
3: നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട.
0: പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, കൊക്കുവട, അപ്പടവട, നമ്മുടെ വായിൽ ചട.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഇണങ്ങൾ മയിൽ പഞ്ചായത്തിൽ കയറളം ഉറപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൂടെ ഒരു ചേട്ടനുണ്ട്, ഒരുപാട് വർഷം പ്രവാസിയായിരുന്നു. വിശേഷങ്ങൾ നേരിട്ട് ചോദിക്കാം. പേര് ലക്ഷ്മണൻ.
1: ഞാൻ പ്രവാസിയായിരുന്നു ഒരു 15-16-17 വർഷക്കാലം. ഒരു 15 വർഷം ദുബായിലും അതിനുശേഷം ഒരു 1.5 കൊല്ലം ഒമാനിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. പാൻ കടന്ന് ഒരു ആക്സിഡന്റിലും പറ്റിയിട്ട് ആകെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. 10-18 വർഷമായി.
0: ഏത് സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്? ദുബായിലാണോ?
1: അല്ല, ദുബായിൽ നിന്ന് എന്റെ കമ്പനി ഒമാനിലേക്ക് അയച്ചതാണ്. ഒമാനിലെ അടുത്ത് റൂബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്സിഡന്റ് ആയിട്ട് ഒരു 2-3 മാസം അവിടെ കോള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് നേരെ വന്ന് മിംസിലേക്കും, മിംസിൽ നിന്ന് പിന്നെ മംഗലാപുരത്തും പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കുഴപ്പമില്ല, ഒരു വടിയില്ലാണ്ട് ഉപയോഗിക്കാണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഇപ്പം നാട്ടിൽ കൃഷിയെല്ലാം ആയിട്ട് ഒതുങ്ങിക്കൂടുന്നു.
0: സാധാരണ പറയും ഗൾഫിൽ നിന്നൊക്കെ അപകടം ഉണ്ടായാല് ബാക്കിയാവുക എന്ന് പറയുന്നത് വലിയ
1: ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഗോനു എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു മുന്നേ. ആ സമയത്ത് നമ്മൾ അവിടെയുള്ള മരങ്ങളെല്ലാം, നമ്മൾ റോഡിന്റെ സൈഡില് വലിയ മരങ്ങൾ, ആലു പോലത്തെ മരങ്ങളെല്ലാം നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാറ്റിന് അതെല്ലാം പൊരിഞ്ഞു പോയ സമയത്ത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണ്ണ് കൂന, ഒരു 2-3 ലോഡ് മണ്ണ് കൂന. അപ്പൊ എന്നെ അടിച്ചിട്ട് ആ മണ്ണിലേക്ക് വീണതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്റർലോക്കാണ് കംപ്ലീറ്റ്, അതിൽ വീണതുകൊണ്ട് നമ്മൾ ബാക്കിയായി. പക്ഷെ രണ്ട് കാലും കൈ കോളർ ബോണ് ഇതെല്ലാം പൊട്ടിയിട്ടില്ല. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ട് ഇപ്പൊ ഒരു നോർമലിലേക്ക് വന്നിട്ടില്ല, വടിയില്ലാതെ നടക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. ഒരു 5-8 ദിവസം എനിക്ക് അറിയുകയും ചെയ്യില്ല. പിന്നെ അത് എണീക്കാനോ ഒന്നും പറ്റാത്ത വിധത്തിലും വീൽ ചെയറിലും എല്ലായിട്ട് നാട്ടിലെത്തിയതിനു ശേഷമാണ് വീൽ ചെയറോ വടിയോ ഉപയോഗിച്ചു തുടങ്ങിയത്. അത്ര വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 മാസം അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിനു ശേഷമാണ് കുറേശ്ശെ വീൽ ചെയറിലും വടിയിലും ക്ലച്ചസിലും എല്ലായിട്ട് നടന്നിട്ട് ഇപ്പൊ ഒരു വടിയിലും നടക്കുന്നൊരു കണ്ടീഷനിലായിട്ടുള്ളത്.
0: ആ സമയത്ത് അവിടുത്തെ പ്രവാസി കൂട്ടായ്മ, മലയാളി കൂട്ടായ്മയിലും ഒരുപാട് സഹായിച്ചോ നാട്ടിലേക്ക് വരുന്നതിനും അവിടെയുള്ള ട്രീറ്റ്മെന്റിനും? എങ്ങനെയായിരുന്നു
1: എനിക്ക് അവിടെ
0: തരണം ചെയ്തത്?
1: നമ്മളൊരു കൈരളി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ അവിടെ ഒരു വോളിബോളിന്റെ ടീം ഉണ്ടായിരുന്നു. കേരളത്തിലെ പഴയകാല പ്ലേയേഴ്സ് എല്ലാവരും ജോലിക്ക് പോയത് നമ്മളൊരു കൂട്ടായ്മ ഉണ്ട്. ഒരു 10-3 പ്ലേയേഴ്സ്, 30 പ്ലേയേഴ്സോളം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു 5 മണിക്ക് ഒരാൾ വണ്ടിയില്ലാതെ അവരെ വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് ഒരു 2 മണിക്കൂർ പ്രാക്ടീസ് അങ്ങനെയുള്ള ചെയ്യുന്നൊരു ഇതായിരുന്നു. നല്ല രസമായിരുന്നു. അവരൊരു ട്രീറ്റ്മെന്റ് വല്ലാത്തണ്ടായിരുന്നു. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ വരെ അവരെ ഭാര്യമാർ 2-3 സിസ്റ്റർമാരായിരുന്നു. അപ്പൊ അവരെല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: അപ്പം വോളിബോളുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന ഒരാളാണോ എന്ന്
1: തോന്നുന്നു. കേരളത്തിൽ 10-20 വർഷം കളിച്ചതിന് ശേഷം പോയ സമയത്ത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഒരു പടി ആൾക്കാരോട് ജോലി ചെയ്യേണ്ട ആവശ്യമായിട്ട് ഞാൻ പോയ മാതിരി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു, അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു 20 വർഷം ഞാൻ വോളിബോൾ പ്ലെയറായിട്ട് കൈരളൻ റെഡ് സ്റ്റാറിന്റെ ഒരു പ്ലെയറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി എല്ലാം കഴിഞ്ഞത് മട്ടന്നൂരായിരുന്നു. അവിടെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു. പഴയ പ്ലേയേഴ്സിൽ ഇപ്പം ബന്ധപ്പെടാറും എല്ലാം ഉണ്ട്. അങ്ങനൊരു ജീവിതമാണ് എനിക്ക് ഉണ്ടായിരുന്നത്.
0: ഇപ്പം നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് മയ്യിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ
1: ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ കശുവണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതോ അത് ഒരു 6 മാസം അതിന് ട്രീറ്റ്മെന്റ് വേണം കുറച്ച് തെങ്ങ്. അങ്ങനെയുള്ള ഒരു ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്.
0: ഇപ്പോഴത്തെ ഈ ഒരു ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് ഈ കൃഷിയിടത്തിലൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്കൊന്നും ഒരു വർക്ക് ചെയ്യാനൊന്നും കഴിയില്ല. ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. പോകുന്നതിന് പ്രശ്നമില്ല. അങ്ങനെയുണ്ട്. കുറച്ച് ദൂരം വീടിന്റെ വളപ്പിലല്ല, ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു കുന്ന് കയറണം. അത് കൃഷിയായിട്ട് ലാഭകരമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്.
0: പാടുവോ രണ്ടുപേരും?
1: ഇല്ല, അതല്ല, അങ്ങനെയൊന്നുമില്ല.
0: ഇഷ്ടപ്പെട്ട പാട്ട് പറയും.
1: നിങ്ങൾ ഒരു നല്ലൊരു പഴയ കാല ഗാനം ഒന്ന് വെച്ചാൽ മതി. 85-90-95 ഇല്ല, ഒരു 10 കൊല്ലം ഇടക്കില്ലേ.
0: നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.
1: ഓക്കെ, ശരി.

0: മയിൽ കയറളത്തുള്ള ഒരു അധ്യാപികയെ പരിചയപ്പെടാം. പേര് പറയും.
1: പ്രസീത.
0: ടീച്ചറെ, ഏത് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്?
1: മയിലെ IMNS NHS മയിൽ.
0: എത്ര വർഷമായി അധ്യാപികയായിട്ട് ജോലി തുടരുന്നു?
1: 16-ാമത്തെ വർഷമാണ്.
0: ജനിച്ചു വളർന്ന നാടാണോ ഇത് മയില്?
1: എന്റെ വീട് കുറ്റിയാട്ടൂരാണ്. മയിലിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഇവിടെ കല്യാണം കഴിച്ചുള്ളത്.
0: കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണോ ജോലിയിലേക്ക് കയറുന്നത്?
1: അതെ, തൊട്ടടുത്ത വർഷം.
0: ടീച്ചർ, ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്?
1: സോഷ്യലാണ് എടുക്കുന്നത്. പ്രൈമറിയിലാണ്, 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ.
0: അധ്യാപിക ആവണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം വീട്ടിൽ നിന്ന് അധ്യാപിക ആവണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണോ?
1: അല്ല, അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായില്ല. നമ്മളെ ആ ഒരു കാലഘട്ടത്തില് അധികവും എല്ലാരും ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നതാണ്. PTC പോയി, പിന്നെ അതിനുശേഷം PSC എഴുതി, അങ്ങനെ കിട്ടിയത്.
0: സ്കൂളിലെ കുറിച്ച് പറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്?
1: സ്കൂളില് 5-ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറിയിലുള്ള സ്കൂളാണ്. ഞാൻ എടുക്കുന്നത് 7-ാം ക്ലാസ് വരെയാണ്.
0: അധ്യാപകരും കുട്ടികളും തമ്മിൽ ഭയങ്കര സൗഹൃദ ഇതിലാണ് ഇപ്പോഴും. എങ്ങനെയാണ് കുട്ടികള്?
1: അതെ, നല്ല സൗഹൃദത്തിലാണ്. കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ പെരുമാറുന്നതാണ് ഇഷ്ടം. അവര് കർക്കശമായിട്ട് പെരുമാറുമ്പോൾ ഇഷ്ടപ്പെടില്ല. അവർക്ക് പേരൻസും അവരോട് ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലും അങ്ങനെ തന്നെ ആവണം എന്നാണ് അവരെ ആഗ്രഹം. നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറുക, എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പൊ ഫുട്ബോളിന്റെ സമയമാണല്ലോ, അവരുടെ ടീം ഏതാണ് നമ്മളെ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത്.
0: ടീച്ചറുടെ വീട്ടില് ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡും 2 മക്കളുമാണ്, 2 പെൺകുട്ടികളാണ്. മൊത്തമാള് +2 പഠിക്കുന്നു. അതായത് നമ്മുടെ സ്കൂളിൽ തന്നെ 9-ാം ക്ലാസ് പഠിക്കും.
0: ഹസ്ബൻഡ് എവിടെയാണ് ജോലി ചെയ്യുന്നത്?
1: പോലീസാണ്, സിറ്റി സ്റ്റേഷനിൽ.
0: കടുംപിടുത്തുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? കർക്കശമാണോ?
1: അല്ല, പോലീസാണെന്ന് അത് ജോലി മാത്രമാണ്, അങ്ങനെയല്ല സ്വഭാവം, അങ്ങനെയല്ല.
0: റേഡിയോ പരിപാടി കേൾക്കും ടീച്ചറേ?
1: ഞാൻ രാവിലെ നമ്മള് ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ സമയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്നത്.
0: കാരണം എല്ലാ അധ്യാപകരും പറയുന്ന കാര്യമാണ്, ഞങ്ങൾ റേഡിയോ ടൈം നോക്കിയിട്ടാണ് സ്കൂളിൽ പോകേണ്ടത്. ആ സമയം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. കിച്ചണിലാണോ റേഡിയോ ഉള്ളത്?
1: ആ, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എങ്ങോട്ട് തുണി അലക്കാൻ പുറത്തേക്ക് പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുവെക്കും. അങ്ങനെ ലീവുള്ള സമയത്ത് അങ്ങനെ ചെയ്യും. അത് പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും.
0: ഇഷ്ടമാണ് പരിപാടികളൊക്കെ?
1: ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ നല്ലോണം കേൾക്കാറുണ്ട്. ഇപ്പൊ പിന്നെ TV ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കുറച്ചുകാലം വിട്ടിനായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് എല്ലാരും ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ റേഡിയോ ഒന്ന് വാങ്ങിച്ചത്. അതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്.
0: പാട്ട് പാടുവോ?
1: ഇല്ല.
0: ഒരുപാട് സന്തോഷം. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. ഇഷ്ടപ്പെട്ട പാട്ട് ഏത് വേണം ഈ പരിപാടിയിലൂടെ കേൾക്കാൻ?
1: ചമയത്തിലെ രാജഹംസേനി എന്നുള്ള പാട്ട്.
0: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: നാട്ടുവഴിയിൽ ഇണങ്ങൽ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ
1: നാട്ടുവഴിയിൽ ഇണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഇണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഇണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:50. അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം, ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭ്രമരം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സുജാതയും പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മോഹൻ സിതാര ഈണം.

ഒരു ഗാനം കൂടി കേൾക്കാം. ശ്രേയ ഘോഷൽ പാടിയത്. ചിത്രം സ്നേഹവീട്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 5 മണിക്ക് സംസ്കൃത പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

അടുത്ത ഗാനം കളിയിലൽപ്പം കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

നിങ്ങൾ കേട്ട ഗാനം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ആൻ ആമി, ബിജുപാൽ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജുപാൽ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം.

0: തലയിൽ നിരിപ്പോടുമായിരിക്കുന്ന കണ്ഠാകർണാണി ആയിരം തിരുമുഖത്തോടും കൂടെ അഗ്നി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കണ്ട പേപൂർണപിശാചുക്കളെല്ലാം വകവക വെന്തറ്റ് വെന്തരിഞ്ഞ അഗ്നി പ്രപഞ്ചമായി പോക പോക സ്വാഹായൻ ഗുരുവിനാണ്
1: ഓം നെറ്റി നോകാതറ നോകാ ചുറ്റും മുറ്റും നോഴിയേ സാമോം ഇരുന്നിരുന്ന

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന സംഗീതം ശ്രീകുമാരൻ തമ്പി.

ഒരു ഗാനം കൂടി. ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ബട്ടർഫ്ലൈസ്. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും രാത്രി 8 മണിക്ക് കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
16: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
15: എന്താ ഇവിടെ പ്രശ്നം?
16: ബില്ലാണ് പ്രശ്നം.
15: നിന്റെ കാടുതാ.
17: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
14: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
18: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പൂമഴ പെയ്യും കുന്നിനു താഴെ എന്നാരംഭിക്കുന്ന ഗാനം ആലാപനം വി.ടി. മുരളി, ലീന എന്നിവർ.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറി. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃഷിമന്ത്രി TE സിദ്ദിഖ് ശിവഗിരി മഠം സന്ദർശിച്ചു. മഠത്തിന്റെ വികസന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ വള്ളിക്കടവ് സെഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. സാമൂഹ്യമാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

നിങ്ങൾ കേട്ട ഗാനം ദിവ്യദർശനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MS വിശ്വനാഥൻ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:55. ഞായർ 5 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: This is Akashvani, the news read by Valsa Williams. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government in the presence of Mr. Modi, the President said, India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship. Addressing the public gathering, Prime Minister Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India.
2: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है. केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास. इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं. जिस पूर्वी भारत को कांग्रेस के दौर में पिछड़ेपन का पर्याय बना दिया गया था, आज वो प्रगति का प्रवेश द्वार बन रहा है.
1: The Prime Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. Later, the Prime Minister arrived in West Bengal for a 2-day visit. He took part in Pashchim Bango Divas celebrations at Tarakeshwar in Hooghly district. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi participated in a grand function to celebrate the State Day. Along with Chief Minister Shubhendu Adhikari, he launched, dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. The Prime Minister will commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra, in Kolkata tomorrow, designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers. The vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur of worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karveer, is a major centre of faith for devotees from across the country. Union Minister of State for Information and Broadcasting L. Murugan reviewed the organizational preparations of the BJP in Goa during the party's State Executive Committee meeting held in Panaji today. Addressing party workers, Murugan stressed the importance of ensuring that central government schemes reach every eligible citizen. He called for further strengthening of the party organization across all 40 assembly constituencies in the state. The government has banned the manufacture, sale and distribution of 16 fixed-dose combination FDC drugs for human use with immediate effect. The move follows a Supreme Court-directed review by an expert committee set up by the Drugs Technical Advisory Board, which found the drug combinations lacked therapeutic justification and could pose health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.H. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in 4 overs when reports last came in. And with that, we end this news bulletin.
3: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ്.

0: ഭൗതികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിനു ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് രണ്ട് തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. പെരുവയിലെ കൊളപ്പ എന്ന പ്രദേശത്തെ ശ്രീ എ രാജേഷിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളും പ്രവണതകളും. നിവേദിക സംസാരിക്കുന്നു. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ ഫീവർ, ക്ഷമിക്കണം, സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. പുനലൂർ ബാലൻ എഴുതിയ ഉണർന്നിരിക്ക നീ എന്ന കവിത ആലാപനം അഞ്ജന സി കെ. 6:15 അർച്ചന. 6:30 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി. 7:35 മോഡേൺ ഐടിഐ എഫ് എം ഡയറിയിൽ രാഗസ്പർശം ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 10:00 ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഭക്തിഗാനങ്ങൾ 8:58, 9:58, 10:58

എഫ് എം പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം. വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11 മണിക്ക് ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആലാപനം രേഷ്മ കെ എസ്, കീബോർഡ് വേണുഗോപാൽ. 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 മലയൻകെട്ട് അവതരണം പി സുനിൽ പണിക്കരും സംഘവും. 12:40 നാടക ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ പരിപാടി. 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 ഓട്ടംതുള്ളൽ അവതരണം കലാമണ്ഡലം പ്രഭാകരനും സംഘവും. 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. വൈകിട്ട് 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ചരടുകുത്തി കളിപ്പാട്ട് അവതരണം ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും. 5:30 6:40 രാത്രി 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിലൊരു ഗാനം, പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ദർപ്പണം, പുനഃപ്രക്ഷേപണം. 10 മണിക്ക് രവി വാസരിയ അഖില ഭാരതീയ സംഗീതസഭ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

നാളെ രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ ജാലകത്തിൽ ലോലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, പാട്ടുപെട്ടിക്കാലം. 7:35 രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ എന്നിവ കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:54. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യെ 6,47,000 കോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനികഹിതായ 16 നിശ്ചിതമാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് NTA ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യതെ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫ വിശ്വകപ്പ് ഇതി ക്രീഡായാം ബ്രാജീല ദേശഃ ഹൈതി ദേശം 3-0 പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ഒഡിഷാരാജ്യ പ്രഗതേ പ്രശംസാ കൃത. മുഖ്യമന്ത്രിണ മോഹനചരണമാജിന നേതൃത്വ രാജ്യേന വർഷദ്വയം പൂരിതം. സഹ അവദത് യത് എതത് രാജ്യം ദ്രുതഗത്യ വികാസസ്യ മാർഗേ അഗ്രേ ഗച്ഛതി തഥാ ച പൂർവി ഭാരതസ്യ വികാസായ മഹത്വപൂർണം യോഗദാനം പ്രദദാതി. മയൂർഭഞ്ജ ജനപദസ്യ രായരംഗപുരെ ജനസമൂഹം സംബോധയതാ പ്രധാനമന്ത്രിണ രാഷ്ട്രപതേ ജന്മദിനസ്യ ശുഭാശയാഃ പ്രദത്തം.

0: പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കെ അധികാർ പർ ഫോക്കസ് ഹൈ. एग्री स्टैक के माध्यम से किसान रजिस्ट्री बनेगी, किसान क्रेडिट कार्ड डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
0: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രിലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു.

ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച്

0: മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിമനം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
2: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. സീറോ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം

0: സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-അംഗ ലോകകപ്പ് സ്ക്വാഡിലാണ് 19-കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി കെ കെ ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങനെ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2-ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക ഒട്ടുമില്ലാത്ത പൂർണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിനശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം.

0: ം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കണ്ണൂർ.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, പെരുവയിലെ കൊളപ്പ എന്ന പ്രദേശത്തെ ശ്രീ എ രാജേഷിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി വിഭാഗം ഇപ്പോഴെത്തിയിരിക്കുന്നത് പെരുവയിലെ കൊളപ്പ എന്ന പ്രദേശത്തെ എ രാജേഷ് എന്ന ഒരു യുവ കർഷകന്റെ കൃഷിയിടത്തിലാണ്. വാഴ, കവുങ്ങ്, കൊക്കോ, കാപ്പി, കുരുമുളക്, റബ്ബർ, കപ്പ, കശുമാവ്, പച്ചക്കറി, കാച്ചിൽ, തെങ്ങ് തുടങ്ങിയവ എല്ലാം രാജേഷിന്റെ കൃഷിയിടത്തിൽ സുലഭമാണ്. നമുക്ക് രാജേഷിനോട് തന്നെ അവരുടെ കാർഷിക വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം രാജേഷ്.
3: നമസ്കാരം.
2: രാജേഷ് തന്നെ ഒന്ന് പറയാവോ, എന്തൊക്കെ കൃഷികളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതൊന്ന്?
3: കാര്യമായിട്ട് കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, കാപ്പി, വാഴ കൃഷി എന്നിവയാണ് ഉള്ളത്. കാച്ചില്, പച്ചക്കറികള് അങ്ങനെയൊക്കെ കൃഷിയാണ് ഉള്ളത്.
2: കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി?
3: കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായി.
2: വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ?
3: വേറെ താൽക്കാലിക ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
2: എന്താണ് ജോലി?
3: താൽക്കാലിക വാച്ച്മാനായിട്ട് ഇങ്ങനെ തളിപ്പറമ്പ് സ്കൂളിൽ കുറച്ച് വർഷം നിന്നായിരുന്നു. അതിനുശേഷം
2: ഏത് സ്കൂളാണ് തളിപ്പറമ്പ്?
3: പട്ടു മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്.
2: അവിടെ വാച്ച്മാൻ ആയിരുന്നു.
3: അവിടെ നിന്ന് തന്നെ മഞ്ഞപ്പത്തം ബാധിച്ച് അവിടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. പിന്നെ കുറെ വർഷം പുറത്ത് ആയതുകൊണ്ട് നാട്ടിൽ തന്നെ നിന്നിട്ട് എന്തായാലും കൃഷി ചെയ്യാന്നുള്ള തോന്നല്.
2: ആരാണ് ഇതിന് പ്രചോദനം കൃഷിക്ക്? ആര് മുഖേനയാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്?
3: അങ്ങനെയില്ല, എല്ലാരും ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ.
2: അച്ഛനമ്മയൊക്കെ
3: കൃഷി ചെയ്യലുണ്ടായിരുന്നു.
2: പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലേ? ഇപ്പം രാജേഷ് തനിയാണോ ഇതൊക്കെ ചെയ്യുന്നത്?
3: അതെ അതെ,
2: തനിയാണ്.
3: വളമിടാനൊക്കെ ആളെ ഒന്നിരണ്ടു പേരെ ആക്കിട്ട്
2: കൂലിക്ക്.
3: അതെ, കൂലിക്ക് ചെയ്യിക്കും, ബാക്കിയുള്ളതല്ല നമ്മൾ തന്നെ.
2: ഓക്കെ. പിന്നെ ഇപ്പം

0: വാഴ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ?
1: എന്ത്
0: തരം വാഴയാണ് ഇപ്പൊ നമ്മളിപ്പോ നിന്നിരിക്കുന്നത്? രാജേഷിന്റെ വാഴത്തോട്ടത്തിലാണ്. ഇവിടെ എല്ലാം ഇപ്പൊ ഒരു ഇത് എത്ര മാസമായി കാണും ഈ വാഴ? നല്ല കരുത്തോട് കൂടി ഉണ്ട്.
1: നാലു മാസമായ
0: വാഴയാണ് അല്ലെ? ഇത് എന്ത് തരം വാഴയാണ്?
1: സാധാരണ നേന്ത്ര വാഴ തന്നെ കുള്ള വാഴയാണ്.
0: മേലെ കാണുന്നതും കുള്ളൻ വാഴയാണ്. മഞ്ചേരി കുള്ളൻ എന്ന് പറഞ്ഞ വാഴയാണ്.
1: അത് മഞ്ചേരി കുള്ളനും ഇത് സാധാ
0: കുള്ളനുമാണ്. കുള്ളൻ. അപ്പൊ ഇതിന് എത്ര മാസം ആവും കൊലക്കാൻ?
1: ഒരു ആറു മാസം കഴിയുമ്പോ കൊലയാവും.
0: ആറു മാസം കഴിയുമ്പോ നല്ല കൊല. വലിയ കൊലയാണോ കിട്ടാറ്?
1: ആ സാധാരണ ഒരു ഏകദേശം ഒരു 10 കിലോ 10-14 കിലോളം തൂക്കം
0: കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കന്ന് എവിടുന്നാണ് കൊണ്ടുവന്നത്?
1: ഇത് അർക്ക് കന്ന് മേടിച്ചിട്ട് ഇതാക്കിയതാണ്.
0: എവിടുന്ന് വരുന്നതാണ്?
1: കർണാടകയിൽ നിന്ന് വരുന്നതും വയനാട്.
0: ശരി. ഈ കന്ന് നിങ്ങളിപ്പോ ഇത് കൊലച്ച് ഈ വാഴ പോയി കഴിഞ്ഞാൽ പുതിയ കന്ന് നിങ്ങൾ ഇതിന്റെ കന്ന് തന്നെയാണോ എടുക്കാറല്ലേ പുറത്തുനിന്ന് വാങ്ങാറ്?
1: ഇതിന്റെ കന്ന് നമ്മള് ആവശ്യക്കാർക്ക് കൊടുക്കും. അതിനുശേഷം പിന്നെ മറ്റ് പുറത്തുനിന്ന് ഇറക്കുക തന്നെ ചെയ്യുക. ബാക്കി
0: നിങ്ങൾ പുറത്തുനിന്ന് ഇറക്കിയാണ് എടുക്കുന്നത്? ബാക്കി ഇതിന്റെ കന്ന് നിങ്ങൾ
1: വേണമെങ്കിൽ
0: ഫ്രീ ആയിട്ട് കൊടുക്കാറാണോ? ഫ്രീ ആയിട്ട് കൊടുക്കും. പൈസ വാങ്ങാറില്ല?
1: പൈസ അങ്ങനെ ആരായിട്ട് വാങ്ങാറൊന്നുമില്ല.
0: അതെ.
1: അവർക്ക്
0: തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങാം. അത്രേ ഉള്ളു അല്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കന്ന് യൂസ് ചെയ്യാത്തത്?
1: യൂസ് ചെയ്യാത്ത ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്ഥലം മാറ്റിട്ട് വേറെ സ്ഥലത്ത് വെക്കണം. ഇതേ സ്ഥലത്ത് കന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിക്കാം.
0: അതുകൊണ്ടാണ് വേറെ. അപ്പൊ ഈ സ്ഥലത്ത് ഇനി ഇപ്പം വാഴ നടില്ല?
1: ഇനി 1-2 വർഷം ഒഴിവാക്കി ഇട്ടിട്ട് അതിനുശേഷം.
0: അപ്പൊ ഇവിടെ എന്താണ് നടാൻ പോകുന്നത്?
1: ആ സമയത്ത് കപ്പയോ എന്തെങ്കിലും ചേമ്പോ അങ്ങനെ
0: വേറെ കൃഷി എന്തെങ്കിലും ചെയ്യാം അല്ലേ? പിന്നെ അപ്പൊ ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ടാവും ഈ വാഴ?
1: ഇത് 2 ഏക്കറോളം 2 ഏക്കർ മേലെയുണ്ട്
0: ഈ വാഴ. മേലെ ടോട്ടൽ 2 ഏക്കറുണ്ട്. ഇതിന് ഇടവെളിയായിട്ട് ചേമ്പുണ്ട് അല്ലേ?
1: ചേമ്പ്
0: പിന്നെ
1: ആദ്യമുള്ള കുരുമുളകും ഇതും കവുങ്ങുകളും മാത്രമേ ഉള്ളൂ.
0: അപ്പൊ ഇതൊരിപ്പോ 7-8 മാസം ആവുമ്പഴേക്കില്
1: കൊല.
0: ഇത് എവിടെയാണ് വിപണനം? എവിടെയാണ്?
1: കോളയാട്.
0: കോളയാട് എങ്ങനെയാ കൊണ്ടുപോകുന്നത്?
1: അത് ജീപ്പിന് അങ്ങനെയൊക്കെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ പിക്കപ്പ് അങ്ങനെയുള്ള വണ്ടികൾക്ക്. ഇങ്ങോട്ടേക്ക് വന്നാൽ റോഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഫോർ വീലർ വണ്ടികളെ കയറാറുള്ളൂ.
0: അതെ അതെ. ഓഫ് റോഡ്
1: ആയതുകൊണ്ട്
0: 13 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്തിട്ടാണ് നമ്മളിപ്പോ രാജേഷിന്റെ കൃഷിത്തോട്ടത്തിൽ എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ ഒരു വിപണനത്തിന് ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു ജീപ്പ് വിളിക്കണം,
1: ജീപ്പ് വാടക വിളിക്കണം, അങ്ങനെയൊക്കെ ടൗണിൽ എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
0: ഉണ്ടാക്കി വെച്ച് സാധനം ഉണ്ടാക്കിയാൽ അത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പലരും പശുവിനെ ഒന്നും വളർത്താത്തത്.
1: പശുവിനെ ഇതാക്കിയാൽ പാല്
0: അവിടെ
1: എത്തുമ്പോഴേക്കും 2 കിലോമീറ്റർ അപ്പുറം വണ്ടി വരുള്ളൂ. അവിടെ കൊണ്ട് ചെന്നിട്ട് വേണം ടൗണിലേക്ക്
0: കൊണ്ടുപോകാൻ അല്ലേ? അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. മറ്റുള്ള കർഷകരും പറഞ്ഞു. ഈ വാഴ നിങ്ങൾ എങ്ങനെയാണ് നടുന്ന നടീൽ രീതി ഒന്ന് പറയാമോ?
1: നടയിലെന്ന് വെച്ചാല് നമ്മള് ആദ്യം പിന്നെ കുഴി എടുത്ത് അതിൻ്റെ കുറച്ച് കുമ്മായങ്ങളെല്ലാം ഇട്ടിട്ട് ഒരാഴ്ച വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കന്ന് വെക്കുക. അത് ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചിലകള് തൂപ്പിട്ട് കൊടുക്കും. അതിനുശേഷം 2-3 ഇല വിരിഞ്ഞതിന് ശേഷം ആദ്യത്തെ വളം കൊടുക്കുക.
0: എന്ത് വളമാണ് നിങ്ങൾ കൊടുക്കുന്നത്?
1: ആദ്യം ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കും. പിന്നെ കൊല അടുക്കും തോറും യൂറിയ പൊട്ടാഷ് ഇങ്ങനെയുള്ള വളങ്ങൾ മേടിച്ച് കൊടുക്കും.
0: അതെ. അത് എത്ര എത്ര കൂടുമ്പോഴാണ് നിങ്ങൾ ഈ വളം കൊടുക്കുന്നതിന്?
1: 45 ദിവസം കൂടുമ്പോ
0: വളം ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ ഇതിന്റെ ജലസേചനം എങ്ങനെയാണ്?
1: വെള്ളത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ അകലത്തിൽ പുഴയിൽ പൈപ്പിട്ട് ഫിംഗ്ലർ അടിച്ചിട്ടാണ് ചെയ്യുന്നത്.
0: ആണോ? എങ്ങനെയാലും വെള്ളം കിട്ടുന്നുണ്ട്.
1: വെള്ളം കിട്ടും.
0: സ്പ്രിംഗ്ലർ ഇട്ടുകൊണ്ട് ഒരു സ്പ്രിംഗ്ലറേ ഉള്ളൂ?
1: അല്ല, സ്പ്രിംഗ്ലർ പറയണ്ട, അപ്പുറപ്പുറല്ലോ ഉണ്ട്.
0: അപ്പൊ ഇതിന് ഇളവലിയായിട്ട് ചേമ്പ്, ചേമ്പല്ലേ ഉള്ളു, ചേമ്പും കവുങ്ങും ഉണ്ട് അല്ലേ? ഈ കവുങ്ങ് എന്ത് തരം കവുങ്ങാണ് ഇവിടെ ഉള്ളത്?
1: കവുങ്ങ് ആദ്യം ഉള്ളത് പിന്നെ കാസർഗോഡനും സാധാരണ നാടൻ കവുങ്ങുകളൊക്കെയാണ് ഉള്ളത്. സാധാരണ കുള്ളൻ കവുങ്ങുണ്ട്, നാടൻ കവുങ്ങ്
0: എല്ലാം ഇതെടുക്കുന്നതാണോ?
1: അതെ. ഇപ്പൊ കുറച്ച് ചെറുത് വെച്ചേക്കുന്നുണ്ട്. 4 മാസം
0: അടക്കിയൊക്കെ നിങ്ങൾ കൊട്ടടക്കിയാക്കിയിട്ട് കൊടുക്കാറാണോ?
1: എടുത്തിട്ട്
0: പൊളിച്ചിട്ട് പൊളിച്ചിട്ട് കൊടുക്കാറ്. ഇവിടെ എല്ലാം കൊളയാടാണ്
1: കൊടുക്കാറ്.
0: നല്ല വില കിട്ടാറുണ്ടോ?
1: ഇപ്പോ അടക്കൊക്കെ അത്യാവശ്യം വില ഒരു 1400 മേലെ ആയി.
0: അപ്പൊ ഇപ്പൊ അടക്കൊക്കെ പൊളിക്കുന്ന ആരാണ്?
1: പൊളിക്കുന്നത് പിന്നെ
0: അമ്മ പൊളിക്കുമായിരിക്കും അല്ലേ?
1: അമ്മ പൊളിക്കും, പിന്നെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് എല്ലാരും.
0: നമ്മളിങ്ങോട്ട് വരുമ്പോ അമ്മ ഒരു ചാക്കിൽ നിറയെ അടക്ക പെറുക്കിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വയസ്സായി, എത്ര വയസ്സായി കാണും?
1: 75 വയസ്സ്.
0: 75 വയസ്സിലാ വലിയൊരു

0: ഭാരം ചുമന്നുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വടിയും കുത്തിയിട്ട് പോകുന്നത്.
1: ആദ്യം മുതലേ ഇങ്ങനെ പണിയെടുത്ത് തുടങ്ങിയതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ശീലം ഇല്ല. പറമ്പിലായിരിക്കും.
0: കൊക്കോ കൃഷിയുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കൊക്കോ കൃഷി ഇപ്പം എത്ര എത്ര കൊക്കോ ഉണ്ട് ഇവിടെ?
1: കൊക്കോ ഒരു 10-50 കൊക്കോ ഉണ്ട്.
0: 50 കൊക്കോ ഉണ്ട്. അതിനുമേൽ നിറയുണ്ടാവാറുണ്ടോ? എന്ത് കൊക്കയാണ്? ചുവന്നാണോ മഞ്ഞാണോ?
1: മഞ്ഞ.
0: ഇതെന്ത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് പൊളിപ്പിച്ചിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ പച്ചപ്പാട് കൊടുക്കാറാണോ?
1: പൊളിച്ചിട്ട് ഉണക്കി ഇതാക്കിട്ട് കൊടുക്കും.
0: കുളിപ്പിച്ചിട്ട് ഉണക്കിയിട്ട് അല്ലേ അങ്ങനെയാ കൊടുക്കുന്നത്?
1: അതിനൊന്നും
0: വലിയ അധികം അല്ലേ.
1: അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് പേരാവൂർ ഭാഗത്തേക്ക് കൊണ്ട് അവിടത്തെ ഒരു 10-35-40 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഇത് എത്തി കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്
0: കാരണം അവിടെ എത്തുമ്പോഴേക്കെല്ലാം ഇതാവും അല്ലേ.
1: അതുകൊണ്ട് ഇവിടുന്ന് ഉണക്കി ഇതാക്കിട്ടാണ്.
0: അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് ഒന്ന് പറയാവോ നിങ്ങൾ?
1: പൊട്ടിച്ചിട്ട്
0: ഒരു
1: നെറ്റ് ഇതിന്റെ അകത്താക്കിട്ട് അതിന്റെ ഇതെല്ലാം കളഞ്ഞിട്ട്
0: നെറ്റിലോ
1: നെറ്റ് പോലത്തെ ഇതിന്റെ അകത്ത് ഇതാക്കിട്ട് വല വലയിൽ ആക്കിട്ടാകുമ്പോ അതിന്റെ വെള്ളം ഊർന്ന് ഇതാക്കിട്ടാകുമ്പോ അങ്ങനെ കഴുകി വൃത്തിയാക്കിട്ട് ഉണങ്ങാകുമ്പോ.
0: എത്ര ദിവസം ഉണങ്ങണം അത്?
1: അത് ഒരാഴ്ച നല്ല വെയിലാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഉണക്കം ഏതാണ്ട് ആവും.
0: ആ ശരി. വെയിലത്തിട്ടിട്ട് തന്നെയാണ് ഉണക്കാറല്ലേ. പിന്നെ എന്നിട്ട് ആ ഉണങ്ങി കഴിഞ്ഞതാണ് നിങ്ങൾ എടുത്തിട്ട് വിപണനം ചെയ്യുന്നത് അല്ലെ, കൊടുക്കുന്നത്. അപ്പൊ എത്ര വില കിട്ടുന്ന പറഞ്ഞത്?
1: വില ഇപ്പോ കറക്റ്റ് വില ഒന്നും അറിയത്തില്ല.
0: കോളയാടന്നെയല്ലേ കൊടുക്കാറ്?
1: അത് പേരാവൂരൊക്കെ കോളയാട് വിലയില്. കോളയാട് പേരാവൂർ അല്ലെങ്കിൽ കേളകം അവിടെയൊക്കെയാണ് ഇത് ഇതിന്റെ വീണെന്നുള്ളു.
0: അത് ശരി. ഇതൊക്കെ ആരാണ് പറിക്കുന്നൊക്കെ?
1: രാജേഷ് പറിക്കും. എല്ലാരും കൂടെ പറിക്കും.
0: പറിക്കും. ഇപ്പൊ അതിന്റെ സീസൺ ആണോ?
1: ഇപ്പൊ കായായി വരുന്നതേ ഉള്ളു.
0: തുടങ്ങിയിട്ടല്ലേ. എത്ര മാസം എടുക്കും അത്? ഒരു 30-35
1: മൂന്ന് മാസത്തോളം ആവും. 3 മാസത്തിലധികം
0: പഴുത്ത് വരാൻ എല്ലാം ഒന്നിച്ചിട്ട് പഴുക്കോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു?
1: ചിലതിന് 5-10 ഒന്നിച്ച് പഴുക്കുന്നതുണ്ടാവും. അല്ലാതെ പല മരങ്ങളിലായിട്ട് ഉള്ള ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാറ്.
0: അതെ. ഒപ്പരം കൊടുക്കുക. കൊക്കോക്ക് വേറെ വളങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല. വേണ്ടല്ലോ അല്ലെ. ജലസേചനമൊക്കെ ഇതിന്റെ തന്നെ വരും അല്ലെ. പിന്നെ കാപ്പി കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. കാപ്പി കൃഷി എത്ര സ്ഥലത്തുണ്ട്?
1: കാപ്പി മേലഭാഗത്താ ഉള്ളത്.
0: കൊറേ ഉണ്ടോ അത്?
1: അത് ഏകദേശം അവിടെ
0: എല്ലാം ഈ 2 ഏക്കറിലാണോ ഉള്ളത്?
1: അല്ല, സ്ഥലം കുറച്ചുകൂടി ഉണ്ട്.
0: വേറെ ഉണ്ട്. അവിടെയാണ് കാപ്പി ഉള്ളത്. ഇതെന്ത് തരം കാപ്പിയാണ്?
1: ഇത് നാടൻ കാപ്പിയാണ്.
0: ആരാ കവാത്ത് ചെയ്യാറ്?
1: അതിന് കവാത്ത് ചെയ്യാൻ വേണ്ടി അതിന് എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ വേണം.
0: അത്
1: പുറത്ത് നാളെയാക്കിട്ട് കവാത്ത് ചെയ്യേണ്ടി വരും.
0: ഇപ്പൊ നിറയെ പൂവിട്ടിട്ടുണ്ടെന്നോ?
1: ഇപ്പൊ പൂവിട്ട്.
0: ആ നിങ്ങൾ എങ്ങനെയാണ് തൊണ്ട് പൊളിച്ചിട്ടാണ് കൊടുക്കാറ്?
1: അല്ല, പൊളിക്കാതെ തന്നെ. അങ്ങനെ
0: പൊളിക്കാതെ ഉണക്കിയിട്ട് അപ്പാടെ തന്നെ കൊടുക്കാറാണ്. അതെവിടെയാണ്?
1: അതും കോളയാടേക്ക് തന്നെ എത്തിക്കണം.
0: കോളയാട് തന്നെ. പേരാവൂര് രണ്ട് സ്ഥലത്ത് കൊണ്ടുപോകും. നിങ്ങൾ ഈ ആവശ്യത്തിന് കാപ്പി നിങ്ങൾ പൊടിപ്പിക്കാറില്ലേ?
1: ഉണ്ട്.
0: അതെങ്ങനെയാണ്?
1: അത് നമുക്ക് അതിനകത്ത് വേണ്ടുന്ന ചേരുവകളെല്ലാം ഇട്ടിട്ടാകുമ്പോ
0: അതിന് തോട് കളയാൻ നിങ്ങൾ എങ്ങനെ കളയാ?
1: അത് മില്ലിൽ തന്നെ ഇതാക്കിട്ട്
0: മില്ലിൽ തോട്
1: കളഞ്ഞിട്ട് വേറെ തന്നെ പൊടിപ്പിച്ചു തരും.
0: ഓക്കെ ഓക്കെ. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെന്ന് പറഞ്ഞു രാജേഷ് അല്ലേ.
1: കുരുമുളക്.
0: കുരുമുളക് പൊടി എന്ത് തരം കുരുമുളക് പൊടിയാണ്?
1: 500 കരിമുണ്ട. അങ്ങനെ 3-4 സൈസ് ഉണ്ട്.
0: പിന്നെ ഏതാ നല്ലത്?
1: നല്ലത് കരിമുണ്ട. ഇതൊക്കെ തന്നെയാണ് നല്ല.
0: കൊറേ കിട്ടാറുണ്ടോ? ഏതിന്റെ മേലെയാ നിങ്ങള് പടർത്തിയിരിക്കുന്നത്?
1: അത് പല സൈസും മരങ്ങള്
0: കിട്ടിയ മരത്തിന്റെ മേലെയെല്ലാം പടർത്തി
1: മരത്തിന്റെ മേലെയും ആക്കിയിട്ടുണ്ട്.
0: അത് ശരി. ഇതാരാണ് പറിക്കാറൊക്കെ രാജേഷ്?
1: നമ്മള് ഏട്ടനും എല്ലാരും കൂടെ ആൾക്കാരെ ആക്കിട്ടെല്ലാം പറിക്കും. കുലുക്കി ആളെ ആക്കിട്ട് പറിക്കും.
0: അപ്പൊ ഈ കുരുമുളക് നിങ്ങൾ അതത് വർഷം തന്നെ
1: വിലയുള്ളത്
0: കൂട്ടി വെക്കാറുണ്ടോ?
1: അങ്ങനെ കൂട്ടി വെക്കാറൊന്നുമില്ല. എന്നാലും ചില സമയത്ത് അടുത്ത വർഷത്തേക്ക് വെക്കും. വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും അറിയാൻ
0: ചോദിച്ചു. പിന്നെ റബ്ബർ.
1: റബ്ബർ ഒരു 200 റബ്ബർ മരങ്ങൾ ഉണ്ട്. ഇപ്പൊ ടാപ്പ് ചെയ്യുന്നത് തന്നെയാണ്.
0: നിങ്ങൾ എന്തെങ്കിലും ഈ പാല് വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും?
1: പാല് വരാൻ അങ്ങനെ കാര്യമായിട്ട് മരുന്ന് ഇതാക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സാധാരണ വളം.
0: എന്ത് തരം റബ്ബറാണത്?
1: റബ്ബർ 405 അങ്ങനെ രണ്ട് സൈസാണ്.
0: ഇത് എത്ര വർഷമായി റബ്ബർ കൃഷി തുടങ്ങിയിട്ട്?
1: ഇപ്പൊ 10 മേലെയായി.
0: രാജേഷ് തന്നെ നട്ടതാണോ ഇത്?
1: അത് നമ്മളൊക്കെ കൂടി തന്നെ നട്ടതാണ്.
0: അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ?
1: നേരത്തെ അവിടെ കവുങ്ങൾ ഇതൊക്കെയായിരുന്നു ഉള്ളത്. പടമരങ്ങൾ ഇതെല്ലാം മുറിച്ചു മാറ്റിയിട്ടാണ് അവിടെ റബ്ബർ വെച്ചത്.
0: അവിടെ കവുങ്ങൊക്കെ പോയതാണോ?
1: ആ, മഞ്ഞെളുപ്പ് വന്നിട്ട് കുറെ നശിച്ചായിരുന്നു.
0: റബ്ബർ നിങ്ങൾ ഷീറ്റ് അടിച്ചിട്ടാണോ കൊടുക്കാറ്?
1: അതെ അതെ, ഷീറ്റ് അടിച്ചിട്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങനെ പാലിന്റെ സംഭരണങ്ങളൊന്നും ഇവിടെ ഒന്നും നമ്മളെ ഈ പ്രദേശത്തില്ല. അതുണ്ടെങ്കിൽ തന്നെ കോളയാട് അങ്ങോട്ട് ടൗൺ ഏരിയ

0: എത്തിക്കണം.
1: അതെ, ചിരട്ടപ്പാലായിട്ട് കൊടുക്കുന്നില്ലേ?
0: ചിരട്ടപ്പാലായിട്ട് അങ്ങനെ
1: ചെറിയൊരു വില വ്യത്യാസം അല്ലേ?
0: അതെ അതെ, എന്നാലും ഷീറ്റാക്കി തന്നെ കൂടുതലും.
1: ഷീറ്റായിട്ടാണ്. അപ്പൊ ഇവിടെ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ടോ?
0: ആ, മെഷീൻ സ്വന്തമായിട്ടില്ല, പിന്നെ ട്രൈബൽ ഇതിന്റെ ഇതിൽ കിട്ടിയത് എല്ലാവരും പൊതുവായിട്ട്
1: ഒരു മെഷീനുണ്ട്.
0: പിന്നെ നമ്മള് ഷെയർ ആയിട്ട് മേടിച്ചത് ഒരു മെഷീന്, അപ്പുറം വേറെ ഉണ്ട്.
1: ഓഹോ,
0: ഒരു അഞ്ചാറ് പേര് കൂടിയിട്ട് മേടിച്ചിട്ട് എല്ലാരും കൂടെ.
1: അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ? എല്ലാരും കൂടെ ഒത്തൊരുമേല് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇത് ഉണങ്ങാൻ എത്ര ദിവസം എടുക്കും?
0: ഉണങ്ങാന്
1: ഡ്രയർ ഉണ്ടോ?
0: ഇല്ല, സാധാരണ അത് ആക്കിയില്ല, ഡ്രയർ ആക്കിയില്ല.
1: വെയിലത്തിട്ടുണക്കാറുണ്ട്,
0: പിന്നെ ചിമ്മിനിന്റെ ഉള്ളില്
1: കൊറേ ദിവസം പിടിക്കും ഇത് ഉണങ്ങാൻ.
0: അത് ഉണങ്ങുന്ന സമയത്ത് പുക ഏകദേശം തട്ടി കഴിയുമ്പോ എടുത്ത് മാറ്റി വെക്കാറ പതിവ്.
1: എല്ലാം ഇവിടെ തന്നെ കോളയാട് തന്നെയാണ് വിപണി
0: അല്ലേ?
1: റബ്ബർ തോട്ടം എവിടെയാണ് ഞാൻ
0: കണ്ടില്ല. മേലുവാത്ത അവിടെ ഉണ്ട്, പിന്നെ സൈഡും ഉണ്ട്.
1: നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
0: ഞാനൊരു അഞ്ചര
1: അഞ്ചര കഴുന്നേറ്റിട്ട് കൃഷിയിടത്തിൽ തന്നെയാണോ?
0: കൃഷിയിടത്തിൽ, പിന്നെ പുറത്ത് പണിക്ക് പോകും. അതിന്റെ ഇടയിൽ വഴയിൽ കൂടെ ഒന്ന് കറങ്ങിട്ട് പൈപ്പെല്ലാം മാറ്റി ഇതായിട്ടാകുമ്പോ പണിക്ക് പോകും.
1: എന്തിനു പണി പറഞ്ഞത്?
0: ഞാൻ മരപ്പണിയാണ്.
1: എന്തിന്റെ?
0: ലോഡിങ്.
1: ലോഡിങ് തൊഴിലാളിയാണ് അല്ലേ? അപ്പൊ ഇന്നുണ്ടായിരുന്നില്ലേ?
0: ഇന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ പണി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് റോഡ്
1: പണിയെടുക്കുന്നതുകൊണ്ട്
0: ബ്ലോക്ക് ആയതുകൊണ്ട്
1: പോയില്ല അല്ലേ? പിന്നെ അപ്പൊ ഇത്രയും സ്ഥലത്ത് ഒറ്റക്ക് നടക്കണ്ടേ? അതാ ഞാൻ ചോദിച്ചത്, എത്ര എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്?
0: സമയം അത് ഞാന് അഥവാ വൈകി പോയാല് ഏട്ടൻ വാഴയിലുള്ള കാര്യങ്ങൾ നോക്കും.
1: ഏട്ടനും കൃഷിപ്പണി തന്നെയാണ്?
0: അവന് അത്യാവശ്യം ഞാൻ എന്റെ കൂടെ വരും.
1: അവര് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, അവര് സാധാ കൂലിപ്പണി തന്നെ, വേറെ പണിയൊന്നും ചെയ്യുന്നുണ്ട്.
1: കപ്പയുണ്ട് അല്ലേ?
0: കപ്പ.
1: എന്ത് കപ്പയാണ്? ഷുഗർ കപ്പയാണോ അല്ലെങ്കിൽ സാധാ കപ്പയാണോ?
0: സാധാ കപ്പയാണ്.
1: അത് കൊറേ സ്ഥലത്തുണ്ടോ?
0: ഇല്ല, ഒരു 10-100 ചുവടിന് മേലെ ഇപ്പൊ ഉള്ളു. കരയിലായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ വയൽ പ്രദേശങ്ങളൊന്നും ഇല്ല, കുന്നും പ്രദേശങ്ങളെല്ലാം ഉണ്ട്.
1: അപ്പം ഇതില് കപ്പയൊക്കെ ഇവിടെ വന്യമൃഗ ശല്യങ്ങൾ
0: ഉണ്ടാവും? പിന്നെ കാട്ടുപന്നിയുണ്ട്, പെരങ്ങന്റെ ശല്യമുണ്ട്.
1: അതെ, ഒരുപാട്. ഇപ്പൊ ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ടല്ല, ഇതൊരു കണ്ണം ഫോറസ്റ്റ്
0: വരുന്നത്.
1: അപ്പം ഫോറസ്റ്റ് ആയതുകൊണ്ട് മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങൾ,
0: കാട്ടുപോത്ത്, ആന, എല്ലാ വന്യജീവികളും ഉണ്ട്
1: ഉണ്ടല്ലോ. അപ്പൊ സന്ധ്യയിലടക്ക് വീട്ടിലടക്കേണ്ടി വരും. രാവിലെ
0: വഴിക്ക് അങ്ങ് ചങ്ങലായിട്ട് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാല് ഫുള്ള് കാട്ടുപോത്തും ഇതൊക്കെ ആയിരിക്കും
1: ഉണ്ടാവുക.
0: റോഡ് ബ്ലോക്ക് ആയിട്ട് എല്ലാം ഇങ്ങനെ നിക്കുന്നുണ്ടാവും.
1: അവിടെ
0: 10
1: രാത്രിയില്,
0: രാത്രി പകല് സമയത്ത് ഉച്ചക്ക് ശേഷം എന്തായാലും ഉണ്ടാവും, ഒരു 3 മണിക്ക് ശേഷം
1: റോഡില്. അപ്പൊ ഇപ്പോഴും ഉണ്ടാവും അല്ലേ?
0: ഉണ്ടാവും.
1: അപ്പൊ ഇത് നിങ്ങളിപ്പം രാവിലെ ഇറങ്ങി കഴിയുമ്പോ രാവിലെ ഉണ്ടാവില്ലേ ഇത്?
0: രാവിലെ ഉണ്ടാവും. രാവിലെ അഥവാ ഉണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിക്കും, അത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നവരവിടെ ഒച്ചയാക്കാണ്ട് അവിടെ നിന്നാല്
1: പോയിക്കോളും. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ കൃഷിസ്ഥലത്തേക്ക് വരാറുണ്ടോ? അത്
0: കൃഷിസ്ഥലത്ത് അങ്ങനെ ഇറങ്ങാനൊക്കെ വരാറുള്ളൂ. കാട്ടുപോത്തുകള് അങ്ങനെ ഇറങ്ങാറില്ലേ? മുമ്പൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. പിന്നെ ആനയൊക്കെ, ആന ഇപ്പൊ ഉണ്ട്, മേലെ ഭാഗത്തുണ്ട്. നേരത്തെ ഇന്ന് 2-3 ദിവസമായി ഇന്ന് തുടർച്ചയായിട്ട് വെള്ളം ആന പൈപ്പ് വലിക്കുന്നോണ്ട് വെള്ളത്തിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാണ്.
1: ഈ പൈപ്പ് അത്
0: കടിച്ചു പൊട്ടിച്ചളി
1: അല്ലേ? വെള്ളം കുടിക്കണ്ടിട്ടായിരിക്കും.
0: വെള്ളം കുടിക്കണ്ടായിരിക്കും.
1: അതിനും വേണ്ടേ? വെള്ളം വേണ്ടേ അല്ലേ?
0: വെള്ളത്തിന് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: അപ്പൊ കപ്പയൊക്കെ നിങ്ങള് കോളയാട് തന്നെയാണോ വിപണനം?
0: കപ്പ അങ്ങനെ കാര്യമായിട്ടും പുറത്തേക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. എന്നാലും
1: കപ്പ നിങ്ങളെ ആവശ്യത്തിന് തന്നെ വേണ്ടി വരും അല്ലെ? നിങ്ങളെ പ്രധാന ഭക്ഷണമാണല്ലോ അല്ലെ? കപ്പയും കാച്ചിലും.
0: കപ്പയും കാച്ചിലും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കൊടുക്കാറില്ല.
1: അതെ, ശരി. ഓക്കെ. പിന്നെ ഒരു പ്രധാനമായിട്ട് എന്താ, കശുമാവ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു.
0: കശുമാവുണ്ട്, കശുമാവ് അങ്ങനെ സൈഡ് അപ്പുറത്ത് ഇങ്ങോട്ടൊക്കെ എല്ലാം ഉള്ളത്.
1: അതിൽ നിറയ ഉണ്ടാവാറുണ്ടോ?
0: ഉണ്ടാവാറുണ്ട്.
1: നിറയെ വിളവ് കിട്ടാറുണ്ട്. എത്ര കിലോ ഏകദേശം കൊടുക്കാറുണ്ട് നിങ്ങള്?
0: ഏകദേശം എന്ന് പറഞ്ഞാല് ഒരു 2-3 കിണ്ടലോളം.
1: ആരാണ് ഈ അണ്ടിയൊക്കെ പെറുക്കുക?
0: അത് അമ്മ പെറുക്കും, പിന്നെ നമ്മളൊക്കെ സമയം കിട്ടുന്ന പോലെ നമ്മളും കൂടും, അമ്മയും അടുത്തൊക്കെ പെറുക്കും.
1: ഈ കശുമാവൊക്കെ നിങ്ങൾ കൊറേ ആയിട്ട് നട്ടതാണോ?
0: ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മാവാണ്. ആദ്യ
1: അച്ഛനൊക്കെ നട്ട മാവാണ് അല്ലേ?
0: നമ്മള് നട്ടത് കൊണ്ട് കൊടുത്തല്.
1: അതെ. എവിടുന്നാണ് വാങ്ങിയത്?
0: അത് കൃഷി ഓഫീസിൽ നിന്ന് മേടിച്ചത് ഉണ്ട്, അല്ലാതെ പിന്നെ പുറത്തുനിന്ന് മേടിച്ചതായിട്ട് ഉണ്ട്.
1: കൃഷിഭവനായിട്ട് എങ്ങനെയാണ്?
0: കൃഷി ഭവനായിട്ട് നല്ല ബന്ധം തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും.
1: പോകാറുണ്ടോ? ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാറുണ്ടോ?
0: ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്.
1: പോകാറുണ്ട്. പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ രാജേഷിന്?
0: പുരസ്കാരങ്ങളൊന്നും
1: കൊടുത്തിട്ടില്ല.
0: ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല.
1: താല്പര്യമില്ല.
0: അങ്ങനെ ഇല്ല.
1: ഓക്കെ. കൊടംപുളിന്റെ മരം ഉണ്ടല്ലേ കൊറേ, എത്ര എണ്ണം ഉണ്ട്?
0: 10 മരങ്ങൾ ഉണ്ട്. കായ്പുള്ള മരങ്ങൾ തന്നെയാണ്.
1: അതെങ്ങനെയാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്
0: അത്? ഇതിന്റെ മൂപ്പത്ത് പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അത് പഴുത്തു കഴിഞ്ഞാൽ മാത്രമേ പറിച്ച് എടുത്ത് ഉണക്കാറുള്ളൂ.
1: അതെങ്ങനെയാ കേറിയിട്ട് പറിക്കലാണ്?
0: കേറി പറിക്കണം.
1: പറിക്കണം അല്ലേ? താഴെ വീണാ മോശമായി പോലെ?
0: താഴെ വീണാ മോശമായി പോവും. അതായത് നമ്മൾ പറിച്ചാലും താഴെ വീണിട്ടേ പക്ഷേ അത് ഏകദേശം പഴുത്ത് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ പറിച്ച് എടുക്കാറുള്ളൂ.
1: അതെങ്ങനെയാണ് നിങ്ങൾ അതിന്റെ പ്രോസസ്സിംഗ് ഒന്ന് പറയാവോ?
0: പിന്നെ എടുത്ത് പറിച്ചു കഴിഞ്ഞാൽ അത് നടുവേ പൊളന്നിട്ട് അതിന്റെ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം അത് പുകയിട്ടിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി.
1: എങ്ങനെയാണ് ഇത് പുകയിടുന്നത്?
0: പുകയിടുന്ന വെച്ചാല് നമ്മൾ തീ തന്നെ തടികള് കൂട്ടിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് തന്നെ ഉണക്കണം. എന്നാ മാത്രമേ ഇത് മര്യാദയ്ക്ക് ഉണങ്ങി കിട്ടുള്ളൂ.
1: എങ്ങനെയാ അതിന്റെ മേലെ നെറ്റ് ഇട്ടിട്ടാണോ?
0: ആ നെറ്റ് ഇതിന്റെ മേലെ ഇട്ടിട്ടാണ്
1: ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇത് എവിടെയാണ് വിപണനം? എവിടെയാണ്?
0: കോളയാട് അങ്ങോട്ടേക്ക്.
1: നല്ല മാർക്കറ്റിംഗ് ഉണ്ടോ ഇതിന്?
0: മാർക്കറ്റിംഗ് ചില വർഷങ്ങളിൽ മാർക്കറ്റ് അത്യാവശ്യം മാർക്കറ്റിംഗ് ഉണ്ടാവും.
1: ചില
0: വർഷമാണ്.
1: നല്ല വില കിട്ടാറുണ്ട്.
0: ആ വില എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില കിട്ടും.
1: ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നത് കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ അല്ലേ. നിങ്ങൾ എന്താണ് ഉപയോഗിക്കാറ്? ഇതന്നെയാണോ?
0: നമ്മള് ഉപയോഗിക്കണം. പിന്നെ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കും.
1: അപ്പൊ ഇവിടെ ഈ സ്ഥലം അല്ലാതെ ഇപ്പൊ ഈ 3 ഏക്കർ അല്ലാതെ വേറെ കുറെ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു.
0: മേലഭാഗത്ത് അപ്പുറമൊക്കെ ആയിട്ട് 5-6 ഏക്കറിന്റെ മേലെ സ്ഥലവും ഉണ്ട്.
1: 5-6 ഏക്കർ മേലെ അവിടെയൊക്കെ കൃഷി ഇല്ലേ?
0: അവിടെയൊക്കെ ഇത് പലതരം കൃഷികളാണുള്ളത്. ഈ പറഞ്ഞതെല്ലാം ഈ കൂടത്ത് തന്നെയാണുള്ളത്.
1: ഇഞ്ചി മഞ്ഞളൊക്കെ ചെയ്യാറില്ലേ?
0: ആ മഞ്ഞൾ ചെയ്യാറുണ്ട്. ഇഞ്ചി
1: മഞ്ഞൾ ഇപ്പൊ കിളച്ചു കഴിഞ്ഞു?
0: ആ മഞ്ഞൾ ഇപ്പൊ കുഴിച്ച് എടുത്തിട്ടുണ്ട്.
1: ആണോ? എങ്ങനെയാണ് നിങ്ങൾ മഞ്ഞൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: മഞ്ഞൾ സാധാരണ
1: പുഴുങ്ങിയിട്ടാണോ ചെയ്യാറ്?
0: അതെ, പുഴുങ്ങി എടുത്തിട്ട് ഉണക്കി.
1: ചിലർ പച്ച ഉണക്കാറുണ്ടല്ലോ?
0: പച്ച ഉണക്കാറുണ്ട്. നമ്മള്
1: പുഴുങ്ങിയിട്ടാണ് ചെയ്യാറല്ലേ. പിന്നെ ഇഞ്ചി
0: കുറവുള്ളൂ.
1: കുറവല്ലോ, ആവശ്യത്തിന് മാത്രം. മഞ്ഞള് നിങ്ങൾ കൊടുക്കാറുണ്ട്?
0: മഞ്ഞള് ഇതാക്കിട്ട്
1: പൊടിയാക്കിട്ടാണ് കൊടുക്കാറ്.
0: പൊടിയാക്കി നമ്മള് പൊടിച്ചിട്ട് നമ്മളെ അവസ്ഥ ഇങ്ങോട്ട് കൊടുക്കും, ബാക്കി അങ്ങോട്ട്
1: പൊടി കൊടുക്കും.
0: അതെ.
1: എവിടെയാണ് ഇങ്ങനെ?
0: അതും കോളയാട് ടൗണിൽ തന്നെ എത്തണം.
1: പാക്കറ്റ് ആക്കിട്ടാണ് കൊടുക്കാറ്?
0: പാക്കറ്റ് ആക്കിട്ട് കൊടുക്കാറില്ല,
1: ടോട്ടൽ ആക്കിട്ട് ഒരു ഇതാക്കിട്ടും കൊടുക്കും. അവരങ്ങനെ ലൂസ് ആയിട്ട് കൊടുക്കും.
0: അതെ.
1: വേറെന്താണ്? വേറെ നെൽകൃഷി ഒന്നും ചെയ്യാറില്ലല്ലോ?
0: നെൽകൃഷി മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു, കരയില് ചെയ്യാറുണ്ടായിരുന്നു. അച്ഛന് അല്ല മരണപ്പെട്ടതിന് ശേഷം ഇതുവരെ ആ കൃഷിയിലേക്ക്
1: ഇറങ്ങിയിട്ടില്ല.
0: പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിൽ ഉദ്ദേശമുണ്ട്.
1: പിന്നെ തെങ്ങുണ്ടല്ലേ? തെങ്ങ് എത്ര കുറയുണ്ടോ?
0: 10-50 തെങ്ങ്.
1: രാജേഷ് വെച്ചതാണോ അല്ലെ അച്ഛൻ വെച്ചതാണോ?
0: നമ്മള് അച്ഛൻ വെച്ചതും ഉണ്ട്, നമ്മള് വെച്ചതും എല്ലായിട്ട് ഇപ്പൊ കയ്പുള്ളതുണ്ട്.
1: എല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഈ പച്ച തെങ്ങായിട്ട് കുഴിച്ചിട്ട് കൊടുക്കാറാണോ?
0: ആ അത്യാവശ്യം നമ്മളെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടി വെച്ച് എടുത്ത് അതിന് ശേഷം മെച്ചം വരുന്നത് ബാക്കി
1: അവനവന്റെ ആവശ്യത്തിനുള്ളത് ഉണക്കിയിട്ട് ആട്ടിയിട്ട് തന്നെയാക്കും. ബാക്കിയുള്ളത് പച്ചയായിട്ട് അങ്ങ് കൊടുക്കാറാണ് അല്ലെ? എല്ലാരും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. റിസ്ക് എടുക്കുന്നില്ല
0: അല്ലെ?
1: ഉണക്കാനുള്ള റിസ്ക്. ഉണക്കിക്കഴിഞ്ഞാൽ അത് പൊളിച്ചെടുക്കണം, ചിരട്ടയെന്ന് വെച്ചെടുക്കണം അല്ലെ? അതിലും ഭയങ്കര പണിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ പിന്നെ അത് ഒഴിവാക്കിയിട്ട് എല്ലാരും ഇപ്പൊ പച്ചത്തേക്ക് നല്ല പൈസയും കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇപ്പൊ എത്ര പൈസ ഉണ്ട്?
0: ഇപ്പോ 10-60 രൂപയ്ക്ക് മേലെ
1: ഉണ്ടല്ലേ. ഇപ്പൊ കോളയാട് നല്ല ഇത് തന്നെയാണോ?
0: കോളയാടല്ലേ
1: കൊടുക്കാം. അപ്പൊ അങ്ങനെയല്ലേ. പിന്നെ കാച്ചിലുണ്ട്. കാച്ചിൽ കൊറേ തരമില്ലേ? ഇറച്ചിക്കാച്ചില്, പിന്നെ ഇഞ്ചിക്കാച്ചില്, വെള്ളക്കാച്ചില് എന്നെല്ലാം പറഞ്ഞിട്ട് കൊറേ ഇല്ലേ? പിന്നെ ഈ ചേമ്പും കാച്ചിലൊക്കെ നിങ്ങൾ വിപണനത്തിനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ
0: സ്വന്തമായിട്ട്? പിന്നെ അത്യാവശ്യം ബാക്കി ഉള്ളത് കൊടുക്കും.
1: കൊടുക്കും അത്രയല്ല അല്ലേ.
0: കൂടുതലും നമ്മളെ അവസ്ഥ തന്നെ.
1: ഈ സാധനങ്ങളൊക്കെ ആണല്ലോ നിങ്ങളെ പ്രധാന
0: ഭക്ഷണം.
1: വേറെന്താണ് പറയാനുള്ളത്? വേറെ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ?
0: നീ കുറച്ച് റംബൂട്ടാൻ ഇതെല്ലാം വെക്കണം.
1: ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ?
0: ഫ്രൂട്ട്സ് ഐറ്റംസ് റംബൂട്ടാൻ ഉണ്ട്.
1: അപ്പം റംബൂട്ടാനാ ഇപ്പൊ ഉള്ളത് അല്ലെ? വേറെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും?
0: വേറെ നാരങ്ങ അങ്ങനെയുള്ള ഇതും.
1: നാരങ്ങ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ
0: ചെറുനാരങ്ങന്റെ ഇതുണ്ട്, ഓറഞ്ചിന്റെ.
1: അന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ?
0: ഇല്ല, കായ്പായി വരുന്നുള്ളൂ.
1: ഇപ്പൊ നട്ടിട്ട് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ആയി വരുന്നതേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോ ആഗ്രഹം എന്താണ്? പുതുതായിട്ട്
0: റംബൂട്ടാന് വെക്കണം,
1: ഫ്രൂട്ട്സ് ഐറ്റംസ് ഇനി വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഈ കൃഷി നിങ്ങളിപ്പോ ഇത്രയും 2 ഏക്കറിന്റെ മേലെ അല്ലേ, ഒരു 3 ഏക്കറുകളോ ഉണ്ടാവും ഏകദേശം അല്ലേ, ആ പിന്നെ റബ്ബർ കൃഷി അടക്കം. അപ്പൊ ഇത്രയും സ്ഥലത്ത് രാജേഷ് ഏട്ടൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. വെൽപ്പിന് അമ്മയും ഏട്ടനും ഒക്കെ ഉണ്ടെങ്കിലും രാജേഷാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഈ കൃഷിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലാഭകരമാണ്?
0: നമ്മൾ എത്രത്തോളം ഇതിന്റെ അകത്ത് ഇറങ്ങിയിരിക്കുന്നത്

0: അതിനനുസരിച്ച് നമ്മള്
1: ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക്
0: നമുക്ക് വേണ്ടത്
1: കിട്ടും അല്ലേ. നല്ല ഭക്ഷണം കഴിക്കാം. ഇപ്പൊ ഒരു അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്ത് നല്ല സാധനം നല്ല ഭക്ഷണം കഴിക്കാം അല്ലേ. അപ്പൊ ഇതില് നഷ്ടം വരുന്നില്ല?
0: നഷ്ടം വരുന്നില്ല
1: ഉണ്ടോ?
0: നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അത്യാവശ്യം നമ്മള് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കുള്ളത് എന്തായാലും കിട്ടാറുണ്ട്. ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ബാക്കിയുള്ളതെല്ലാം നമ്മള് പറമ്പ് തന്നെ
1: എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. എല്ലാ വാഴകളെല്ലാം നല്ല പച്ചപ്പോടുകൂടെ നല്ല എന്താ പറയാ കരുത്തോടുകൂടെ തന്നെയാണ് ഉള്ളത്. രാജേഷിന്റെ ഒരു ആഗ്രഹം ഫ്രൂട്ട്സ് ഐറ്റംസ് ഇനിയും കുറച്ചുകൂടെ വിപുലീകരിക്കണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ച രാജേഷിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: പെരുവേലി കൊളപ്പായ് എന്ന പ്രദേശത്തെ ശ്രീ എ രാജേഷിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ

കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ. കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അഥവാ മൊബൈൽ ഫോണിലൂടെ 1800 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശിഷ മാനു.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,700 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 670 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 695 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് രാത്രി 7:35 യുവവാണി സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളും പ്രവണതകളും നിവേദിക്കയെ സംസാരിക്കുന്നു. 8 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടി, 11 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി,

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर
1: പ്രധാനമന്ത്രി പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പിഎം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു.

0: രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30

0: ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുന്ന ജനകീയ കലയാണല്ലോ സിനിമ. ഒരു സിനിമാ പാട്ടോ സംഭാഷണ ശകലങ്ങളോ സിനിമാ മുഹൂർത്തമോ പരാമർശിക്കപ്പെടാത്ത ഒരു ദിവസമെങ്കിലും നമുക്കിടയിൽ നന്നേ കുറവാണ്. അത്രയേറെ സ്വാധീനം ചെലുത്തുന്നു സിനിമ എന്ന ജനപ്രിയ കലാരൂപം നമ്മളിൽ. പണ്ട് ഒരു സിനിമ കഴിയാറായാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എങ്ങനെയാകും എന്ന് ചിലരെങ്കിലും ചുമ്മാ ഒന്ന് സങ്കല്പിക്കും. ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിൽ അത്തരം ഒരു കാഴ്ച കണ്ടു. ഭാവനയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കിയ സിനിമ തുടർച്ചകൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സിനിമാ തുടർച്ചകൾ പല രീതിയിലും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അല്ലാതെയും ധാരാളം സിനിമകൾക്ക് ഇന്ന് തുടർച്ചകൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള തുടർ സിനിമാനുഭവങ്ങളെ പറ്റി സംസാരിക്കുന്നു നിവേദ് കെ.
2: മണ്ണാറത്തൊടിയിലെ തന്റെ വീട്ടുമുറ്റത്തിരുന്നുകൊണ്ട് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന ആ കാഴ്ച കണ്ട് ജയകൃഷ്ണൻ പതുക്കെ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റു. മഴക്കോള് കണ്ടാൽ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന കൊപ്ര എടുത്തു വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചാണ് രാധ തന്റെ വീട്ടിൽ പോയത്. ആദ്യത്തെ തുള്ളി മഴ ഭൂമിയിൽ ആഴ്ന്നിറങ്ങുമ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന കൊപ്രയും മാറോട് ചേർന്ന്

ഭാഗം എടുത്തിരുന്നെങ്കിലോ? ഇഷ്ടപ്പെട്ടില്ല, വേറെ ഒരെണ്ണമുണ്ട്. പല പല സംഘടനകളിൽ നിന്നും നാടിനെയും നാട്ടുകാരെയും മുഴുവൻ രക്ഷിച്ച മഹി ഇന്ന് കുടുംബസ്ഥനാണ്. തനിക്ക് കിട്ടിയ ഭൂമിയിൽ കൃഷിപ്പണി ചെയ്താണ് അയാൾ കഴിഞ്ഞുപോരുന്നത്. മായാവി ആരാണെന്ന് നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തൊഴിൽരഹിതനായ കണ്ണൻ സ്രാങ്കിന് ഇപ്പൊ പഴയ പോലെ വിലയൊന്നുമില്ല. പോയിപ്പോയ തന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ സ്രാങ്ക് ചെയ്ത ഒരു സാഹസത്തിൽ പണിയെടുക്കാൻ വന്ന ഒരന്യസംസ്ഥാന തൊഴിലാളി നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവനാണെന്ന് കരുതി മിണ്ടാതിരുന്ന് തടി കഴിച്ചലാക്കാൻ നോക്കിയ സ്രാങ്കിനെ ചില അന്യസംസ്ഥാന ഗുണ്ടകൾ വളഞ്ഞുപിടിച്ച് അറഞ്ചം പുറഞ്ച് ആക്രമിക്കുന്നു. അക്രമം വെടിഞ്ഞ് മനസമാധാനം സ്വീകരിച്ച മഹി സ്രാങ്കിനെ രക്ഷിക്കാൻ വീണ്ടും അക്രമത്തിന്റെ പാത സ്വീകരിച്ച് മായാവിയായി കാറ്റിലലിയുന്നു. ഈ രീതിയിൽ മായാവി 2 എടുത്തിരുന്നെങ്കിലോ? ഇതും പോരെ, വേറെ തരാം. നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ഷെർലക് ഹോംസിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി സ്കോട്ട്ലൻഡിൽ കേസ് അന്വേഷണത്തിന് പോയതായിരുന്നു മൂസ. കയറിക്കൂടിയ വിമാനത്തിന്റെ നിയന്ത്രണം ഒരു ഭ്രാന്തന്റെ കയ്യിലായിരുന്നതിനാൽ വിമാനം പാതി വഴിയിൽ തകർന്നു വീണു. പാരച്യൂട്ടിന്റെ സഹായത്താൽ മൂസയും അർജുനും ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും ചെന്ന് വീണത് തുർക്കിയിലെ കാരാപ്പിനാർ മരുഭൂമിയിലായിരുന്നു. അവിടെ നിന്നും തദ്ദേശ ഗോത്രങ്ങളുടെ സഹായത്തോടെ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടുന്ന മൂസയുടെയും അർജുന്റെയും ഒരു സർവൈവൽ സ്റ്റോറി. ജോണർ ഷിഫ്റ്റ് പരീക്ഷിച്ച് ഈ രീതിയിൽ CID മൂസ 2 എടുത്തിരുന്നെങ്കിലോ? നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ഈ സിനിമകൾക്കൊക്കെയും ഇത്തരത്തിലൊരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും വേദനിപ്പിച്ചും സന്തോഷിപ്പിച്ചും പ്രചോദിപ്പിച്ചും നമ്മളിലൂടെ കടന്നുപോയ അനേകം സിനിമകളും ഒരു തവണ കൂടി പുതിയതായി ഒന്ന് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സ്വന്തം വേദനകൾ കൊണ്ട് ഏറെ സങ്കടപ്പെടുത്തിയ ഒരു കഥാപാത്രത്തിന് മനസ്സ് നിറയുന്ന ഒരു പരിസമാപ്തി കുറിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കുടുകുടാ ചിരിപ്പിച്ച് ഒടുക്കം ക്ലൈമാക്സിൽ കരയിപ്പിക്കുന്ന പ്രിയദർശൻ മാജിക്കുകൾക്ക് പുഞ്ചിരിയോടെ ഒരു തിരശീലയിടാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കപ്പെടുകയാണ് പുതിയ കാലത്ത് മലയാള സിനിമയിൽ വേരോടിയിരിക്കുന്ന ട്രെൻഡിലൂടെ സംഭവിക്കുന്നത്. സീക്വലുകൾ അല്ലെങ്കിൽ പ്രീക്വലുകൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന രണ്ടാം ഭാഗം എന്ന ട്രെൻഡ്. സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളെ പറ്റി എടുത്തു പറയുമ്പോൾ വിശേഷിച്ചും പറയേണ്ട ചില വസ്തുതകളുണ്ട്. പഴയ പല ചിത്രങ്ങളും വീണ്ടും എത്തുമ്പോൾ അത് രണ്ടാം ഭാഗം അല്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. ഈ സംശയത്തിന് പല കാരണങ്ങളും ഉണ്ട്. അത്തരത്തിൽ സിനിമകൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത് പലതരത്തിലാണ്. ഏതൊക്കെയാണെന്ന് വിശദീകരിച്ചു തരാം. ആദ്യമായി, പഴയ സിനിമകളെ ക്വാളിറ്റി കൂട്ടി വീണ്ടും പ്രദർശനത്തിന് എത്തിക്കുന്ന റീ റിലീസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ഈ സമ്പ്രദായത്തെ നമ്മൾക്ക് ഒരിക്കലും രണ്ടാം ഭാഗമായിട്ട്, ഒരു സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ഏതൊരു മനുഷ്യനും സാമാന്യ യുക്തി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് സ്ഫടികം, മണിച്ചിത്രത്താഴ്, അതുപോലെ തന്നെ ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇത്തരത്തിൽ വീണ്ടും പ്രദർശനത്തിന് വന്നവയാണ്. ഇതൊന്നും രണ്ടാം ഭാഗങ്ങളായിട്ട് വന്നവയല്ല, മറിച്ച് റീ റിലീസായിട്ട് വന്നവയാണ്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് പഴയ സിനിമകളുടെ റീമേക്കുകളാണ്. അതായത് ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടുപരിചയിച്ച സിനിമകളെ കഥയിൽ മാറ്റങ്ങൾ വരുത്താതെ മറ്റ് അഭിനേതാക്കളെ ഉപയോഗിച്ച് പുതിയ പേരിലോ അല്ലെങ്കിൽ പഴയ പേരിലോ തന്നെ പുതിയ സിനിമയായി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ റീമേക്കുകൾ എന്ന് പറയാറുള്ളത്. ഇതിനെയും നമുക്കൊരിക്കലും രണ്ടാം ഭാഗമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. ഉദാഹരണത്തിന്, പണ്ടുകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് ആസ്പദമായിട്ടുള്ള നീലവെളിച്ചം എന്ന ബഷീറിന്റെ കഥയുടെ അതേ പേരിൽ തന്നെ ഒരു റീമേക്ക് ആ സിനിമയ്ക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നീലവെളിച്ചം ഒരിക്കലും ഭാർഗവീ നിലയത്തിന്റെ സെക്കൻഡ് പാർട്ടല്ല, പക്ഷേ ഒരു റീമേക്കാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സാധാരണയായിട്ട് പറയാനുള്ള തുടർച്ചയായിട്ട് ഒരു സിനിമയുടെ തുടർച്ച എന്ന് പറയാവുന്ന രണ്ടാം ഭാഗങ്ങളെയാണ്. ഇതാണ് വാസ്തവത്തിൽ രണ്ടാം ഭാഗം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം. ഒരു സിനിമയിൽ നമ്മൾ കണ്ടുപരിചയിച്ച കഥയുടെ തുടർച്ചയോ അല്ലെങ്കിൽ ആ സിനിമയിലെ കഥയ്ക്ക് ആസ്പദമായ സംഭവങ്ങൾക്ക് മുൻപേ നടന്ന സംഭവത്തെ അവതരിപ്പിക്കുന്നതിനെയാണ് രണ്ടാം ഭാഗമായിട്ട് പറയുന്നത്. അതിൽ തന്നെ സിനിമയുടെ തുടർച്ചയെ അവതരിപ്പിക്കുന്നതിനെ സീക്വൽ എന്നും സിനിമയുടെ, നമ്മൾ കണ്ട സിനിമയുടെ മുൻപേ നടന്ന കഥയെ അവതരിപ്പിക്കുന്നതിനെ പ്രീക്വൽ എന്നും വിളിക്കുന്നു. ഇനി നാലാമതായിട്ട് പറയാനുള്ള ഒരു വിഭാഗമാണ് സ്പിൻ ഓഫ് സിനിമകൾ. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. സ്പിൻ ഓഫ് സിനിമകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു സിനിമയുടെ തുടർച്ചയാകാതെ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തെയോ സംഭവത്തെയോ പശ്ചാത്തലത്തെയോ അങ്ങനെ എന്തിനെങ്കിലും ഒരു പുതിയ സിനിമയായി, വേറെ തന്നെ ഒരു സിനിമയായി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. ഇതിന് ആദ്യത്തെ സിനിമയുമായിട്ട് യാതൊരു ബന്ധം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ എന്ത്, ആ സിനിമയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഈ പുതിയ സിനിമ ഉണ്ടാവുന്നത് എന്ന് മാത്രം. ഉദാഹരണത്തിന്, അഴകിയ രാവണൻ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച നോവലിസ്റ്റായ അംബുജാക്ഷൻ എന്ന കഥാപാത്രം ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന നോവൽ എഴുതി തിരക്കഥയാക്കുന്നുണ്ട്. അതാരും അത്ര പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയൊന്നുമില്ല. അവിടെ

കല്യാണം ഇവിടെ പാലിയാച്ചൻ, ഇവിടെ കല്യാണം അവിടെ പാലിയാച്ചൻ, അത് തന്നെ. 2015 സന്തോഷ് വിശ്വനാഥൻ ഇതേ കഥയെ, അതായത് അംബുജാക്ഷൻ അവതരിപ്പിക്കുന്ന ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന കഥയെ അതേ പേരിൽ, ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന പേരിൽ തന്നെ സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അഴകിയ രാവണൻ എന്ന സിനിമയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പുതിയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയെ ഒരു സ്പിൻ ഓഫ് സിനിമയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി മറ്റൊരു തരത്തിൽ ഉള്ളത്, പല സിനിമകളിലായി ചിതറിക്കിടക്കുന്ന കഥാപാത്രങ്ങളെയും കഥാപശ്ചാത്തലങ്ങളെയും ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു നൂലിഴ കൊണ്ട് ബന്ധിപ്പിക്കുന്ന യൂണിവേഴ്സ് എന്ന സങ്കല്പങ്ങൾ ഇന്ന് സിനിമയിൽ കണ്ടുവരുന്നതാണ്. അതായത് ഒന്നിലധികം വ്യത്യസ്തങ്ങളായ സിനിമകളിലുള്ള കഥാപാത്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഈ സിനിമകളെല്ലാം വിശാലമായ അർത്ഥത്തിൽ ഒരു യൂണിവേഴ്സാണ്, അതായത് ഒരു പ്രപഞ്ചമാണ് ഇന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രവണത. ഈ വ്യത്യസ്ത സിനിമകളെല്ലാം തന്നെ ഒരു സംവിധായകൻ്റെതാകാം, അല്ലെങ്കിൽ വ്യത്യസ്ത പലതരത്തിലുള്ള സംവിധായകരുടേതോ ആയിട്ട് മാറാം. തമിഴിൽ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിട്ടുള്ള വിക്രം, കൈദി, ലിയോ ഈ മൂന്ന് സിനിമകളും വ്യത്യസ്തങ്ങളായ സിനിമകളാണെങ്കിൽ പോലും ഇതിലെ കഥാപശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളും പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു യൂണിവേഴ്സ് എന്ന ഒരു സങ്കല്പത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ രണ്ടാം ഭാഗം എന്ന് പറയുന്ന ഒരു വസ്തുതയെ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ തുടർച്ചയായിട്ട് വരുന്ന കഥയെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് മുൻപേ നടന്ന കഥയെ അവതരിപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ അതിന് രണ്ടാം ഭാഗം സിനിമകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റൂ. ലഭ്യമായ ചരിത്രങ്ങൾ അനുസരിച്ച് 1959 പുറത്തിറങ്ങിയ ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിന് 1971 പുറത്തിറങ്ങിയ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്ന ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ സീക്വൽ എന്ന് പറയപ്പെടുന്നത്, അതായത് മലയാളത്തിലെ ആദ്യത്തെ രണ്ടാം ഭാഗം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കേട്ടതും കേൾക്കാൻ ബാക്കിയുള്ളതും കണ്ടതും കാണാൻ ബാക്കിയുള്ളതുമായിട്ടുള്ള ഒരുപാട് രണ്ടാം ഭാഗങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അതിപ്രസരം ഈ പുതിയ കാലത്ത് നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, പറഞ്ഞുതരാം. 1970s-ലോ 1980s-ലോ മലയാള സിനിമയിൽ അത്രയും ശക്തമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു വലിയൊരു തരംഗമൊന്നും ആയിരുന്നില്ല സിനിമകളുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 10 ആണ്ടുകൾക്ക് ശേഷം ഒരുപാട് സിനിമകൾക്ക് രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ പലതും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്, പലതും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിജയപരാജയങ്ങളുടെ ഈ സമവാക്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ സാധാരണക്കാരനായ ഒരു സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ച് അതാത് കഥാപാത്രങ്ങളെയും അതാത് സിനിമകളെയും അവർക്ക് വീണ്ടും വീണ്ടും കാണുവാൻ തോന്നൽ ജനിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്നാം ഭാഗം പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ കഥയിൽ ഇനിയും ഒരു ക്ലൈമാക്സിന് സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ ആണ് പൊതുവെ സിനിമയിൽ രണ്ടാം ഭാഗങ്ങൾ തയ്യാറാവുന്നത്. അത്തരത്തിലുള്ള രണ്ടാം ഭാഗങ്ങളെ എപ്പോഴും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ദേവാസുരത്തിന് രാവണപ്രഭു പോലെ, റാംജി റാവു സ്പീക്കിങ്ങിന് മാന്നാർ മത്തായി സ്പീക്കിംഗ് പോലെ, കിരീടത്തിന് ചെങ്കോല് പോലെ, ആവനാഴിക്ക് ഇൻസ്പെക്ടർ ബൽറാം പോലെ, അതിരാത്രത്തിന് ബൽറാം എസ് എസ് താരദാസ് പോലെ, ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ട് വന്ന സിനിമകൾ മുതൽ ഇൻഹരിഹർ നഗർ, ടു ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസിൻ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, ദൃശ്യം, ദൃശ്യം ടു, ദൃശ്യം ത്രീ, ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയാൻ CBI, CBI 5, ദ ബ്രെയിൻ എന്നിങ്ങനെ മൂന്നോ അതിലധികം ഭാഗങ്ങളോ വന്ന സിനിമകൾ വരെ ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റിൽ പലതരത്തിലുള്ള സിനിമകളും ഉണ്ടാവും, അതായത് പരാജയപ്പെട്ട ചിത്രങ്ങളും ഉണ്ടാവും, വിജയിച്ച ചിത്രങ്ങളും ഉണ്ടാവും. ഈ കാരണം കൊണ്ട് തന്നെ മലയാളത്തിൽ സിനിമകൾക്കോ രണ്ടാം ഭാഗം സിനിമകൾക്കോ യാതൊരു തരത്തിലുള്ള പഞ്ഞവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരേ സമയം തിയേറ്ററിൽ നിറഞ്ഞ് പ്രദർശിപ്പിച്ചിരുന്ന മൂന്നോളം സിനിമകൾ, ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടം, ആട് 3, വാഴ 2 എന്നീ സിനിമകളെല്ലാം തന്നെ മുൻപേ വന്നിട്ടുള്ള സിനിമയുടെ തുടർച്ചയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി മലയാളം വിട്ട് ഹിന്ദി കൂടെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ദുരന്തർ എന്ന് പറയുന്ന ഹിന്ദി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ദുരന്തർ 2 കൂടെ ഈ ലിസ്റ്റിലേക്ക് വരുമ്പോൾ 2026 ഏതാണ്ട് ഒരേ സമയത്ത് തിയേറ്ററിൽ നമ്മൾ കണ്ട് ആസ്വദിച്ചത് 4 സിനിമയുടെ രണ്ടാം ഭാഗങ്ങളാണ്. എന്തായിരിക്കും വാസ്തവത്തിൽ ഇത്രയും രണ്ടാം ഭാഗങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം? ഇന്ന് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം സജീവമാകാറുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. നമുക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് ഒരൊറ്റ സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത അത്രയും വലിയ ക്യാൻവാസ് ആയിരിക്കണം ആ പടം. അതായത് പല പാർട്ടുകളിലൂടെ പല ഭാഗങ്ങളായി പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം സാധിക്കുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കണം ആ സിനിമ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 2-ോ 3-ോ ഭാഗത്തിന് സാധ്യതയുണ്ടാവും. ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമയുടെ സീരീസ് തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇനി രണ്ടാമത് പ്രേക്ഷകർക്കിടയിൽ
ആ സിനിമക്കോ

0: അതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിനോ ലഭിച്ച അപ്രതീക്ഷിതമായ സ്വീകരണവും വരവേൽപ്പും രണ്ടാം ഭാഗത്തിന് കാരണമാവാറുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആട് എന്ന് പറയുന്ന സീരീസിൻ്റെ ഒന്നാം സിനിമയായിട്ടുള്ള ആട് ഒരു ഭീകര ജീവിയാണ് എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടും ആ കഥാപാത്രത്തെയും ആ സിനിമയുടെ നൈർമല്യതയെയും പ്രേക്ഷകർ സ്വീകരിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും അതിന് ഇന്ന് മൂന്ന് ഭാഗങ്ങൾ വരെ എത്തി നിൽക്കുന്നത്. ഈ മൂന്നാമത്തെ ഒരു കാരണമൊന്ന് നമുക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ, സിനിമയുടെ കഥയിലുള്ള ഒരു മികവോ അല്ലെങ്കിൽ ഒരു പാളിച്ചയോ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചെറിയ ഡീറ്റെയിലിങ്ങോ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ചൂണ്ടിക്കാട്ടിയാലോ അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടാക്കൾ തന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാലോ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവർക്ക് നടത്താവുന്നതാണ്. ദൃശ്യം സീരീസ് ഈ ഒരു തരത്തിലാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, ആദ്യ ഭാഗത്തേക്കാൾ മികച്ചതാണ് എന്ന് തോന്നുന്ന ഒരു കഥാതന്തു അതേ പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ അതിൻ്റെ സൃഷ്ടാക്കൾക്ക് കഴിഞ്ഞാലും രണ്ടാം ഭാഗം വരാറുണ്ട്. ഈ അടുത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഹിനിയാട്ടം ഇത്തരത്തിലൊരു രണ്ടാം ഭാഗത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ രണ്ടാം ഭാഗ സിനിമകൾ കൂടുതലായും പുറത്തിറങ്ങിയത് മറ്റൊരു കാരണം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിനെ സ്വാധീനിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് സിനിമയുടെ കഥയെ അത്രയും നേരം കൊണ്ടുപോയ രീതിയിൽ നിന്ന് എവിടെ അവസാനിപ്പിക്കണമെന്നുള്ളൊരു ബോധം സംവിധായകനോ എഴുത്തുകാരനോ പൂർണ്ണമായും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ള ഹൈപ്പ് നിലനിന്നാൽ സിനിമ തിയേറ്ററിൽ വിജയിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഇപ്പോൾ മലയാളത്തിൽ കൂടുതലായിട്ടും രണ്ടാം ഭാഗ സിനിമകൾ പുറത്തിറങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത് വന്ന എല്ലാ തരം രണ്ടാം ഭാഗങ്ങളെയും ഇത്തരത്തിൽ അന്ധമായി വിമർശിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, നേരെ മറിച്ച് അത്തരം പ്രവണതകൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ നല്ല രീതിയിൽ പിടിച്ചിരുത്താൻ വേണ്ടി സാധിക്കുന്ന പല സിനിമകളും ക്ലൈമാക്സിൽ പരാജയപ്പെട്ടു പോവാറുണ്ട്. അത്തരത്തിലുള്ള ക്ലൈമാക്സിലുള്ള പരാജയം ഒഴിവാക്കാൻ വേണ്ടി ഈ അടുത്ത കാലങ്ങളിലായി പല സംവിധായകരും അല്ലെങ്കിൽ പല സിനിമകളും രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ കാരണം രണ്ടാം ഭാഗത്തിനുള്ള പ്രേക്ഷകരുടെ എണ്ണവും കുറഞ്ഞു വരാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പം നായകൻ അതുവരെ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചൊരു ശുഭപര്യവസായിയായി സിനിമ തീർത്ത് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ ദേ വരുന്നു സ്ക്രിപ്റ്റിൻ്റെ തുടക്കത്തിൽ കാണിച്ചൊരു കഥാപാത്രം. അയാൾക്ക് നായകനുമായി സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു രഹസ്യം അറിയാം എന്ന് വിചാരിക്കുക. ആ കഥാപാത്രത്തിന് തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ബിൽഡപ്പിൽ കവിഞ്ഞ് മറ്റ് യാതൊരു പ്രസക്തിയും തന്നെ നൽകാൻ സൃഷ്ടാക്കൾ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. തിരക്കഥ മുഴുവൻ തയ്യാറാക്കി ഷൂട്ടും കഴിഞ്ഞു, ഏറ്റവും ഒടുക്കം മാത്രമാണ് തിരക്കഥയിലുള്ള ഈ ഒരു ലൂപ്പ് ഹോളിനെ പറ്റി ഇതിൻ്റെ സൃഷ്ടാക്കൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ തിരക്കഥയിൽ ഇനി എവിടെ ഈ കഥാപാത്രത്തെ തിരികെ വെച്ച് കഴിഞ്ഞാലും ഉടഞ്ഞു പോയ പ്രതിമയെ നേരെയാക്കാൻ ശ്രമിക്കുന്ന ഹിറ്റ്ലർ സിനിമയിലെ ജഗദീഷിൻ്റെ അവസ്ഥയായിരിക്കും വരിക. സിനിമാക്കാരുടെ ഭാഷയിൽ കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ, സിനിമയിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വസ്തുവിനെയോ കഥാപാത്രത്തെയോ കഥയുടെ ഭാഗമായി കാണിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആ കാണിച്ച വസ്തുവിനോ കഥാപാത്രത്തിനോ പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാനുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ അത്തരത്തിലൊരു സാധനത്തിനെ കാണിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് പൊതുവെ. ഇതിനെ റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ആന്റൺ ചെക്കോവിനോട് ബന്ധപ്പെടുത്തി ചെക്കോവ്സ് ഗൺ അഥവാ ചെക്കോവിന്റെ തോക്ക് എന്ന് വിളിക്കാറുണ്ട്. ഇത്തരത്തിൽ ചെക്കോവിന്റെ തോക്ക് കയ്യിലെടുത്താൽ പ്രയോഗിക്കാതെ തിരിച്ചു വെക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ സിനിമയിലെ സൃഷ്ടാക്കൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കഥാപാത്രത്തിന് നായകനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കൽപ്പിക്കുക, അതിന്റെ ലീഡ് വെച്ച് ക്ലൈമാക്സിൽ ഒരു രണ്ടാം ഭാഗം ഇതാണിയറിയിൽ ഒരുങ്ങുന്നു എന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുക. തിയേറ്ററിലിരുന്ന സിനിമ ആണെന്നൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലവിലുള്ള ക്ലൈമാക്സിൽ അവർ തൃപ്തരല്ലെങ്കിൽ പോലും ഓക്കെ രണ്ടാം ഭാഗം വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിലവിലുള്ള ക്ലൈമാക്സിൽ സംതൃപ്തനാകാൻ നിർബന്ധിതമാക്കപ്പെടുകയും അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു കൊലകൊല്ലി ഐറ്റം തന്നെ എന്ന ബോധ്യമുണ്ടാക്കി വീണ്ടും ഒരു ഭാഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാത്തിരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ ഈ പറഞ്ഞ രണ്ടാം ഭാഗങ്ങളൊക്കെ ആദ്യ ഭാഗം തിയേറ്ററിൽ പോയി കണ്ട ഒരു പ്രേക്ഷകന് അതിൻ്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പേ തന്നെ കാണാൻ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഷൂട്ടിംഗ് പോയിട്ട് തിരക്കഥ പോലും ഫൈനലൈസ് ചെയ്യാത്ത സിനിമകൾ മലയാളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. മലയാള സിനിമയിലൊരു പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ച് സിനിമയിലേക്ക് കടന്നു വന്ന അമൽ നീരദിൻ്റെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ബിലാൽ എന്ന പേരിൽ ഒരു രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയാവാറായി. അമൽ നീരദിൻ്റെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ ചുവട്ടിലും പോയിട്ട് ബിലാൽ എവിടെ എന്ന് ഫാൻസുകാർ ചോദിക്കുന്നതല്ലാതെ യാതൊരു അപ്ഡേറ്റും സിനിമയെപ്പറ്റി കിട്ടിയിട്ടില്ല. ബിഗ് ബി സിനിമയിലെ ഏറെ പ്രശസ്തമായിട്ടുള്ള സ്ലോ മോഷൻ ഷോട്ടുകളെക്കാൾ പതുക്കെയാണ് ഈ സിനിമ നടന്നു വരുന്നത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. അപ്പോൾ അത്തരത്തിൽ വളരെ പതുക്കെ നടന്നു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നടന്നു വരാൻ പദ്ധതിയിടുന്ന നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് രണ്ടാം ഭാഗങ്ങൾ മലയാള സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന രണ്ടാം ഭാഗങ്ങളെപ്പറ്റി പറയുമ്പോൾ പറയുന്ന മറ്റൊരു പേരാണ് ലോക സീരീസ്. ലോക സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ലോക സീരീസിലാകെ ഒരു സിനിമ മാത്രമേ പുറത്തു വന്നിട്ടുള്ളെങ്കിൽ പോലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അത് മൂന്നും നാലും അഞ്ചും പാർട്ടുകളിലേക്ക് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ക്യാൻവാസിൽ പുറത്തിറങ്ങുന്ന ഒരു ചിത്രമാണ് എന്നുള്ള കാര്യം. അപ്പോൾ ലോകയുടെ ഒന്നാം ഭാഗമായിട്ടുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ചിത്രം വളരെ മികച്ച പ്രതികരണങ്ങൾ നേടി, അത്രമാത്രം കയ്യടികൾ നേടി, തിയേറ്ററിൽ നിറഞ്ഞ് പ്രദർശിപ്പിച്ചൊരു ചിത്രമാണ്. പുറത്തിറങ്ങിയ സമയത്ത് പോലും ലോകയെ പറ്റി ആൾക്കാർ പറയുമ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ മുഴുവൻ നിലനിന്നിരുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത്, ലോക സിനിമയുടെ മുഴുവൻ ആരാധകരും കാത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം എന്നുള്ളതുകൊണ്ടാണ്. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില രംഗങ്ങളാണ്. ചാത്തനും മറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മിത്തുകളെ കുറെ കൂടി ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള പല രംഗങ്ങളും കാണിക്കുന്നതിലൂടെ പ്രേക്ഷകരിലേക്ക് രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് കൊളുത്തിവിടാൻ വേണ്ടി അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം എന്നാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ലോകയുടെ യാതൊരു ലോക വർത്തമാനങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകയുടെ ഒന്നാം ഭാഗം ഇഷ്ടപ്പെട്ട് രണ്ടാം ഭാഗത്തിന് എത്രയും പെട്ടെന്ന് കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ്. പക്ഷേ ലോക വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ ലോക സീരീസിനെ കാത്തിരിക്കുന്നതിന് പിടിച്ചു നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സിനിമയിൽ ലോകയുടെ ഒന്നാം ഭാഗത്തിൽ ശബ്ദ സാന്നിധ്യമായി മാത്രം പുറത്തേക്ക് വന്നിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു സംഭാഷണ ശകലം കൂടിയാണ്. മൂത്തോൻ എന്ന കഥാപാത്രത്തിൽ മമ്മൂട്ടിയുടെ പുതിയ ഒരു അവതാരത്തെ എങ്ങനെ കാണാൻ കഴിയും എന്ന് എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നുണ്ട്. അതും ലോകയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. അപ്പം ഇത്തരത്തിൽ പല രണ്ടാം ഭാഗങ്ങളെയും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. കാത്തിരുന്ന മടുത്ത രണ്ടാം ഭാഗങ്ങളുണ്ട്, രണ്ടാം ഭാഗം വന്ന് നിരാശപ്പെടുത്തിയ ചിത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമയിലെ രണ്ടാം ഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ പറഞ്ഞു നിർത്താനാവാത്ത അത്രയും സമ്പന്നമായിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു തുടർച്ച അതിൻ്റെ സൃഷ്ടാക്കൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാഗം ആസ്വദിച്ച് കണ്ട ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവ അത്രയും പെട്ടെന്ന് തന്നെ വെള്ളിത്തിരയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും അങ്ങനെയല്ലേ? പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പൂർണ്ണതയോ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഉള്ളടക്കിയിരിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അതിനാൽ തന്നെ അത്തരം സിനിമകളെ എല്ലാ കാലവും സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്ന ഇത്തരം പ്രവണതകൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവണതകൾ, ഈ കഥയില്ലായ്മയിൽ നിന്നും സിനിമയെ രക്ഷിക്കാൻ പടച്ചുവിടുന്ന ചില ന്യായീകരണങ്ങളാകുന്ന രണ്ടാം ഭാഗങ്ങൾ പ്രേക്ഷകരെ ഒരുപക്ഷെ സിനിമയിൽ നിന്നും അകറ്റി നിർത്തിയേക്കാം. അതിൻ്റെ സാധ്യതകളെ, ഇത്തരം അകറ്റി നിർത്തലുകളെ ഇല്ലാതാക്കാൻ വേണ്ടി മികച്ച രണ്ടാം ഭാഗങ്ങൾ ഇനിയും മലയാള സിനിമയിൽ പുറത്തിറങ്ങട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറ, നടക്കില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ രണ്ടാം ഭാഗം വരണം എന്ന് തോന്നിയ സിനിമകൾ ഏതൊക്കെയാണ്? ഓർത്തു നോക്ക്, മനസ്സിൽ പതിഞ്ഞിറങ്ങിയ 1000 സിനിമയെങ്കിലും ഈ കാലയളവിനുള്ളിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അതേപ്പറ്റി അറിഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ, അതല്ലെങ്കിൽ ഒരു 100 സിനിമയുടെ തന്നെ ഭാഗതയം മുഴുവനും മാറ്റി എഴുതണം എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്ത് നോക്കിയിട്ടില്ലേ? ആലോചിച്ച് നോക്ക്, വലിയ ക്യാമറയും ആളും ബഹളവും ഒന്നും വേണ്ട. സിനിമ പതിയുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. പൂർത്തിയാക്കണമെന്ന് അത്രമേൽ ആഗ്രഹം തോന്നിയാൽ ഒരു സിനിമയെടുത്തൊന്ന് പൂർത്തിയാക്കി നോക്ക്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലും സംതൃപ്തിയുടെ ഒരു ഇടവപ്പാതി തിമിർത്ത് പെയ്തെങ്കിലും.
1: ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സിനിമകളുടെ രണ്ടാം ഭാഗത്തെപ്പറ്റിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രവണതകളെപ്പറ്റിയൊക്കെയാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത്ര ആധികാരികമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും സിനിമകളുടെ രണ്ടാം ഭാഗത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില അനാവശ്യ പ്രവണതകളെ വിമർശിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച എനിക്ക് ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രണ്ടാം ഭാഗത്തെ പറ്റിയുള്ള ഈ പരിപാടി ഒന്നാം ഭാഗത്തോടെ അവസാനിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി.
2: ചലച്ചിത്രങ്ങളുടെ തുടർച്ചകളെ പറ്റി സംസാരിക്കുകയായിരുന്നു ഇന്നത്തെ യുവവാണിയിൽ നിവേദ് കെ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ട പാട്ടുകൾ മധുരം, കേൾക്കാത്തവ അതിമധുരം, കണ്ട സിനിമകൾ മധുരം, കാണാനിരിക്കുന്നവ അതിമധുരതരം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ ഗുണി.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യ കേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5 Star Hospital എന്ന ചിത്രത്തിലെ ഗാനം മാർക്കോസ് പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മായപ്പൊന്മാൻ. എസ് രമേശൻ നായരുടെ ഗാനരചന, മോഹൻ സിതാര ഈണം.

നിഴൽയുദ്ധം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയത്. ഗാനരചന ദേവദാസ്, സംഗീതം കെ ജെ ജോയ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34:52. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ധുനഗിരി, INS സൻശോധക്, INS അഗ്ര എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്.

0: ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 22 രാവിലെ 11 കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. എടക്കാട് ICDS പ്രോജക്ട് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 11 എടക്കാട് ബ്ലോക്ക് പഴയ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ നടക്കും. നേരത്തെ അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അറിയിപ്പ് കത്തും അനുബന്ധ രേഖകളും അസലും കോപ്പിയും സഹിതം ഹാജരാകണം. കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ് കന്നഡ ട്രാൻസ്ലേറ്ററെ നിയമിക്കുന്നു. യോഗ്യത, ഡിഗ്രി, കന്നഡ, മലയാളം വിവർത്തനത്തിലുള്ള പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജേർണലിസം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടിക്കാഴ്ച 23 രാവിലെ 11 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാന്റ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. പട്ടികജാതി ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ബി ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0467-2960-111. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 നടക്കും. യോഗ്യത MSW സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ 0499-2553-66. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മുതൽ 11 വരെ തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467-221-5522. സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സിയാപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ വെച്ച് നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PSC അംഗീകരിച്ച KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-2723-666. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 നടക്കും. യോഗ്യത +2 DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. തൊട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ

മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യനെയും എക്സ്റേ അറ്റൻഡറേയും നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26 രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടക്കും. എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസായവർക്ക് പങ്കെടുക്കാം. മൃഗങ്ങളുടെ എക്സ്റേ എടുത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 94 47 74 61 77. സേവന വാർത്തകളാണ് കേട്ടത്.

0: universities are teaching the students to design chips. 2-nanometer chips are designed in India, the most advanced chips in the world, including NVIDIA chips, including Intel chips. They are all designed in India now. The world today recognizes India as a country which will become a major semiconductor designing and manufacturing country in the coming years.
1: The Indian Space Policy 2023 enables and permits the private entities to carry out end-to-end space activities, including undertaking launches, satellite realization and operations, data acquisitions and dissemination, and ground station. Talking to Akashvani News, Anil Prakash, Director General of the Space Industry Association of India, said that the country is currently home to more than 400 space tech startups.
2: In the last 12 years, India's space sector has undergone significant changes. Under the leadership of Prime Minister Narendra Modi, the reform of the space sector, the establishment of a space base and the increase in the private participation have started a new revolution. Today, more than 400 space tech startups operate in India, which are innovating in areas such as satellite, launch vehicle, earth observation and data service. India's first space tech unicorns, Skyroot Aerospace, is a proof of this change.
1: Through the breakthrough of the semiconductor mission and a thriving private space sector, India's journey toward a developed nation is being realized today as an empowered India. Aman Yadav, Akashvani News, Delhi.
3: At least 5 devotees lost their lives and 40 to 50 others were injured after a portion of a temple structure collapsed in Manvad Taluka of Maharashtra's Parbhani district today. The incident occurred when a large number of devotees had gathered at the temple for darshan. Rescue teams rushed to the spot and launched relief operations immediately. Around 20 to 25 people were rescued from the debris, while nearly 15 injured devotees are undergoing treatment at a nearby hospital. Prime Minister Narendra Modi and Maharashtra Chief Minister Devendra Fadnavis have expressed their condolences to the families of the pilgrims who lost their lives in the accident. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts, and for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back, here with us on the news at 9. International Yoga Day 2026, IDY 2026, will be celebrated tomorrow to mark the 12th International Day of Yoga, with the theme Yoga for Healthy Aging, which highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. The main event of IDY 2026 will be held at the historic Red Road in Kolkata in West Bengal, where Prime Minister Narendra Modi will lead the nation in the practice of the Common Yoga Protocol. More from our correspondent.
4: The Ministry of Culture is organizing special yoga celebrations across 100 iconic locations in the country, connecting India's rich cultural heritage, historical landmarks and yoga traditions. As part of this initiative, major celebrations will be held at 12 prominent locations, including Red Fort in New Delhi, Haridwar in Uttarakhand, Konark in Odisha, Hampi in Karnataka, Mahabalipuram in Tamil Nadu, Mumbai in Maharashtra, Nalanda in Bihar, Ahmedabad in Gujarat, Sarnath in Uttar Pradesh, Leh in Ladakh, Hyderabad in Telangana and Silchar in Assam. In coordination with the Indian Council for Cultural Relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shanti Path, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
3: Iran's Joint Military Command announced today that the Strait of Hormuz has been closed once again, citing continued Israeli military operations in Lebanon and what it described as U.S. bad faith and a failure to uphold commitments aimed at ending the conflict. In a statement broadcast on state television, the command warned that further measures have been prepared if what it called aggression continues. In cricket, India completed a clean sweep of the 3-match one-day international series with a comprehensive 9-wicket win over Afghanistan in the final match at the M.A. Chidambaram Stadium in Chennai today, as Yashasvi Jaiswal smashed an unbeaten century. Chasing a modest 219-run target, India raced to victory in just 28.4 overs, losing 1 wicket. Jaiswal slammed an unbeaten 110 off 86 balls, while Rohit scored 79 off 69 deliveries. In the FIFA World Cup, The Netherlands will take on Sweden today at 10:30 p.m. IST. The match will be played at NRG Stadium in Houston, United States. The two sides have met 20 times in the past. Their most recent encounter was during the 2018 FIFA World Cup qualifiers in 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
5: Agashavani.
6: കായിക ലോകം.
7: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
8: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. സുഭദ്ര, സ്വാഗതം.
9: നമസ്കാരം.
8: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീട നേട്ടം. ഈ കിരീട നേട്ടത്തിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
9: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതല് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോ കുറെ കാലങ്ങളായിട്ട് ഞാനും നികിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതല് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങള് അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നൊരിപ്പോ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചോണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷേ പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നികിത എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നികിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നികിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു നികിതയായിട്ട് രണ്ട് വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 രണ്ട് വട്ടം ജയിച്ചു, നികിത രണ്ട് വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നികിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോ നികിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നികിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
8: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നികിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നോ?
9: ആ ചാമ്പ്യൻഷിപ്പില് സെമി ഫൈനലില് നികിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോ. അപ്പോ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നികിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
8: അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് LNCP പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നോ? നമ്മൾ വലിയ ടൂർണമെന്റുകളൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പതിവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
9: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
8: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോഷ് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാം.
9: ഒന്നാമത്തെ കാര്യം എൽ എൻ സി പിയിലെ റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ

0: അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ് LNCP സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എന്റെ 1st ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 2nd അന്ന് ഞങ്ങള്. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ LNCP. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു ഞങ്ങൾ, 2 ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പൊ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എന്റെ 2nd വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, LNCP നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എന്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷേ എന്റെ കൂടെ കളിച്ച കൊച്ചിന് പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ 3rd ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാവരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ 2-3 പിള്ളേർക്ക് സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചക്ക് 2 തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻ ഫീൽഡിൽ സ്ക്വാഷ് കൊട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻ ഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ടായിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
1: LNCP ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അപ്പോ അത് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
0: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു. സ്ക്വാഷ് എന്താണെന്നും കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി 2 കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജിനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസ് ആയിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവര് അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
1: ദേശീയ തലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
0: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോൾ അതിന്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചുണ്ട്. പക്ഷേ ഒരു ഇപ്പം നമ്മൾ ദേശീയ തലത്തിൽ കൺസിസ്റ്റന്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയ സമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയ തലത്ത് മുന്നേറ്റം കാണും.
1: സ്ക്വാഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ഇപ്പൊ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്ക്വാഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
0: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലെയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഒക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ടാരുമില്ല.
1: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
0: ഞാൻ സത്യം പറഞ്ഞാൽ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ സ്ക്വാഷ്
1: വയസ്സുണ്ടായിരുന്നു.
0: അന്ന് എനിക്ക് 9
1: വയസ്സായിരുന്നു.
0: അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പൊ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നു. പാളയം സന്ദർശന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല, കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ദേശീയ ഗെയിംസ് അന്ന്

0: ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു നമുക്ക്, നാലിൽ തൊട്ടിന് അഞ്ചാം ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടി പോയി, ഞാൻ എന്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടി പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധമൊന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് രണ്ടു ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോ എന്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല.
1: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാല്, വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പൊ ബാക്കി പിള്ളേര് ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളു. പിന്നെ 2015 or 2016 ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പൊ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോ ഞാനെപ്പോഴും അവിടെ നിന്ന് എന്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെയായിരുന്നു. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി, കൊൽക്കത്തയെ വെച്ചായിരുന്നു, അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പോ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു, ചിലപ്പോ പഠിത്തവും കളിയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെ, അച്ഛനും പിന്തുണ നന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 8th class മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെന്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
1: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു, ഇപ്പോ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാനിപ്പോ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സ് ആണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സ് ആണത്. പക്ഷെ ഇത് സ്ക്വാഷ് ആയിട്ട് ഒരു ബന്ധമില്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. അപ്പോ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രിജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രിജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 1/3 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വിലനിർണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യത്തെ അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: സാധ്യോ ഹമാരെ ലിയെ അപ്നേ കിസാനോ കാ ഹിത് സർവോച്ച പ്രാഥമികത ഹൈ. ഭാരത് അപ്നേ കിസാനോ കേ, പശുപാലകോ കേ ഔർ മച്ഛുവാരെ ഭായ് ബഹനോ കേ ഹിതോ കേ സാത്ത് കഭി ഭി സംജോത നഹി കരേഗാ. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं.
0: രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം ഗണ്യമായ വർധനയാണ് കാഴ്ചവച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ PM കിസാൻ വഴി 4.28 ലക്ഷം രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന് പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് PM കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവനമാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
2: ഞാൻ എലന്തൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കും.

0: ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു പി എം കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല രണ്ട് പടുതാക്കുളം കിട്ടി. പിന്നെ കെ വി കെയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോഴിവളത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടുത്തേക്കുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കെ സി സി ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്.
1: കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കെ സി സി പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൌകര്യം വ്യാപിപ്പിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ കെ സി സി അക്കൌണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൌണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. കെ സി സി പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 ക്രോർ ഫാമേഴ്സ്, ഫിഷർമെൻ and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു.
3: പാലക്കാട് ജില്ലയിലെ എരുമൂർ പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഞാൻ കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്, കൂടെ തെന്നുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ കെ സി സി ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്. കെ സി സി ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുക്കാൻ പറ്റും. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിലും ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 160,000 രൂപ വരെ ബാങ്കുകൾ തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു

0: ബുദ്ധിമുട്ടില്ലാതെ പാസ്സാക്കി എടുക്കാൻ, അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങുംതോട്ടം നോക്കുന്നത് ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ തുക ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
1: കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. PMFBY കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. PMFBY.gov.in എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടയ്ക്കേണ്ടത്. 2026 ഫെബ്രുവരി വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.3% നിന്ന് 55% വർദ്ധിച്ചു. ഓരോ തുള്ളി വെള്ളത്തിലും കൂടുതൽ വിളവ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്പ്രിംഗ്ലർ രീതി സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സബ്സിഡി നൽകുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇതിലൂടെ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കൃഷിഭവൻ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. കേരളത്തിൽ എയിംസ് പോർട്ടൽ വഴി കാർഷിക ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് മണ്ണിന്റെ പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. മണ്ണിലെ പോഷകങ്ങളുടെ അളവ് പരിശോധിച്ച് കൃത്യമായ വളപ്രയോഗം നടത്താൻ പദ്ധതി കർഷകരെ സഹായിക്കുന്നു. 2014-15 മുതൽ 2026 മാർച്ച് വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000

ആയിരത്തിലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷിരീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവമൂല്യ ശൃംഖല വികസനം വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു. ഈ പദ്ധതി ഇതുവരെ 9 ലക്ഷം ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19 ലക്ഷം കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജ്ജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ PM KUSUM കൃഷിയിൽ സൌരോർജ്ജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവനമാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവനമാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൌകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ, സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ ഇനാം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്.
2025 ആരംഭിച്ച പ്രധാനമന്ത്രി

0: പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിള വൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏകദേശം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് PDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള ഏകദേശം 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഏകദേശം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%ത്തിലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ ദൌത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ്ബോർഡ് സംവിധാനമായ കിസാൻ ഇ-മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഇ-നാം പദ്ധതിയിൽ ഏകദേശം 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഇ-നാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൌകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജനസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PDMC പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSY 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അല്ലെങ്കിൽ SWAM. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ

0: യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKVY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
1: കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലമൊരു ഉപജീവന മാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഇനാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൌകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി.